ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 12, മലയാള വർഷം 1201, മിഥുനം 19, 2026 ജൂലൈ 3, വെള്ളിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഡ്സിലും FM 101.1 മെഗാഹേഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 47 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി നീലകണ്ഠൻ.
1: പണ്ട് ഒരു ബ്രാഹ്മണൻ മഹാധനികനായി ജീവിച്ചിരുന്നു. കൃഷി, കച്ചവടം, പണം പലിശയ്ക്ക് നൽകൽ മുതലായ വഴികളിലൂടെ അയാൾ ധാരാളം പണം സമ്പാദിച്ചു. ഒപ്പം കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളും കൂടെ പിറപ്പായി ഉണ്ടായിരുന്നു. പിശുക്ക് എല്ലാറ്റിനും മുകളിൽ സ്ഥാനം പിടിച്ചിരുന്നതിനാൽ അയാൾ അതിഥികളെ സൽക്കരിക്കുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ

0: പതിവില്ലായിരുന്നു. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും പോലും വേണ്ടതൊന്നും കൊടുക്കാതെ ധനം കൂട്ടിവെക്കുന്നതിൽ മാത്രം അയാൾ സന്തോഷം കണ്ടെത്തി. ധനസമ്പാദനം മാത്രമായിരുന്നു ജീവിത ലക്ഷ്യം. ഇത്തരമൊരു ജീവിതം മൂലം ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം അയാളെ വെറുത്തു. സത്കർമ്മങ്ങളൊന്നും ചെയ്യായകയാൽ ധാർമ്മിക സുഖവും അന്യമായി. മുജ്ജന്മ പുണ്യങ്ങളുടെ ഫലം മുഴുവൻ നശിച്ചു കഴിഞ്ഞിരുന്നു. ഈ ജന്മത്തിൽ പുണ്യപ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്തതുമില്ല. പഞ്ചയജ്ഞങ്ങളൊന്നും ചെയ്യാത്തതിനാൽ ദേവകളും പിതൃക്കളും ഋഷികളും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒന്നും അയാളുടെ രക്ഷയ്ക്കുണ്ടായില്ല. വാർദ്ധക്യം പിടികൂടിയതോടെ സമ്പാദിച്ചതെല്ലാം നശിക്കാൻ തുടങ്ങി. രാജാവും കള്ളന്മാരും ബന്ധുക്കളും അയൽക്കാരും എന്തിന്? പ്രകൃതി പോലും അയാളുടെ സമ്പത്ത് ക്ഷയിക്കുന്നതിന് കാരണക്കാരായി. ധനം നഷ്ടപ്പെട്ട അയാളെ കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കാതായി. സമൂഹം മുഴുവൻ വെറുപ്പോടെ കാണാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. സ്വന്തം സുഖം പോലും മറന്നാണ് താൻ ധനം സമ്പാദിക്കാൻ ജീവിതം മുഴുവനും അധ്വാനിച്ച് എന്നയാൾ മനസ്സിലാക്കി. അനർത്ഥമുണ്ടാക്കുന്ന അർത്ഥ സമ്പാദനത്തിനാണ് താൻ തൻ്റെ ജീവിതം ചെലവാക്കിയത്. ധർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചില്ല. മരണാനന്തരവും എനിക്ക് നരകമാണ് വിധി. ധനം നാശത്തിന് കാരണമാകുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ധനം ദുഃഖഹേതുവാണ്. ധനമോഹത്തിൻ്റെ കൂടപ്പിറപ്പുകളാണ് മോഷണം, വഞ്ചന, ഹിംസ, സ്പർദ്ധ എന്നീ ദുശീലങ്ങൾ. സമ്പാദിക്കേണ്ടത് ധനത്തെയല്ല, ധർമ്മം കൊണ്ട് സ്വർഗത്തെയും ജ്ഞാനം കൊണ്ട് മോക്ഷത്തെയുമാണ് സമ്പാദിക്കേണ്ടത്. എന്നാൽ എല്ലാവരും ഈ ഞാനും പണത്തിന് പിറകെ പോകുന്നു. സംസാരം ദുഃഖസാഗരമാണ്. വൈരാഗ്യമാകുന്ന തോണി ഉപയോഗിച്ച് ഈ സാഗരം മറികടക്കണം. ഇങ്ങനെ ചിന്തിച്ചയാൾ ഒരു സർവസംഘ പരിത്യാഗിയായ സന്യാസിയായി തീർന്നു. തന്നെ ബന്ധിച്ചിരുന്ന അജ്ഞാനപാശത്തെ അയാൾ പൊട്ടിച്ചെറിഞ്ഞു. സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് അയാൾ നാട് ചുറ്റി സഞ്ചരിച്ചു. എല്ലാം തൻ്റെ കർമ്മഫലം എന്നയാൾ സമാധാനിച്ചു. അയാൾക്ക് ആരോടും വെറുപ്പ് തോന്നിയില്ല. ആരോടും മാവലാതി പറഞ്ഞില്ല. ദുഃഖിച്ചില്ല. തന്നെ ഉപദ്രവിച്ചവരെപ്പോലും അയാൾ സമഭാവനയോടെ കണ്ടു. തന്നെ തന്നെ സമാധാനിപ്പിക്കുവാനായി അയാൾ ഉപദേശിച്ച തത്വങ്ങൾ ഭിക്ഷുഗീത എന്നറിയപ്പെടുന്നു. ഭിക്ഷുഗീതയുടെ ചുരുക്കം ഇതാണ്: ഒരാളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം അയാളുടെ മനസ്സാണ്. സൂര്യചന്ദ്രന്മാരോ ആത്മാവോ കാലമോ കർമ്മങ്ങളോ ഒന്നുമല്ല. മനസ്സിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഉണ്ടാകുന്നത്. ദാനം, യമനിയമങ്ങൾ, സ്വധർമാനുഷ്ഠാനം, വൈദിക കർമാനുഷ്ഠാനം, ഈശ്വരാരാധന എന്നിവയെല്ലാം സ്വന്തം മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഉപാധികൾ മാത്രമാണ്. മനസ്സടങ്ങിയ ഒരുവന് ഇവയൊന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ മനസ്സടങ്ങാത്തവന് ഇവ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലതാനും. കാരണം മനസ്സിൻ്റെ ശാന്തവും നിശ്ചലവുമായ നിലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗം. മനസ്സടങ്ങിയാൽ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങും. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാതെ അജ്ഞാനാന്ധകാരത്തിൽ കുടുങ്ങി നട്ടം തിരിയുകയാണ് നാം എല്ലാം. പ്രകൃതിയിൽ നിന്ന് അതീതനും ആത്മസ്വരൂപനുമായ ഒരുവന് ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല. ശത്രു, മിത്രം എന്നീ ഭാവനകളെല്ലാം അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ്. ഈശ്വരനിൽ നിഷ്കളങ്ക ഭക്തി വളർത്തി ആത്മാവിനെ നിശ്ചലമാക്കി അടക്കി വയ്ക്കുകയാണ് സന്തോഷം ഉണ്ടാകാൻ വേണ്ടത് എന്നാണ് ഭിക്ഷുഗീത ഉപദേശിക്കുന്നത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ ഡി. നീലകണ്ഠൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ അമ്പിളി എന്ന കവിത പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

0: കാലാവസ്ഥാ മാറ്റം നേരത്തെ അറിയാൻ AI ഉപകരണം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എൻവയോൺമെന്റൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുബിൻ കെ ജോസ് സംസാരിക്കുന്നു. 70-ന് ഗാന്ധിമാർഗം. റൊമൈൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് നന്ദിനി CG ചേറ്റുപുഴ. 9:30 ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണക്കച്ചേരി. കിള്ളിക്കുറിശിമംഗലം രാംമോഹൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ടു മാപ്പിളപ്പാട്ട് PA സുബൈറും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇൻഫന്റ് പാരന്റിംഗ്, അറിയേണ്ട കാര്യങ്ങൾ, രശ്മി മോഹൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റോബി ബാബു. 2:30 സ്വരസാഗരം MG രാധാകൃഷ്ണൻ പാടിയ കൃതികൾ. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ, നാഗൂർ EM ഹനീഫയും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് അഞ്ജന, രാഹുൽ, ദിനീശ്യാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത, അനിൽ ആൻഡ്രൂസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ്. പഞ്ചായത്ത് രാജ് നഗരപാലികാ നിയമങ്ങളും ചട്ടങ്ങളും. അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഭാഗം 1 ഗണിതശാസ്ത്രം അവതരിപ്പിക്കുന്നത് യമുന കെ മൂർത്തി. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ, VKN എഴുതിയ കഥ, കവിയുടെ മരണം. 10:00 ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം TS രാധാകൃഷ്ണൻ. വിൽസൺ KX കീബോർഡ്, ബാബു വർഗീസ് റിഥം പാഡ്. CNK മൂർത്തി പുല്ലാങ്കുടൽ, C.ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 സ്വരസംഗീതിക പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 km വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ

0: രാവിലെ 8:30
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ ആരോഗ്യ ജീവിതം.
0: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
1: ഫോൺ 9387168444.
4: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. KG സത്താറും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ.

0: കെ ജി സത്താറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. ലഹരി മാഫിയയുടെ വേരറുക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയിട്ട് 1 മാസം. ഈ പദ്ധതിയിലൂടെ 1 മാസം കൊണ്ട് പോലീസ് പിടിച്ചെടുത്തത് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആരംഭിച്ചു. 6 വൈകിട്ട് 4 ഓപ്ഷൻ നൽകാം. പ്ലസ് 1 3 അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് വൈകിട്ട് 5 പൂർത്തിയാകും. മുഖ്യഘട്ടത്തിലെ

0: ഈ അവസാന അലോട്ട്മെന്റ് ലഭിച്ചവരിൽ 90% പേർ വ്യാഴാഴ്ചയോടെ സ്കൂളിൽ ചേർന്നു. തിങ്കളാഴ്ച പ്ലസ് വൺ VHSE ക്ലാസുകൾ തുടങ്ങും. പിഞ്ചുകുഞ്ഞുങ്ങളെ ക്രൂരപീഡനത്തിനിരയാക്കിയ ബംഗളൂരുവിലെ IT കമ്പനിയുടെ ഡേ കെയർ പൂട്ടി. ബ്രൂക്ക്ഫീൽഡിലെ കാപ് ജെമിനിയുടെ ക്യാമ്പസിൽ ജീവനക്കാർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കേന്ദ്രമാണ് അടച്ചത്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വൻ ഭീകരാക്രമണ പരമ്പരയ്ക്ക് പദ്ധതിയിട്ട 4 സംഘത്തെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടി. യുക്രൈൻ തലസ്ഥാനമായ കീമിൽ റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു, 90-ലേറെ പേർക്ക് പരിക്കേറ്റു. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ നീക്കം മുഖ്യവിഷയമാക്കി ഇറാനും US ദോഹയിൽ നടത്തിയ 1-ഘട്ട ചർച്ച അവസാനിച്ചു. ഹോർമോസിൽ ഇടപെടരുതെന്ന് US ഇറാൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയയെ 2-0 കീഴടക്കി ആതിഥേയരായ US പ്രീ ക്വാർട്ടറിൽ. ബെൽജിയം സെനഗൽ മത്സരത്തിൽ ആഫ്രിക്കൻ ശക്തികളായ സെനഗലിനെതിരെ 3-2 ജയിച്ച ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നു. ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ക്രൊയേഷ്യൻ ടൂർണമെന്റിൽ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയത്തുടക്കം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
9: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
0: പ്രത്യേക അറിയിപ്പ്: ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, ചിലപ്പോൾ രക്തം കലർന്നത്, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ഇതിനെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക: പനി, വയറുവേദന, ഛർദി, ക്ഷീണം, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശുചിത്വം പാലിക്കാം, ഷിഗെല്ല രോഗത്തെ തടയാം.
10: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ചോദ്യം ആവർത്തിക്കാം: 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ഉത്തരം രാവിലെ 7:55.
12: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം TS രാധാകൃഷ്ണൻ, വിൽസൺ KX കീബോർഡ്, ബാബു വർഗീസ് റിഥം പാഡ്, CNK മൂർത്തി പുല്ലാങ്കുഴൽ, സി ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
0: പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ.

മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24/7 പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. സഹായങ്ങൾക്കായി 1077 മറ്റൊരു നമ്പർ 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ചോദ്യമൊരിക്കൽ കൂടി. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
3: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും നവംബർ 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തിൽ

0: ത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. യു എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്.

0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസ് സാമ്പലിന്റെ 2 ഗോളുകളും 66-ആം മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിനിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിങ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2ാം സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തസ്യ ജാപാനസ്യ സമകക്ഷീയ സാനേ താകായിചി ഇത്യേഷ പാകിസ്ഥാനാത് സീമാപാരേ ആതങ്കവാദം സമേത്യ സർവേഷു രൂപേഷു അഭിവ്യക്തിഷു ആതങ്കവാദസ്യ ഹിംസക ഉഗ്രവാദസ്യ ച നിന്ദാം കൃതവന്തൌ. ഭാരത ജാപാന വാർഷിക ശിഖര സമ്മേളനസ്യ സംയുക്ത വക്തവ്യേ ദ്വൌ നേതാരൌ ഗതവർഷെ അപ്രേല മാസസ്യ ദ്വാവിംശതി ദിനാങ്കേ ജമ്മു കശ്മീരസ്യ പഹൽഗാം ഇത്യത്ര ജാതം ആതങ്ക്യാക്രമണം കട്വാ ലോചിതവന്തൌ. ഉഭൌ പ്രധാനമന്ത്രിണൌ ഹിന്ദ് പ്രശാന്ത ക്ഷേത്രസ്യ ഉഭയോഃ ദേശയോഃ മധ്യേ സഹയോഗം വിസ്താരയിതും പ്രതിബദ്ധതാം പുനരുദ്ഘാടിതവന്തൌ.
3: आज भारत और जापान दोनों ही विश्व की सबसे बड़ी इकोनॉमीज में से हैं. एक फ्री प्रॉस्परस और रूल्स बेस्ड इंडो पैसिफिक हमारी साझा प्राथमिकता है. क्षेत्र की सबसे बड़ी डेमोक्रेटिक और मार्केट

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. ഞാറു നട്ടപാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗ

0: ഏതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമെയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാനിടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൽ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബാൻഡാസിയം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓല ചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂബെൻഡയാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻ ട്രനിലിപ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടികളായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്ത് പാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോ സെപ്സാഷെ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പുണക്കം ചെറുമാവുകളുടെ പ്രധാന രോഗലക്ഷണമാണ്. ഇത് കുമിൾ ബാധ മൂലമുണ്ടാകുന്നതാണ്. ഉണങ്ങിയ ചില്ലയുടെ ചൂടറ്റത്തുള്ള കമ്പ് പരിശോധിച്ചാൽ കുമിൾ ബാധ മൂലമുള്ള നിറവ്യത്യാസം കാണാം. അതിന് താഴെ വെച്ച് കേടുവന്ന കമ്പ് മുറിച്ചു മാറ്റിയതിനു ശേഷം മുറിപ്പാടിൽ ബോഡോ കുഴമ്പ് തേക്കണം. മുറിച്ചു മാറ്റിയ കമ്പുകളും ഉണങ്ങിയ ഇലകളും തീയിട്ട് നശിപ്പിക്കണം. വള്ളിപ്പയറിൻ്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിൻ്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് ഒരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തെളിക്കുന്നത് ഫലപ്രദമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളായ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്, ബയോ ഇൻഫോർമാറ്റിക്സ്, ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, ഇന്റഗ്രേറ്റഡ് ഫാം മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 20 മാസം നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനും admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അന്വേഷണങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0487-243-8139.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: പുനരിപ്പോക്കളിൽ അടുത്തതായി
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
8: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: മെഡിസപ് ആനുകൂല്യങ്ങൾ.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
9: കാലാവസ്ഥാ മാറ്റം നേരത്തെ അറിയാൻ AI ഉപകരണം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എൻവയോൺമെന്റൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുബിൻ കെ ജോസ് സംസാരിക്കുന്നു.
10: ഈ ഇൻസ്ട്രുമെന്റ് കണ്ടെത്താനായി എന്റെ കൂടെ പ്രവർത്തിച്ചത് ക്രൈസ്റ്റ് കോളേജിലെ തന്നെ കെമിസ്ട്രി വിഭാഗത്തിലുള്ള ഡോക്ടർ ടോം ചെറിയാൻ, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഫാദർ വിൻസെന്റ് എൻ എസ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസറും കോളേജിന്റെ പ്രിൻസിപ്പളുമായിട്ടുള്ള ഫാദർ ജോളിയാണ്.

0: ബുസിയമ്മൈ, ലൈബ്രറിയൻ ആയിട്ടുള്ള ഫാദർ സിബി ഫ്രാൻസിസ്, കൂടാതെ ദേവഗിരി കോളേജിലെ ജിൻസ്മോൻ സിറിയക് എന്നിവരാണ് ഉപകരണം കണ്ടെത്തുന്നതിന് സഹായകരമായത്. എന്റെ പി എച്ച് ഡിയുടെ വർക്ക് ഫോറസ്റ്റ് ഫയറിലായിരുന്നു. കാട്ടുതീകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കാട്ടുതീ പ്രവചനാതീതമാണ്. എങ്ങനെ കാട്ടുതീയെ മുൻകൂട്ടി പ്രവചിക്കാം എന്നുള്ള കണ്ടെത്തലിൽ നിന്നാണ് ഈ പരിസ്ഥിതി മോണിറ്ററിംഗ് ഉപകരണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതിന്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും കണ്ടെത്തുന്നത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, റെയിൻഫാൾ, മോയ്സ്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സോയിൽ ടെമ്പറേച്ചർ, സോയിൽ മോയ്സ്ചർ, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, കൂടാതെ കാർബൺ ഡയോക്സൈഡിന്റെ അന്തരീക്ഷത്തിലുള്ള പ്രസൻസ്, കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസ്, നൈട്രസ് ഓക്സൈഡിന്റെ പ്രസൻസ്, സൾഫർ ഓക്സൈഡിന്റെ പ്രസൻസ്, സസ്പെൻഡ് ആയിട്ടുള്ള പർട്ടിക്കുലേറ്റർ മാറ്ററുകളുടെ പ്രസൻസ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രസൻസ്, ഇവയെല്ലാം വിവിധ സെൻസറുകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുകയും ആ സെൻസറിനെ AI ബേസ്ഡ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള പൈത്തണിലോട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പൈത്തണിനെ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ ലോ നെറ്റ്വർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഫ്രാക്റ്റൽസ് തിയറിയുടെ അടിസ്ഥാനമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഈ തിയറി പ്രകാരം നമുക്ക് വിവിധ തരത്തിലുള്ള കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് അനാലിസിസുകൾ നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിസൾട്ടുകളെ നമ്മൾ പ്രത്യേകമായി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി വിശകലനം നടത്തുകയാണ് ചെയ്യുക. ഈ വിശകലനം നടത്തുന്നതിലൂടെ നമുക്ക് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റങ്ങൾ, ഈ ആഴ്ച മഴയുണ്ടോ അല്ലെങ്കിൽ ഈ ആഴ്ച ടെമ്പറേച്ചർ എത്ര ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വിശകലനം നടത്തുകയും ആ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസൾട്ടിലോട്ട് എത്താനും ചെയ്യാൻ പറ്റും. പ്രധാനമായും ഈ കണ്ടുപിടുത്തം ഉപയോഗിച്ചുകൊണ്ട് കാട്ടുതീ അറിയുന്നതിനെ കുറിച്ച് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വരൾച്ച, ലാൻഡ്സ്ലൈഡ്, ഫ്ലഡ്, സൈക്ലോൺ ഇത് ഉണ്ടാകുന്നതിന് ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. കാട്ടുതീ ഉണ്ടാകുന്നതിന് 6 മാസം മുമ്പ് വരെ നമുക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ കാട്ടുതീ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അവിടുത്തെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, സ്ലോപ്പ് ഇതെല്ലാം കൂടി ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും പരിസ്ഥിതി മലിനീകരണങ്ങൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുകയും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ വായുവിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഉപകരണം എന്ന് പറയുന്നത്. ഇത് UK ബേസ്ഡ് ആയിട്ടുള്ള പേറ്റന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയും അവരത് അംഗീകരിക്കുകയും ചെയ്ത് നമുക്ക് അതിന്റെ സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. സോയിൽ പൊല്യൂഷന്റെ കേസിലും അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും പ്രസൻസും ഹരിതഗ്രഹ വാഹകങ്ങൾ മൂലമുണ്ടാകുന്ന ടെമ്പറേച്ചർ ഉയർച്ചയെ കുറിച്ചുമൊക്കെ ഈ ഡിവൈസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ പുതിയ തലത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു പ്രിലിമിനറി രീതിയിലുള്ള ഡിവൈസ് മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞ വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് നമ്മളൊരു പരീക്ഷണം നടത്തുകയുണ്ടായി. ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ, നമ്മൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു ചിറ്റൂര് വരൾച്ച അനുഭവപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവർക്ക് മുൻകരുതലുകൾ നൽകി കൊടുത്തിട്ടുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ദുരന്ത നിവാരണ മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്താവുന്നതാണ്.
1: കാലാവസ്ഥാ മാറ്റം നേരത്തെ അറിയാൻ AI ഉപകരണം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ എൻവയോൺമെന്റൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുബിൻ കെ ജോസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ,
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം
4: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
7: റൊമെയ്ൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം.
1: ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ സ്ഥാനം അനന്യമാണ്. എന്നാൽ ഗാന്ധിജിയുടെ മഹത്വം ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ചിന്തകരും എഴുത്തുകാരും തത്വചിന്തകരും ഗാന്ധിജിയുടെ

ഗാന്ധിജിയുടെ ജീവിതത്തിലും ആശയങ്ങളിലും ആകൃഷ്ടരായി. അത്തരത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രമുഖരിൽ ഒരാളാണ് റൊമേൻ റോളണ്ട് എന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ. റൊമേൻ റോളണ്ട് 1866 ഫ്രാൻസിലെ ക്ലമേസിയിൽ ജനിച്ചു. പ്രാഡ്വിവാഗ വൃത്തിയിൽ പാരമ്പര്യമുള്ളതായിരുന്നു കുടുംബം. പിതാവ് സ്ഥലത്തെ നോട്ടറിയായിരുന്നു. മാതാവിൽ നിന്ന് ലഭിച്ച സംഗീതാഭിരുചി റോളണ്ടിന്റെ സർഗാത്മക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തി. റോളണ്ട് പാരീസിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്. 1904 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. തുടർന്ന് സോർബോണിൽ കലാചരിത്രത്തിന്റെ പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം സംഗീത കലാചരിത്രം പ്രത്യേകം പാഠ്യവിഷയമായി ഏർപ്പെടുത്തി. 26-ാമത്തെ വയസ്സിൽ റോളണ്ട് വിവാഹിതനായെങ്കിലും ആ ബന്ധം അധികകാലം തുടർന്നില്ല. സാഹിത്യസൃഷ്ടിയിൽ മുഴുകാനായി അദ്ദേഹം 1912 ജോലി രാജിവെച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റോളണ്ട് സ്വിറ്റ്സർലാൻഡിൽ റെഡ് ക്രോസ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പിതാവും സഹോദരിയുമൊത്ത് അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വില്ലേനോവിൽ താമസമാക്കി. ഈ കാലത്താണ് 1924 റോളണ്ട് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം രചിച്ചത്. ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ മഹത്വം ആദരപൂർവ്വം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത യൂറോപ്യൻ മനീഷികളിൽ അവിസ്മരണീയനായ പ്രതിഭാശാലിയാണ് റൊമേൻ റോളണ്ട്. 1915 നോബൽ സമ്മാനം നേടിയ ലോകവിശ്രുതനായ ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകാരനുമായ റോളണ്ട് ലോകസമാധാനപ്രേമിയായ ചിന്തകൻ കൂടിയാണ്. യുദ്ധത്തെയും അക്രമത്തെയും ശക്തമായി എതിർത്തിരുന്ന അദ്ദേഹം സത്യവും നീതിയും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അതുകൊണ്ടുതന്നെ അഹിംസയെ ജീവിതദർശനമാക്കിയ മഹാത്മാഗാന്ധിയോട് അദ്ദേഹത്തിന് സ്വാഭാവികമായും അടുപ്പം തോന്നി. ഗാന്ധിജിയെ നേരിൽ കാണുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റൊമേൻ റോളണ്ട് പഠിച്ചിരുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരവും സത്യഗ്രഹ പ്രസ്ഥാനവും അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. ഇതിന്റെ ഫലമായാണ് 1924 റൊമേൻ റോളണ്ട് ഫ്രഞ്ച് ഭാഷയിൽ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത്. പിന്നീട് ഈ കൃതി ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ലോകമെമ്പാടും വായിക്കപ്പെടുകയും ചെയ്തു. മലയാളത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ പരിഭാഷ നടത്തിയിരിക്കുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ ചൂഷണത്തിനും നിന്ദനത്തിനും പാത്രമായിരുന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പാശ്ചാത്യർക്ക് വിശദമാക്കിക്കൊടുക്കാൻ റോളണ്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ റോളണ്ട് ഇന്ത്യയുടെ സഹാനുഭൂതി പ്രദർശിപ്പിക്കുകയും ധാർമ്മികമായ പിന്തുണ നൽകുകയുമുണ്ടായി. മഹാത്മാഗാന്ധിയുടെ ജീവിതാദർശങ്ങളെയും സ്വാതന്ത്ര്യസമര നേതൃത്വത്തിൽ അദ്ദേഹം കൈക്കൊണ്ട കർമ്മപരിപാടികളുടെ മഹത്വത്തെയും ലോകത്തിനെ സ്പഷ്ടമാക്കിക്കൊടുക്കുന്നതാണ് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥം. റോളണ്ട് 1924 ഈ ഗ്രന്ഥം പ്രസിദ്ധം ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ മഹത്വം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അറിഞ്ഞാദരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നില്ല എന്നതും പ്രത്യേകം സ്മരണീയമാണ്. ഭാരതത്തിന്റെ ദേശീയ നവോത്ഥാന ദർശനങ്ങളുടെ ഉറവിടങ്ങളായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ജീവചരിത്രങ്ങളും റൊമേൻ റോളണ്ട് രചിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ കർമ്മബഹുലമായ ഐതിഹാസിക ജീവിതത്തിന്റെ നിർണായകമായ ഒരു ഘട്ടം വരെയുള്ള ചരിത്രം മർമ്മഗ്രാഹിയായ റോളണ്ട് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥത്തിൽ കാവ്യാത്മകവും ചടുലവുമായ ശൈലിയിൽ സംക്ഷേപിച്ച് പ്രതിപാദിക്കുന്നു. ഗാന്ധിജിയുടെ ആത്മചൈതന്യം അതിൽ ആദ്യന്തം ഉദ്ദീപ്തമായിരിക്കുന്നതോടൊപ്പം ഭാരതീയ സംസ്കാരത്തിന്റെ പ്രഭാവവും ഒളിവീശുന്നുണ്ട്. ദിലീപ് കുമാർ റോയിയുമായുള്ള അഭിമുഖ ഭാഷണത്തിൽ മഹാത്മജിയെക്കുറിച്ച് റോളണ്ട് പറഞ്ഞ വാക്യങ്ങൾ കൂടി ഇവിടെ അനുസ്മരിക്കട്ടെ. മഹാത്മാവിന്റെ ജീവിതം അത്ഭുതകരമാണത്. മുനിഞ്ഞുകത്തുന്ന തിരികൾക്കിടയിലെ ഒരു ഉജ്ജ്വല നാളം, കോളുകൊണ്ട കടലിലെ ദീപസ്തംഭം, അദ്ദേഹത്തിന്റെ ശാന്തിവാദം, അഹിംസ, പരമപവിത്രമായ ജീവിതം, ദുർബലമായൊരു ശരീരത്തിലെ മഹത്തമായ ആത്മചൈതന്യം, സ്വാർത്ഥമൂലമായ ഭീതികളുടെയും അൽപ്പത്തങ്ങളുടെയും നാളുകളിൽ വിശ്വാസത്തിന്റെ
ഈ ദൃശ്യമായൊരു വികാസദീപ്തിയുണ്ട്.

0: ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനാകുമോ? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള റോളണ്ടിന്റെ ഈ വിശിഷ്ടകൃതി 1930-നും 1932-നുമിടയ്ക്ക് എ. ബാലകൃഷ്ണപിള്ള വിവർത്തനം ചെയ്ത് അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിലുള്ള കേസരിയിൽ തുടർച്ചയായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളായ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം, സത്യഗ്രഹത്തിന്റെ രൂപീകരണം, അഹിംസയുടെ പ്രയോഗം, ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ നേതൃത്വം എന്നിവയെല്ലാം ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഗാന്ധിജിയുടെ ശക്തി ആയുധങ്ങളിലല്ല, ആത്മബലത്തിലാണെന്ന് റൊമേൻ റോളണ്ട് ഊന്നിപ്പറയുന്നു. അഹിംസയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ വീക്ഷണത്തിന് മഹാത്മാഗാന്ധി എന്ന ഈ പുസ്തകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അഹിംസ ദുർബലരുടെ മാർഗമല്ല, മറിച്ച് ഏറ്റവും വലിയ ധൈര്യത്തിന്റെ പ്രകടനമാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. സത്യത്തിനുവേണ്ടിയുള്ള സമരം ഒരിക്കലും അക്രമത്തിലൂടെയാകരുത് എന്ന ഗാന്ധിജിയുടെ നിലപാട് ലോകത്തെ ഏറെ സ്വാധീനിച്ചു. ഈ സന്ദേശം റൊമേൻ റോളണ്ട് വളരെ വ്യക്തമായി വായനക്കാരിലേക്ക് എത്തിക്കുന്നു. റൊമേൻ റോളണ്ടിന്റെ കാഴ്ചപ്പാടിൽ ഗാന്ധിജി രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ആത്മീയ ഗുരുവുമാണ്. അധികാരത്തിനുവേണ്ടിയല്ല, മനുഷ്യന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്. മതസൗഹാർദ്ദം, സാമൂഹിക സമത്വം, അസ്പൃശ്യതാ നിർമ്മാർജ്ജനം, ഗ്രാമസ്വയം പര്യാപ്തത തുടങ്ങിയ ഗാന്ധിയൻ ആശയങ്ങൾക്കും ഈ ഗ്രന്ഥത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം ലഭിക്കുന്നു. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഗാന്ധിജിയെ അന്ധമായി മഹത്വവൽക്കരിക്കാതെ അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ചരിത്രപരവും ധാർമ്മികവുമായ പ്രാധാന്യം വിശദീകരിക്കുന്നു എന്നതാണ്. പാശ്ചാത്യലോകത്തിലെ വായനക്കാർക്ക് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യവും ഗാന്ധിയൻ ദർശനവും മനസ്സിലാക്കാൻ ഈ കൃതി സഹായകമാണ്. റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ട കാലഘട്ടം ലോകം യുദ്ധങ്ങളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും നടുവിലായിരുന്ന സമയമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അഹിംസയുടെയും സത്യത്തിന്റെയും സന്ദേശം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഈ ഗ്രന്ഥത്തിന് കഴിഞ്ഞു. പിന്നീട് ലോക നേതാക്കളെല്ലാം ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടപ്പോൾ ഗാന്ധിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കൃതികളിൽ റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ഈ ഗ്രന്ഥത്തിനും ശ്രദ്ധേയമായ പങ്കുണ്ടായിരുന്നു. ഇന്നും ഈ പുസ്തകം വായിക്കപ്പെടുന്നത് അതിന്റെ ചരിത്രമൂല്യം കൊണ്ട് മാത്രമല്ല, സത്യവും അഹിംസയും സഹിഷ്ണുതയും മനുഷ്യസ്നേഹവും ഇന്നത്തെ ലോകത്തും അത്യന്താപേക്ഷിതമായ മൂല്യങ്ങളാണ് എന്ന് എടുത്തു പറയാൻ കൂടിയാണ്. വിദ്വേഷവും അക്രമവും വർദ്ധിക്കുന്ന ഈ കാലത്ത് ഗാന്ധിജിയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്നു. ഒരു മഹാനായ മനുഷ്യനെ മറ്റൊരു മഹാനായ മനുഷ്യൻ ലോകത്തിന് പരിചയപ്പെടുത്തിയ കൃതിയാണ് റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന പുസ്തകം. ഈ പുസ്തകം ഗാന്ധിജിയുടെ ജീവിതകഥ പറയുന്നതിനപ്പുറം മനുഷ്യന്റെ ആത്മബലത്തെയും സത്യത്തിന്റെ ശക്തിയെയും അഹിംസയുടെ മഹത്വത്തെയും ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടുതന്നെ ഇത് ഒരു ജീവചരിത്രം മാത്രമല്ല, മനുഷ്യരാശിക്കുള്ള ഒരു ധാർമ്മിക സന്ദേശം കൂടിയാണ്.
1: റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം, ഇതേക്കുറിച്ചാണ് ഗാന്ധിമാർഗത്തിൽ കേട്ടത്. നിർവഹണ സഹായം ഷാഹിന PM. അവതരണം നിർവഹണം അഞ്ജു PR. അർജുനൻ.
2: ഗാന്ധിമാർഗം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
7: പ്രായോജകർ
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522771.
9: ടീച്ചറെ,
5: നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
7: ഇല്ല.
5: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
7: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
5: അതെന്താ?
7: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം.

0: ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
1: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
0: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
3: വ്യവസായ പരിശീലന വകുപ്പിന് കീഴിലുള്ള ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 6 വരെ നീട്ടി. 20 ട്രേഡുകളിലായുള്ള ആകെ 832 സീറ്റുകളിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർ ഈ മാസം 6 വൈകിട്ട് 5 മണിക്കകം ഓൺലൈനായി അപേക്ഷിക്കണം. ITI admissions.kerala.gov.in എന്ന പോർട്ടൽ മുഖേനയോ DET.kerala.gov.in എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ITIകളിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണം. പ്രോസ്പെക്ടസും മാർഗനിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന ഫോൺ നമ്പർ 0480270141491. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്ററിൽ ആരംഭിക്കുന്ന DCFA, PGDCA, ടാലി, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DCAS തുടങ്ങിയ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. LBScenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SC ST OEC വിഭാഗത്തിന് ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ LBScenter, ആലുംവെട്ട് വഴി ചീയാരം, തൃശൂർ എന്ന വിലാസത്തിലോ 02-2507-1 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഇന്നും ഈ മാസം 9, 31 തീയതികളിലും പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പൊതുവിഭാഗം കാർഡ് ഉടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-23600-46.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488-5-22-7701.
7: സഹപ്രായോജകർ
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ, ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
6: ഫോൺ 9387168444.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 57 സെക്കൻഡ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
9: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.

0: സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ആർത്ഥിക് ദുനിയ സപ്ലൈ ചെയിൻ മേ റുക്കാവട്ടെ ട്രേഡ് മേ അനിശ്ചിത ഔർ ഗ്ലോബൽ ഡിമാൻഡ് മേ ഗിരാവട്ട് സേ ജൂജ് രഹി ലെക്കിൻ ജസേ കഹാ ജാതാ ഹൈ വെൻ ദ ഗോയിംഗ് ഗെറ്റ്സ് ടഫ് ദ ടഫ് ഗെറ്റ് ഗോയിംഗ്. ഭാരത് വിശ്വ കീ ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് മേജർ ഇക്കോണമി ഹൈ. പിച്ചലെ ഫൈനാൻഷ്യൽ ഇയർ മേ ഭാരത് കീ ജി ഡി പി ഗ്രോത്ത് 7.7% രഹി.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർ രഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അത ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വീൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28-ന് അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3ാം ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ്

0: ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും വിഎആർ ഓഫ്സൈഡ് വിധിക്കുക. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
0: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലൻഡിൽ വടക്കുകിഴക്കൻ ബൂധഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
4: ഗാനസന്ദേശം.
3: പ്രായോജകർ.
5: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീതവാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
6: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ദീപികയുടെയും ജിനേഷിന്റെയും മകനായ ഉണ്ണിയുടെ നൂലുകെട്ട് ചടങ്ങാണ് ഇന്ന്. ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നേരുന്നു ചുണ്ടമ്പറ്റയിൽ നിന്നും ലക്ഷ്മിക്കുട്ടി അമ്മയും കുടുംബവും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ദേവൂട്ടിക്ക് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു ഒറ്റപ്പാലം മനിശ്ശേരിയിൽ നിന്നും അമ്മ സുധ, അച്ഛൻ രാജേന്ദ്രൻ എന്നിവരും കുടുംബാംഗങ്ങളും. ദേവൂട്ടിക്കും ഉണ്ണിക്കും ആശംസകളോടെ ഗാനമിത. ശാന്തം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഗാനരചന സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRF-ലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഇന്ന് രാവിലെ 10 മണിക്ക് ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ തങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 6 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഇമെയിൽ വിലാസം sns.college@gmail.com. ഫോൺ നമ്പർ 0466221223. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, നാച്ചുറൽ സയൻസ്, മലയാളം മീഡിയം തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 8, 9, 10 തീയതികളിൽ നടക്കും. എറണാകുളം മേഖലാ PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ്, SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന

0: അറിയിച്ചിട്ടുണ്ടെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെ വ്യക്തിവിവരക്കുറിപ്പ് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം. ഇതോടൊപ്പം OTV സർട്ടിഫിക്കറ്റും മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. 40 വയസ്സാണ് പ്രായപരിധി. പ്രതിമാസം 20,500 രൂപയാണ് വേതനം. താൽപ്പര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്കകം ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ സ്വീകരിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ജനനത്തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ അടങ്ങിയ ബയോഡാറ്റയും ഓൺലൈൻ ലിങ്കിൽ അപ്ലോഡ് ചെയ്യണം. പരീക്ഷ ഇന്റർവ്യൂ തീയതികൾ പിന്നീട് അറിയിക്കും. ഈ സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും ബയോഡാറ്റയും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-23-25-824. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15 തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487-2250-791-9074-33-56-26. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
0: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കടിഞ്ഞൂൽ കല്യാണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാവിലെ 8:45 കേൾക്കാം. ഇന്ന് രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് നന്ദിനി സി ജി ചേറ്റുപുഴ. ഒൻപത് മുപ്പതിന് ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണക്കച്ചേരി, കിള്ളിക്കുറിശിമംഗലം രാം മോഹൻ മൃദംഗം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
4: ഫോൺ 7025131119.
5: ആരോഗ്യക്കുറിപ്പുകൾ. കൊളസ്ട്രോൾ വർദ്ധനവ് തടയാൻ ഉപകരിക്കുന്ന ഭക്ഷണക്രമം. കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വസ്തുവാണ്. എന്നാൽ ഇത് അളവിൽ കൂടുതലാകുന്നത് ദോഷകരമാണ്. പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന LDL കൊളസ്ട്രോൾ. അതേസമയം നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന HDL കൊളസ്ട്രോളിന്റെ തോത് കൂട്ടേണ്ടത് ആവശ്യവുമാണ്. ചില ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലെ LDL കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കും. ഉയർന്ന കൊളസ്ട്രോൾ, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. ചികിത്സയെ സഹായിക്കുന്ന ഭക്ഷണക്രമം അനുവർത്തിക്കുക വഴി കൊളസ്ട്രോൾ വർദ്ധനവ് തടയുവാൻ കഴിയും. അത്തരത്തിലുള്ള ചില ഭക്ഷ്യ ഇനങ്ങളെ പരിചയപ്പെടാം. ഓട്സ്. ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിന് ഓട്സ് വളരെ ഫലപ്രദമാണ്. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ ഗ്ലൂക്കൻ കൊളസ്ട്രോൾ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓട്സ്, കിഡ്നി ബീൻസ്, ആപ്പിൾ, പേരയ്ക്ക എന്നിവ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ലയിക്കുന്ന നാരുകൾ അഥവാ സോലിബിൾ ഫൈബർ ലഭിക്കും. ഇത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഓട്സിലെ ലയിക്കുന്ന നാരുകൾ അഥവാ സോലിബിൾ ഫൈബർ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ദിവസവും 5 മുതൽ 10 ഗ്രാം വരെ സോലിബിൾ ഫൈബർ കഴിക്കുന്നത് കൊളസ്ട്രോൾ അളവിൽ കുറവുണ്ടാക്കും. ഒരു നേരത്തെ ഓട്സിൽ 3 മുതൽ 4 ഗ്രാം വരെ ഫൈബർ

0: അടങ്ങിയിട്ടുണ്ട്. ഓട്സിന്റെ രുചി ഇഷ്ടമല്ലെങ്കിൽ പഴം അല്ലെങ്കിൽ ബെറികൾ പോലുള്ള പഴങ്ങൾ എന്നിവ ചേർത്താൽ രുചി കൂടുകയും കൂടുതൽ പോഷകം ലഭിക്കുകയും ചെയ്യും. വെളുത്തുള്ളി. പോഷകഗുണങ്ങൾ വളരെയധികം വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഭക്ഷണത്തിൽ വെളുത്തുള്ളി ധാരാളമായി ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. അതുകൊണ്ടുതന്നെ ഹൃദയാരോഗ്യത്തിന് സഹായകരവുമാണ് വെളുത്തുള്ളി. സാൽമൺ, മത്തി, ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്ന ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ അഥവാ HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും. മത്സ്യം, വാൾനട്ട്, ഫ്ളാക്സീഡ്, കനോല ഓയിൽ എന്നിവയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ പ്രധാന ഉറവിടങ്ങൾ. സസ്യാഹാരികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സപ്ലിമെന്റുകളും കഴിക്കാം. സോയാ മിൽക്ക്, ടോഫു, സോയാബീൻസ് തുടങ്ങിയ സോയാ ഉൽപ്പന്നങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. സോയാ ഉൽപ്പന്നങ്ങളിലെ ഫൈറ്റോ ഈസ്ട്രജൻ ശരീരത്തിലെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും സഹായിക്കും. മാംസത്തിനും പാലുൽപ്പന്നങ്ങൾക്കും പകരം വെജിറ്റേറിയൻസിന് സോയാ ഉൽപ്പന്നങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. നട്സ്. ആവശ്യത്തിന് നട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട് എന്നിവ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഇവയിലെ നല്ല കൊഴുപ്പ്, നാരുകൾ എന്നിവ കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ദിവസവും ഒരു ചെറിയ പിടി നട്സ് കഴിക്കുന്നത് LDL കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നട്സിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഹൃദയത്തിന് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. പ്രഭാത ഭക്ഷണത്തിലും സാലഡുകളിലും നട്സ് ചേർത്ത് കഴിക്കാം. എന്നാൽ ഇവയിൽ കലോറി കൂടുതലുള്ളതിനാൽ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കണം. പഴങ്ങൾ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലൊരു ഉപാധിയാണ് പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത്. ദിവസവും വിവിധതരം വർണ്ണങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുകയും അതുവഴി ഹൃദ്രോഗം, പക്ഷാഘാതം, ചിലതരം അർബുദങ്ങൾ എന്നിവയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. പച്ചക്കറികളിലും പഴങ്ങളിലും ലയിക്കുന്ന നാരുകൾ കൂടുതലായതിനാൽ കൊളസ്ട്രോൾ ആഗിരണം കുറയ്ക്കുകയും രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ശരിയായ ഭക്ഷണക്രമത്തോടൊപ്പം പതിവായി വ്യായാമം ചെയ്യുന്നതും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കും. കൊളസ്ട്രോൾ വർദ്ധനവ് തടയാൻ ഉപകരിക്കുന്ന ഭക്ഷണക്രമം. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ഗാന സന്ദേശം തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
6: ആകാശവാണി തൃശൂർ.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
6: പ്രായോജകർ
8: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
6: വിസിറ്റ് www.accountantsacademy.in.
9: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
10: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
11: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
6: ചോദ്യമിതായിരുന്നു, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ഉത്തരം, ട്രയോണ്ട. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 ആതിഥേയ രാജ്യങ്ങൾ ഒന്നിക്കുന്നതിൻ്റെ പ്രതീകമായി സ്പാനിഷ് പദങ്ങളായ 3 എന്നർത്ഥം വരുന്ന ട്രൈ, തരംഗം എന്നർത്ഥം വരുന്ന ഓണ്ട എന്നിവയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഓരോ ആതിഥേയ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഐക്കണോഗ്രഫി പന്തിനെ അലങ്കരിക്കുന്നു. കാനഡയ്ക്ക്

0: മേപ്പിൾ ഇല, മെക്സിക്കോയ്ക്ക് ഒരു കഴുകൻ, അമേരിക്കൻ ഐക്യനാടുകളെ സൂചിപ്പിക്കാൻ ഒരു നക്ഷത്രം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ഉത്തരം ട്രയോണ്ട. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ മൂന്ന് ആതിഥേയ രാജ്യങ്ങൾ ഒന്നിക്കുന്നതിൻ്റെ പ്രതീകമായി സ്പാനിഷ് പദങ്ങളായ ട്രൈ, ഓണ്ട എന്നിവയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഓരോ ആതിഥേയ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഐക്കണോഗ്രഫി പന്തിനെ അലങ്കരിക്കുന്നു. കാനഡയ്ക്ക് മേപ്പിൾ ഇല, മെക്സിക്കോയ്ക്ക് ഒരു കഴുകൻ, അമേരിക്കൻ ഐക്യനാടുകളെ സൂചിപ്പിക്കാൻ ഒരു നക്ഷത്രം. ചിന്താവിഷയം: ലോകം ഒരു വലിയ കണ്ണാടിയാണ്. നിങ്ങൾ എന്താണെന്ന് അത് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുന്നു. തോമസ് ഡ്രയർ. ലോകം ഒരു വലിയ കണ്ണാടിയാണ്. നിങ്ങൾ എന്താണെന്ന് അത് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുന്നു. തോമസ് ഡ്രയർ.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, വിൽസൺ കെ എക്സ് കീബോർഡ്, ബാബു വർഗീസ് റിഥം പാഡ്, സി എൻ കെ മൂർത്തി പുല്ലാങ്കുഴൽ, സി ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59:55. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
5: ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ ഫർഹത് നാസ്. प्रधानमंत्री नरेंद्र मोदी और जापान की प्रधानमंत्री सनाए तकाइची ने आतंकवाद और हिंसक उग्रवाद के सभी रूपों की कड़ी निंदा की. निर्वाचन आयोग ने तृणमूल कांग्रेस के प्रतिद्वंद्वी गुटों से पार्टी संगठन के चुनावों और अधिकृत हस्ताक्षरकर्ताओं के संबंध में परस्पर विरोधी दावों पर जवाब मांगा. जम्मू कश्मीर में पहलगाम और बालतल दोनों रास्तों से वार्षिक श्री अमरनाथ यात्रा शुरू. ईरान के सर्वोच्च नेता मुज्तबा खामनेई सुरक्षा कारणों से अपने पिता अली खामनेई के अंतिम संस्कार में शामिल नहीं होंगे. पुर्तगाल और स्पेन ने फीफा विश्व कप के अंतिम 16 में जगह बनाई और भारतीय क्रिकेट कंट्रोल बोर्ड ने श्रीलंका के खिलाफ भारत के 2 मैचों की टेस्ट क्रिकेट श्रृंखला का कार्यक्रम घोषित किया. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी और जापान के प्रधानमंत्री सनाए तकाइची ने आतंकवाद और हिंसक उग्रवाद के सभी रूपों की कड़ी निंदा की है. इनमें पाकिस्तान से संचालित सीमा पार आतंकवाद भी शामिल है. नई दिल्ली में कल भारत जापान वार्षिक शिखर सम्मेलन के बाद संयुक्त वक्तव्य में दोनों नेताओं ने पिछले वर्ष 22 अप्रैल को जम्मू कश्मीर में हुए पहलगाम आतंकी हमले की निंदा की. एक रिपोर्ट.
6: प्रधानमंत्री नरेंद्र मोदी और जापान की प्रधानमंत्री सनाए तकाइची ने पिछले वर्ष 10 नवंबर को दिल्ली में हुई आतंकी घटना की भी कड़ी निंदा की. दोनों देशों ने इस निंदनीय कृत्य के अपराधियों, आयोजकों और वित्त पोषकों को बिना किसी देरी के सजा दिलाने का आह्वान किया. श्री मोदी और सुश्री तकाइची ने अलकायदा, जैश ए मोहम्मद सहित संयुक्त राष्ट्र में सूचीबद्ध सभी आतंकी समूहों तथा संस्थाओं के खिलाफ समन्वित कार्रवाई का आह्वान किया. दोनों प्रधानमंत्रियों ने सुगम और समृद्ध हिंद प्रशांत क्षेत्र के लिए समान विचारधारा वाले देशों के बीच सहयोग बढ़ाने की प्रतिबद्धता को दोहराया. दोनों नेताओं ने क्वाड ढांचे के अंतर्गत व्यावहारिक सहयोग बढ़ाने की साझा प्रतिबद्धता

0: 28.9 lakh crore rupees, about 20% higher than a year earlier, while average daily volumes touched a record 757 million. Digital payments have become an integral part of everyday commerce, from roadside vendors to organized retailers. Yet, beneath this spectacular growth lies a structural concern. Just two players, PhonePe and Google Pay, account for around 80% of all UPI transactions. Crude declines, but government hints won't cut fuel rates, reports the Tribune. Monsoon finally arrives in Delhi, ending weeks of heat and humidity, states the Pioneer. Sirsa Kino earns GI tag, decade of scientific farming bears fruit, informs the Tribune. And finally, simple but effective, Citizen Kane is fueling England's World Cup dreams, writes in the Sun Times about England's football skipper, Harry Kane. And with that, it's back to you, Abhishek.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and his Japanese counterpart Sanae Takaichi strongly condemned terrorism and violent extremism in all its forms and manifestations. Election Commission seeks responses from rival factions of Trinamool Congress regarding competing claims about parties' organizational elections and authorized signatories. Annual Sri Amarnath Yatra begins from both Pahalgam and Baltal routes in Jammu and Kashmir. Iran's Supreme Leader Mojtaba Khamenei to skip Father Ali Khamenei's funeral over security fears. Spain beat Austria 3-0 to enter round of 16 at the FIFA World Cup. And BCCI announced a schedule for India's two-match test series against Sri Lanka to be played from the 15th to the 27th of next month. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ.
3: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ ചേറ്റുപുഴയിലുള്ള നന്ദിനി സി ജിയുടെ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. നന്ദിനിയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയ ആകാശവാണി, റേഡിയോ നിലയത്തിൽ നിന്നും ആകാശവാണി എന്ന് പറയുമ്പോൾ തന്നെയുള്ളൊരു താളം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഏറെ കാലമായി. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാട്ടേറെ ഇഷ്ടമുള്ള അമ്മ ആകാശവാണിയിലെ ചലച്ചിത്രഗാനങ്ങൾ മുടങ്ങാതെ വെക്കാറുണ്ട്, കൂടാതെ വിവിധ ഭാരതിയും. അതുകൊണ്ടാകാം പാട്ട് എനിക്കുമേറെ പ്രിയപ്പെട്ടതായത്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അടുത്തുള്ള ഒരു കലാസ്വാദന ക്ലബിൽ സ്വയം ചെന്ന് പേരുകൊടുത്ത് ആകാശഗംഗയുടെ കരയിൽ എന്ന പാട്ട് പാടി. രീതിയോ വാക്കുകളോ ഒന്നും ശരിയായിട്ടുണ്ടാവില്ല, പക്ഷേ അന്ന് കിട്ടിയ കയ്യടി വലിയ പ്രചോദനമായി. കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് കാണികൾ കയ്യടിച്ചതാകും എന്ന് വലുതായപ്പോൾ തിരിച്ചറിഞ്ഞു. പാട്ടിനെക്കുറിച്ച് എന്റെ ഓർമ്മ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ ആകാശവാണിയിലെ പാട്ടുകൾ കേൾക്കൽ ഞാനും ഒരു ശീലമാക്കി മാറ്റി. ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് കവിത ചൊല്ലാനും മുഖ്യാതിഥിയുടെ അഭിനന്ദനം കിട്ടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്കാലം മുതൽ ആകാശവാണിയിലെ പാട്ടുകൾ കേട്ട് പഠിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ആർജവമാക്കിയ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണെന്ന് അഭിമാനത്തോടെ തന്നെ പറയട്ടെ എന്ന് സ്നേഹപൂർവം നന്ദിനി സി ജി, ചേറ്റുപുഴ. ചേറ്റുപുഴയിലുള്ള നന്ദിനിയോട് നമുക്കൊന്ന് സംസാരിക്കാം.
4: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമ്മകളിൽ നിന്നാണ് വിളിക്കുന്നത്. നന്ദിനി സി ജി അല്ലേ ചേറ്റുപുഴയിലുള്ളത്? പരിപാടിയിലേക്ക് സ്നേഹ സ്വാഗതം. നമുക്ക് പാട്ടോർമ്മകളിലേക്ക് നല്ലൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, അതാണ് വിളിച്ചത്. ആകാശവാണിയെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് മനസ്സിലായി കത്ത് വായിച്ചപ്പോ. പിന്നെ അതുപോലെ തന്നെ ഒരു കലാസ്വാദന ക്ലബിൽ ചെന്ന് ഒരു പാട്ടുപാടിയ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്.
4: അതൊരു ഓർമ്മയാണ് മാഡം. അത് ചെറിയ കുട്ടിയാകുമ്പോഴേ പഠിച്ചതും മനസ്സിലായതിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ ഭാഗ്യക്കാരന് ഞാൻ ചെറിയ കുട്ടിയെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന കുട്ടിയെ പാട്ട് പാടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് പേടി അത് പാടാൻ പാടൂ എന്നുള്ള അറിയില്ല. അപ്പൊ വല്ലപ്പോഴും കേട്ട് പഠിച്ചിട്ടുള്ള ഒരു പാട്ട് അത് ഞാൻ പാടിയപ്പോ ആക്ച്വലി അത് വലിയ ട്യൂണോ അതൊന്നും ശരിയായിട്ടൊന്നും അല്ല. പക്ഷെ എല്ലാരും കൈയടിച്ചു, കുട്ടിയല്ലേ, അതുകൊണ്ട് കൈ

0: എപ്പോഴും പാട്ട് കേൾക്കാം. അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ എപ്പോഴും ഈ അന്ന് പേപ്പറിൽ വരിക, ആകാശവാണി എന്നിട്ട് പേപ്പറിലിടുമ്പോ അത് നോക്കിയിട്ട് അമ്മ സമയത്തൊക്കെ പാട്ട് വെക്കും. അപ്പൊ ഞാൻ എപ്പോഴും ആ പാട്ടുകൾ കേൾക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടം പാട്ടിനോട് ഭയങ്കരമായിട്ട് വന്നിരുന്നു ചെറുപ്പം തൊട്ടന്നെ.
1: അപ്പൊ അമ്മ തന്നെയാണോ റേഡിയോ കേൾക്കുന്ന ഒരു ശീലം ശീലിപ്പിച്ചത്?
0: അമ്മ 5 കൊല്ലം പാട്ട് പഠിച്ചിരുന്നു.
1: ഓ ഓ,
0: അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മയുടെ നിന്നാണ് എനിക്ക്, പിന്നെ എന്റെ ചെറുക്കുട്ടി മാമ അമ്മയുടെ ബ്രദർ പാടുന്നുണ്ടായിട്ട്. അപ്പൊ എന്തോ പാട്ടിനോട് എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. പറയുമ്പോ ഞാൻ 4 വയസ്സ് വളരെ ഒക്കെ ഉള്ളപ്പോ തന്നെ ആര് പാടാൻ പറഞ്ഞാലും ഒരു നാണക്കടൊന്നുമില്ല, അപ്പൊ പാടത്ര ട്യൂണുണ്ടല്ലേതൊന്നും ആൾക്ക് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്.
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ഇപ്പൊ പാടണോ?
1: ആ ഇപ്പൊ പാടിക്കോളൂ.
0: ആ പാടാം. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, തിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ, വീട് പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേൽ, വീട് പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേൽ, തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം ദുഷ്ടി തുളുമ്പും ജീവിതധർമ്മം, സ്വതന്ത്ര ഭാരത വിശാല ഹർമ്മ്യം.

0: നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മഗ്രഹമല്ലോ.
1: ഈ പാട്ട് സ്കൂളിൽ പഠിക്കുമ്പോ പാടിയിട്ടുണ്ടോ?
2: അല്ല, ഇത് ഞാൻ 6 വയസ്സുള്ളപ്പോ റേഡിയോ അമ്മ വെക്കുമ്പോ കേട്ട് പഠിച്ചതാണ്. കേട്ട് പഠിച്ചു. അത് കഴിഞ്ഞ വാസമണ ഇതാണ്. ഞാൻ അന്ന് ഒരു ക്ലബില് പാടാൻ വെച്ച, പക്ഷെ മുന്നിലത്തെ കുട്ടി പാടിയപ്പോ എന്റെ മിസ്സായി പോയ പാട്ടാണ്. പിന്നെ ഇതായിരുന്നു പാടിയെന്നെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. സമ്മാനം എന്റെ മുന്നേ പാടിയ കുട്ടി ഇത് പാടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി.
1: പക്ഷെ അതൊക്കെ ഒരു കുട്ടിക്കാലത്തിന്റെ ഒരു അല്ലേ നല്ല ഓർമ്മകളല്ലേ ഇപ്പൊ ആലോചിക്കുമ്പോൾ.
2: ആ, നല്ല ഓർമ്മകളാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ മറക്കാതെ എന്റെ ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ കിടക്കണത്. ഒരിക്കലും മറക്കില്ല പാട്ട്. മാത്രല്ല, നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു അർപ്പണമാണ് ആണല്ലോ ഈ പാട്ട് എന്ന് പറഞ്ഞ. അതെ, വളരെ ഇഷ്ടമാണ് എനിക്കിത് ഈ പാട്ടിനോട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തും എനിക്ക് പാട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. തുടക്കത്തിലൊന്നും എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പോ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി.
1: ആരുടെ അടുത്താണ് പഠിക്കുന്നത്?
2: സുമാ പിഷാരടി.
1: എവിടെയാ സ്ഥലം?
2: തൃശ്ശൂർ തന്നെ. ഞാൻ വീടും ഇവിടെയാണ്, തൃശ്ശൂർ തന്നെയാണ്.
1: ഇപ്പൊ എത്ര വർഷമായി പഠിച്ചു തുടങ്ങിയിട്ട്?
2: ഇപ്പൊ 2 ഇയേഴ്സ് തികയുന്നില്ല. കാരണം ഞാൻ 2000 പഠിച്ചിരുന്നു, പക്ഷെ അപ്പോഴേക്കും ട്രാൻസ്ഫർ ആയി എറണാകുളത്തേക്ക് പോയി. പിന്നെ എനിക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നെ ജോലിയും പിന്നെ വീട്ടിലത്തെ ചുമതലകളാകുമ്പോ നമുക്കെല്ലാം അതിനനുസരിച്ച് ഒപ്പിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തു, അപ്പൊ ഞാൻ ഫ്രീ ആയി. അപ്പൊ എനിക്കിപ്പോ വളരെ സമാധാനത്തിൽ പാട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതെന്റെ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട്
1: ഏത് സർവീസിലായിരുന്നു?
2: ഞാൻ ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
1: അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട പണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ സമയം അല്ലേ കണ്ടെത്തുകയാണ്. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
2: വളരെ സന്തോഷം.
1: ഇന്ന് പാട്ടോർമകളിൽ നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: എനിക്ക് വാസ്തവം പറഞ്ഞ പാട്ടോർമ്മയ്ക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സർവേക്കല്ല എന്നുള്ള ചിത്രത്തില് വിഭഞ്ചിക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വിഭഞ്ചിക വിധ പറയും മുമ്പ് ഒരു വിഷാദ ഗീതം കൂടി എന്നുണ്ട്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
1: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
2: കാരണം എന്താന്ന് വെച്ചാൽ പാട്ട് എന്റെ ജീവിതത്തിൽ തുടക്കം മുതലേയുള്ള സ്നേഹം ഉണ്ടായിരുന്ന അത്. പിന്നീട് എനിക്ക് കുറേ കൂടി വലുതായപ്പോ നമ്മുടെ ചുമതലയപ്പോ എനിക്ക് തീരെ പാട്ടിലേക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പൊ എനിക്ക് തോന്നി ആ ഒരു ഇൻട്രസ്റ്റ് പോലും എന്റെ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എനിക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ഒട്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടാറില്ല ഇടക്കാലങ്ങളില്. അപ്പൊ ഈ പാട്ട് പലപ്പോഴും എന്റെ ഹൃദയത്തിലേക്ക് വരാറുണ്ട്. ഇത് പറയും മുമ്പൊരു വിഷാദ ഗീതം കൂടി. സർവേക്കല്ലില് അവളുടെ തമ്പിയെടുത്ത് വിൽക്കുമ്പോ ലക്ഷ്മിയാണ് അതിലത്തെ നായിക. ലക്ഷ്മിയുടെ ഉള്ളു പറയുന്ന പോലെയുള്ള ഒരു പാട്ടാണത്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് എന്റെ ഹൃദയത്തിൽ. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഇൻട്രസ്റ്റ് ജീവിക്കാൻ തുടങ്ങി. എന്നാലും ആ പാട്ട് എനിക്ക് സാർ.
1: അപ്പൊ നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം അല്ലേ?
2: ആയിക്കോട്ടെ മാഡം. അത് വെച്ചുള്ള സന്തോഷം എനിക്ക് നിങ്ങൾ വിളിച്ചതിലും ഇങ്ങനെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റിയാലും ഒരുപാട് സന്തോഷം മാഡം.
1: ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ നമുക്ക് കർണാടക സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് പങ്കെടുക്കാൻ സ്വരസംഗീതിക

0: എന്നൊരു പരിപാടിയുണ്ട്, ഫോൺ ഔട്ട് കർണാടക സംഗീത പരിപാടി. അപ്പൊ അതിലും പങ്കെടുക്കാം
1: കേട്ടോത്സവത്തിന് വന്നിരുന്നു ഫുൾ പ്രോഗ്രാം കണ്ടു തുടക്കം മുതൽ എൻഡ് വരെ കണ്ടു കേട്ടോ.
0: അതെയോ?
1: എല്ലാവരും നിങ്ങൾ എല്ലാവരെയും ഓരോരുത്തർ ഇൻഡിവിജ്വലിനെ പരിചയപ്പെടുത്തിയല്ലോ സ്റ്റേജിൽ നിങ്ങൾ നിന്നിട്ട് എല്ലാവരെയും അതും കണ്ടു, എല്ലാവരെയും കണ്ടു. നമ്മൾ അങ്ങോട്ട് വന്നില്ല, എല്ലാവരും ഞങ്ങൾക്ക് കണ്ടു.
0: പിന്നെ അതിലെ ശ്രുതിലയ സംഗമം അനുരൂപ് സാറിന്റെ വയലിൻ
1: വളരെ ഗംഭീരം, അതിഗംഭീരം, വളരെ ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം. എല്ലാവരും ഉണ്ടല്ലോ, കുട്ടിയുണ്ട് ആതിഥേയം എന്ന് പറഞ്ഞ കുട്ടി പോലും.
0: അതെ അതെ അതെ, ഇടക്കയും ചെണ്ടയും അവതരിപ്പിച്ചത് ആദിത്യനായിരുന്നു.
1: ആദിത്യം ഗംഭീരം, ഞാൻ വിചാരിച്ചത് വെറും ചെറിയൊരു പയ്യൻ, അത്രയും വരുന്ന അത്രയൊന്നും ആയിട്ടില്ലല്ലോ കുട്ടി വരുന്നേ ഉള്ളു. പക്ഷെ ആ കുട്ടി പോലും മനോഹരമാക്കി പ്രോഗ്രാമിലത്തെ, എല്ലാം ഗംഭീരമായിരുന്നു.
0: തുടർന്ന് നമ്മുടെ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പരിപാടികൾ കേൾക്കണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണം.
1: ഓ തീർച്ചയായിട്ടും എഴുതി അറിയിക്കും മാഡം, എന്തായാലും സന്തോഷം വിളിച്ചതില്.
0: ഓക്കെ.
2: പ്രിയ ശ്രോതാക്കളെ, നന്ദിനി പാട്ടോർമകളിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സർവേ കല്ലേ എന്ന ചിത്രത്തിലേതാണ്. ആയിരത്തി തൊള്ളായിരത്തി 1976 തോപ്പിൽ ഭാസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു സർവേ കല്ലേ. KPSC ലളിത, ലക്ഷ്മി, മോഹൻ ശർമ്മ തുടങ്ങി ഒട്ടനവധി കലാകാരന്മാർ ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. സർവേക്കല്ലേ എന്ന ചിത്രത്തിൽ ONV കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് P മാധുരി പാടിയ ഗാനം നമുക്കിനി ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് നന്ദിനി CG ചേറ്റുപുഴ, നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു P. അർജുനൻ.
2: പാട്ടോർമകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, തുടർന്ന് അമൽ ആന്റണി അവതരിപ്പിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, വിൽസൺ കെ എക്സ്, കീബോർഡ് ബാബു വർഗീസ്, റിഥം പാഡ് സി എൻ കെ മൂർത്തി, പുല്ലാങ്കുഴൽ സി ശ്രീകുമാർ, തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. തോമാശ്ലീഹ എന്ന ചിത്രത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ, സൽമ ജോർജ്, സീറോ ബാബു, രമണി എന്നിവർ പാടിയ ഗാനം. ഗാനരചന കെടാമംഗലം സദാനന്ദൻ, സംഗീതം സലിൽ ചൗധരി.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കൈതപ്പുറം എഴുതി ജോൺസൺ ഈണം പകർന്ന് ജി വേണുഗോപാൽ പാടിയ ഗാനം, ചിത്രം കളിക്കളം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: ചിത്രപാടിയ ഗാനം ചിത്രം രസതന്ത്രം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, ശ്രീനിവാസ് സുജാത എന്നിവർ പാടിയ ഗാനം. ചിത്രം ഉസ്താദ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ സെല്ലുലോയുടെ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

സൺഡേ ഹോളിഡേ. ഈ ചിത്രത്തിൽ അരവിന്ദ്, വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: சங்கமம். ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ചിത്രം മോഹൻകുമാർ ഫാൻസ്. വരികൾ ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

0: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.
1: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
2: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: തീവ്രം ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന അരുൺ കെ നാരായണൻ, സംഗീതം റോബി അബ്രഹാം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കിള്ളിക്കുരിശിമംഗലം രാംമോഹൻ മൃദംഗം. വരരാഗ ലയജ്ഞലു ചെഞ്ചുകാമ്പോജിരാഗം ആദിതാളം ത്യാഗരാജകൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണ കച്ചേരി. ശ്രീ കിള്ളിക്കുരിശിമംഗലം രാംമോഹൻ, മൃദംഗം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിരൽ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കുഴലാണ് അപ്പൻഡിക്സ്. എന്നാൽ ഈ ചെറിയ അവയവത്തിന് ഒരു വീക്കമോ അണുബാധയോ ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. സാധാരണ വയറുവേദന എന്ന് കരുതി നാം അവഗണിക്കുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ അപ്പൻഡിക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് അപ്പൻഡിസൈറ്റിസ്?
2: അപ്പൻഡിസൈറ്റിസ് എന്നാൽ അപ്പൻഡിക്സ് എന്നൊരു അവയവം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഒരു റൂഡിമെന്ററി, അതായത് ശോഷിച്ചു പോയ ഒരു കുടലിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വിരൽ വണ്ണത്തിലുള്ള ഏതാണ്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുടലിന്റെ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം, അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയുന്നത്.
1: സർ, ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: പ്രത്യേകിച്ച് കാരണങ്ങൾ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്പൻഡിക്സ് പഴുക്കുന്നു. അപ്പോൾ അതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അപ്പൻഡിക്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞില്ലേ, വിരൽ വണ്ണത്തിലുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമായിട്ട് ചെറുകുടലെത്തുമ്പോൾ നിന്ന് വൻകുടലെത്തുമ്പോഴാണ് നമുക്ക് മലം ആകുന്നത്. അപ്പോൾ ഈ മലം വൻകുടലിൽ വലിയ വ്യാസമുള്ളതാണ്. ഇപ്പം വൻകുടലിൻ്റെ നിന്ന് ഈ അപ്പൻഡിക്സിലോട്ടും മലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിൻ്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. അപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ, മലം ഭയങ്കര കട്ടി പിടിച്ച് പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പോൾ അത് തടസ്സപ്പെടുത്തുകയും അപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗം വഴുക്കുകയും തന്മൂല അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വിര, ചില റൗണ്ട് വംസ്, വലിയ നാടവരയല്ല റൗണ്ട് വംസ് എന്ന് പറഞ്ഞൊരു വിരയുണ്ട്. ഈ വിരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും. അപ്പോഴും

0: അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം പഴുക്കും. അതാണ് കറ്റാറൽ അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായവരിൽ വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം, ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിന്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിന്റെ അകത്തും ക്യാൻസർ വരാം, അതായത് ഈ പ്രായം ഉള്ളവരിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചിലപ്പോൾ നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, മ്യൂക്ക അതിൻ്റെ മൂക്കള പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിൻ്റെ ബേസ് സ്ട്രക്ചർ അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിൻ്റെ ഡിസ്റ്റലൻറ്റ് അതായത് അപ്പൻഡിക്സിൻ്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
1: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
0: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൻഡിക്സിന് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്, അപ്പോൾ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും, അങ്ങനെ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ അല്ലാതെ ഭക്ഷണങ്ങൾ, നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം, അതിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇതെല്ലാം ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം, കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിൽ വേദന വരാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിൻ്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് അപ്പൻഡിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പൻഡിക്സ് പൊതുവേ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ട് മൂന്ന് രോഗങ്ങളുമായിട്ടാണ്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസിൻ്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിൻ്റെ പൊക്കിളിൻ്റെ മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിൻ്റെ അതേ ഏരിയയിൽ, ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്. അതാണ് പൊക്കിളിൻ്റെ മേളിൽ വരുന്നത്. അപ്പം ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പഴുത്ത് പഴുപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പം അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചിലതായിട്ടും തെറ്റിദ്ധരിക്കാം, അതായത് ഓവറി അതിലുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പം ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിൻ്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക്, സർജന് വളരെ എളുപ്പത്തിൽ ഇത് മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നോ, അങ്ങനെയൊക്കെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്ട് അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മളതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന്. ഈ സ്കാൻ ചെയ്താൽ മിക്ക ഇടത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിൻ്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചാണ് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കാനും ഒക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുകയും എന്നാൽ വലത് ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് അതായത് അതിൻ്റെ ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസ്റ്റ് ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധി ഉണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് രണ്ട് വയസ്സ് വരെ അപ്പൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ അറിയില്ല. രണ്ട് വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ടത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പൻ്റെ

0: അപ്പൻഡിക്സൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു കാരണം. പിന്നെ രണ്ട്, പ്രായമുള്ളവരിൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിയിൽ അങ്ങനെ. പക്ഷെ പ്രായമായ അപ്പൻഡിസൈറ്റിസ് വരാം, വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടവുമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലൈസ് പെരിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീൽ ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളിടത്ത് വ്യാപിക്കാതിരിക്കാൻ ബോഡിയുടെ ഡിഫൻസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ്, അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സാർ, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യുന്നു, ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റിൽ കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ, ഞാൻ പറഞ്ഞില്ല, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇതിനെ മിമിക്കാം. മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി, ഗർഭമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽസ് പീരീഡ്, ലാസ്റ്റ് മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ വൃഷണത്തിന് വേദന വന്നാൽ, ഇപ്പോൾ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന എപ്പിഡെമോർക്കൈറ്റിസ്, അതും അപ്പൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ പഴുത്തുള്ള മെസെൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പൻഡിസൈറ്റിസിനെ മിമിക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ കാണാൻ സാധിക്കും. അതിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്. ഏതാണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പൻഡിസൈറ്റിസ് ആണ് ആയിട്ട് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന്, നമുക്ക് ഇപ്പം അത് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാരമാർഗം?
0: അപ്പൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞതുപോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ്, വളരെ ചെറിയ രീതി വരുന്ന അപ്പൻഡിസൈറ്റിസ് പേഷ്യൻറ്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല. പക്ഷെ എന്നാലും വേദന, ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, അപ്പൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ ഒരു 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി പക്ഷേ ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു അസമയത്ത് കയറി ഇങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. ഇപ്പോൾ നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ, ഈ സ്ഥലത്തില്ലാത്തവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്ത് നീക്കുന്നതാണ് എപ്പോഴും ആഭികാമ്യം. ഇല്ലെങ്കിൽ അവർക്ക് അസമയത്ത് വന്നാൽ, ചിലപ്പോൾ ചികിത്സ കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ രണ്ട്, നമ്മൾ പ്രായം കൂടിയ ആൾക്കാർക്കും അപ്പൻഡിസൈറ്റിസ് കണ്ടുപിടിച്ചാൽ എന്തായാലും സർജറി ചെയ്യണം, കാരണം അതിൽ ക്യാൻസർ പോലും വരാൻ സാധ്യതയുണ്ട്. അതെടുത്ത് ബയോപ്സിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ തീരെ കൊച്ചുകുട്ടികൾക്കും ഇച്ചിരി അപകടം പിടിച്ചാണ്, അപ്പം അതും വന്നു കഴിഞ്ഞാൽ സർജറിയാണ് ആഭികാമ്യം. ഇതിനിടയിലുള്ള പ്രായത്തിലുള്ള പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോകാം. ഇപ്പം നമുക്ക് പൊതുവെ നമ്മൾ സർജറി, കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും പഴുത്തിരിക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പൻഡിസൈറ്റിസ് പെയിനായിട്ട് വന്നാൽ ആൻറ്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പം എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്രയും നിൽക്കാൻ നമുക്ക് പറ്റില്ല. പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നല്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും ഒക്കെ സൗകര്യമായ സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സാർ, അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമില്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലത് തന്നെയാണ്. ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ്.

0: പറയപ്പെടുന്ന വിഷയത്തിനും വലിയൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്, പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. അപ്പം അതാണ് കൂടുതൽ കാരണം ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടി വരുന്നുണ്ട് ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി. അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടും വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുമുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. തീവണ്ടി എന്ന ചിത്രത്തിൽ KS ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം കൈലാസ് മേനോൻ.

0: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒപി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അനിൽ പനച്ചൂരാൻ എഴുതി, മെജോ ജോസഫ് ഇണം പകർന്ന്, വിനീത് ശ്രീനിവാസൻ പാടിയത്. ചിത്രം സൈക്കിൾ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില കൂടി. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 225 രൂപ കൂടി 13,475 രൂപയ്ക്കും, പവന് 1,800 രൂപ കൂടി 1,07,800 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ഇന്ന് രാത്രി 10 ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം TS രാധാകൃഷ്ണൻ, വിൽസൺ KX കീബോർഡ്, ബാബു വർഗീസ് റിഥം പാഡ്, CNK മൂർത്തി പുല്ലാങ്കുഴൽ, C ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: Kamam.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680-63-1.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 37 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 600 കിലോഹേഴ്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. സ്വരസംഗീതികൾ.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം.
1: ഹലോ
0: ഹലോ, നമസ്കാരം. തേജസ്വിയാണോ?
1: അതെ.
0: ആ നമസ്കാരം, ഇത് തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ്. സ്വരസംഗീതിക എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്, അതിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ എന്ന് പറയും, മ്യൂസിക് ആർട്ടിസ്റ്റാണ്. തേജസ്വി എവിടെയാണ് ഇപ്പോൾ?
1: ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ, ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓ, ബാംഗ്ലൂരാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ നാട്ടിലെവിടെ വീട്?
1: ഞാൻ പഠിച്ചതൊക്കെ കൊച്ചിയിലാണ്, പക്ഷെ നാട് തൃശ്ശൂരാണ്.
0: ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സംഗീതയാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സംഗീത സംബന്ധിയായ പ്രോഗ്രാമാണ്. അപ്പോൾ സംഗീതം പഠിച്ച കുട്ടികൾ, സംഗീതമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, സംഗീതം അവതരിപ്പിക്കുന്ന ആൾക്കാർ ഒക്കെ ആയിട്ട് സംവദിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ സംഗീതമായിട്ടുള്ള ബന്ധം ഒന്ന് പറയുമോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: നാല് വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്.
0: ഓ, അത് ശരി.
1: പിന്നെ
0: കർണാടക സംഗീതം ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ട്. ആരടുത്താ പഠിച്ചിരുന്നത്?
1: ഞാൻ ലേഖാർന്നായിരുന്നു പറഞ്ഞിട്ട് തൃക്കൂണിത്തറയിലെ ടീച്ചറിനടുത്താണ്.
0: ഓക്കെ ഓക്കെ. ആ ലേഖാർന്നായിരുന്നു, നമ്മുടെ ആകാശവാണിയുടെ അവര് അപ്രൂവ്ഡ് ആർട്ടിസ്റ്റാണ് അവര്, ലേഖാർന്ന.
1: അതെ
0: അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പോഴും സ്റ്റിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ?
1: പാട്ട് ഇല്ല, ഇപ്പൊ കോളേജില് പ്രോഗ്രാംസും ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ പാട്ടായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്, കർണാടക സംഗീതമായിട്ട് അങ്ങനെ.
0: ആ ഇപ്പം എന്താ വെച്ചാൽ, ഈ നമുക്ക് എവിടെയാണെങ്കിലും ഓൺലൈനിലൊക്കെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. സംഗീതത്തോട് ഇത്രയധികം പാഷനുള്ള ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പഠിത്തത്തിൻ്റെ കൂടുതൽ സമയം കിട്ടില്ലേ?
1: ഞാൻ ഓൺലൈൻ ആയിരുന്നു, ടീച്ചർ തൃക്കുണിത്തറ ആയതുകൊണ്ട് ഫൈനൽ ഇയർ വരെ ഞാൻ ഓൺലൈൻ തന്നെയായിരുന്നു. ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് ഒക്കെ ആയി, ആ തിരക്കായപ്പോൾ പിന്നെ അതിനുള്ള സമയം കണ്ടെത്താനും പറ്റില്ല.
0: ഓക്കെ ഓക്കെ. അപ്പോൾ കർണാടക സംഗീതം പഠിച്ചിട്ട് ഏതൊരു ലെവലിൽ വരെ എത്തി? ഒരു കച്ചേരിയൊക്കെ ചെയ്യാവുന്ന ലെവലിൽ വരെ എത്തിയോ?
1: ഞാൻ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് കോവിഡ് വന്നത്. ഞാൻ ഫോർത്ത് ഗ്രേഡ് തൊട്ടാണ് ലേഖദീശ്വരം തൊട്ട് പഠിക്കാൻ തുടങ്ങിയത്.
0: ഓക്കെ.
1: പിന്നെ ഞാൻ അവിടെ തന്നെ ലൈറ്റ് മ്യൂസിക് ഒക്കെ ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 9 അവസാനമായപ്പോഴാണ് കോവിഡ് വരുന്നത്. പിന്നെ അത് ഓൺലൈൻ ആയി.
0: പിന്നെ
1: ടീച്ചർ ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെ പഠിപ്പിക്കുന്നത് നിർത്തി, ഓൺലൈൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക്കും ഫിലിം മ്യൂസിക്കും മാത്രമായി.
0: വീട്ടില് സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ?
1: ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
0: ശരി, ആദ്യത്തെ ആളാണ്. അപ്പൊ സംഗീതത്തിൽ

0: പാരമ്പര്യം എന്ന് പറയാനില്ല. അപ്പൊ നമ്മളായിട്ടാണ് ഒരു പാരമ്പര്യം തുടങ്ങുന്നത് അല്ലേ. അപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടെന്ന നിലയ്ക്ക് ഏതൊരു പാട്ടാണ് ഒന്ന് പാടുക, ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടൂ.
1: ഹിന്ദോളം നല്ല രാഗം, ഭയങ്കര ഇഷ്ട രാഗമാണ്.
0: ഓക്കെ ഓക്കെ, ഹിന്ദോളം നല്ല രാഗമാണ്. ഹിന്ദോളത്തിന് ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പറയുന്ന പേര് മാൽക്കോൻസ് ആണ്, ഈക്വലന്റ് രാഗം. അതായത് കർണാടകയിലെ ഹിന്ദോള രാഗത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി രാഗമാണ് മാൽക്കോൻസ്. രണ്ടും സിമിലർ തന്നെയാണ്, നല്ല നല്ലൊരു രാഗമാണ്. ഒന്ന് കേൾക്കാം നമുക്ക്.
1: ഞാന് ചിത്രശിശി പാടിയ രാജഹംസനെന്ന് പറഞ്ഞ.
0: ഓക്കെ ഓക്കെ.

0: ഹിന്ദോ ഈ ഹിന്ദോളം രാഗത്തിൽ ധാരാളം സിനിമാ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ധാരാളം പാട്ടുകൾ ഈ ഹിന്ദോള രാഗത്തിൽ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമാ പാട്ടുകളെ കുറിച്ച് ചോദിക്കട്ടെ, ഈ പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളാണോ പ്രിയം?
1: അതിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു 12 വയസ്സ് വരെ പുതിയ പാട്ടിന്റെ ഒരു ആരാധിക തന്നെയായിരുന്നു. പിന്നെ വീട്ടില് എപ്പോഴും അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ തമിഴ്നാടു, അപ്പം അച്ഛൻ തമിഴ് പാട്ട് ഒരുപാട് കേൾക്കുന്ന ആളും അമ്മ മലയാളം പാട്ട് ഒരുപാട് കേൾക്കുന്ന ആളായതുകൊണ്ട് ആ ഡൈവേഴ്സിറ്റി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പം തൊട്ട്.
0: അപ്പോ
1: ഇവര് വീട്ടിൽ വെക്കുന്ന പാട്ടൊക്കെ പഴയ പാട്ടുകൾ, അപ്പൊ അതിനോടൊരു ആവേശം അല്ല, അയ്യോ എന്ത് പാട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു 13 ഇയേഴ്സ് 14 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ പഴയ പാട്ടിലോട്ട് ചായവ് തുടങ്ങിയിരുന്നു. ചോദിച്ചാണെങ്കിൽ ഡെഫിനറ്റ്ലി പഴയ പാട്ടാ താല്പര്യം.
0: അതെ അതെ, അതായത് ഇന്നും ഒരു ജീവസുറ്റ പാട്ടുകൾ അല്ലെങ്കിൽ നല്ല ഭാവമുള്ള പാട്ടുകൾ, അതുപോലെ പണ്ടൊരു ഈ ലിറിക്സ് എഴുതിയ ശേഷം ട്യൂൺ ചെയ്യുന്നൊരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്.
1: അപ്പോൾ
0: അതെ, അതുകൊണ്ട് തന്നെ ആ പാട്ടിന് അത്രത്തോളം ഭാവം കൊടുക്കാൻ അന്നത്തെ കമ്പോസേഴ്സിന് കഴിഞ്ഞിരുന്നു. അതെ അതെ അതെ. ഇപ്പം സിനിമാ ഗാനമല്ലാതെ മറ്റെന്ത് മേഖലയുള്ള സംഗീതമാണ് കേൾക്കാറ്?
1: ഞാൻ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പം കൃതികളുടെ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള കോമ്പോസിഷൻ ഒരുപാട് കേൾക്കാറുണ്ട്.
0: ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കൂടുതൽ കേൾക്കാറ്?
1: എനിക്ക് വയലിൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ആരുടെ വയലിനാണ് കേൾക്കാറ്?
1: ഞാൻ ടി എൻ കൃഷ്ണൻ സാറിന്റെ, ഇപ്പൊ ഇന്ന് വരെ ഞാൻ രഘുവംശസുധ കേട്ടിരുന്നു.
0: ഓക്കെ, ടി എൻ കൃഷ്ണൻ സാർ. പിന്നെ ലാൽഗുഡി
1: കേൾക്കാറുണ്ട്. പിന്നെ
0: ലാൽഗുഡി ജയരാമൻ സാർ.
1: എനിക്ക് സ്പെസിഫിക് ആയിട്ട് റീസെന്റ് മരിച്ചു ബാലഭാസ്കർ
0: ഏത് കൃതിയാണ് ഉദ്ദേശിച്ചത്? കേട്ടിട്ടുള്ളത്?
1: അല്ലല്ല, അവര് രാഗം വായിക്കും.
0: രാഗം വായിക്കുന്നു. ഓക്കെ ഓക്കെ. എം എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പ്രശസ്തനായ വയലിനിസ്റ്റിന്റെ
1: കേട്ടിട്ടുണ്ടോ? ആരാണ്?
0: എം എസ് ഗോപാലകൃഷ്ണൻ.
1: പേര് കേട്ടിട്ടില്ല.
0: ആ, നമ്മുടെ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. എം എസ് ജി എന്നുള്ള 3 അക്ഷര പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
1: എനിക്കറിയാം.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് പറഞ്ഞു അല്ലേ? അവിടെ ഈ സംഗീതവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷറിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വെസ്റ്റേൺ മ്യൂസിക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നത് ക്രൈസ്റ്റിലാണ്. അപ്പൊ അവിടെ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്നതന്നെ എന്റെ ബാച്ച് വന്നിട്ടാ. അവർക്ക് അതുവരെ ഇന്ത്യൻ മ്യൂസിഷ്യൻസ് കുറവുമായിരുന്നു ആൾക്കാർ. പിന്നെ ക്വയർ മ്യൂസിക്കിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കോളേജിന്റെ ഒരു മ്യൂസിക്കിൽ. അപ്പം അതിന് എനിക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പറയുന്ന ഒരുപാട് കോൺസേർട്ട്സ്, ഇപ്പം അകം എന്ന് പറയുന്ന ബാൻഡ് ആയാലും അല്ലെങ്കിൽ ഏത് കുറെ
0: ഹരീഷിന്റെ
1: അതെ ഹരി ഹരിന്റെ അവരുടെ കോൺസേർട്ട്സ് ആയാലും ഒരുപാട് ബാംഗ്ലൂർ നടക്കാറുണ്ട്. കൊച്ചിയിൽ അധികം അവർ വരാറില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ രീതിയിൽ പ്രോഗ്രസീവ് റോക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും അവര് കാരണം. കർണാട്ടിക് കൃതീസ് വേറെ നമ്മുടെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിൽ മാസ്ക് ചെയ്തിട്ടാണല്ലോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പം അത് കേൾക്കാനൊക്കെ എക്സ്പോഷർ കിട്ടിയതും, അല്ലെങ്കിൽ ഇപ്പം പൊതുവെ നമുക്ക് പാട്ട് പാടാൻ സ്റ്റേജസ് കൂടുതൽ എനിക്ക് കിട്ടി

0: ഫോക്കസ്ഡ് ബാംഗ്ലൂർ തന്നെയാണ്.
1: കൊച്ചിയിലെ
0: ഐ വാസ് മോർ ഫോക്കസ്ഡ് ആണ്. ഞാൻ പിന്നെ 18 ഇയേഴ്സ് ആയപ്പോഴത്തെ ഇവിടേക്ക് വന്നല്ലോ.
1: അപ്പൊ
0: അതുവരെ ഞാൻ കോമ്പറ്റീഷൻസും നാട്ടിലെ കോമ്പറ്റീഷൻസും കലോത്സവത്തിനൊക്കെ ആയിരുന്നു പൊതുവെ ഫോക്കസ് ഉണ്ടായിരുന്നത്.
1: അവിടെ മലയാളികൾ ധാരാളം ഉണ്ടല്ലോ അല്ലേ കൂടെ കുട്ടികൾ?
0: എന്താ
1: മലയാളി കുട്ടികൾ ധാരാളം ഉണ്ടല്ലോ അല്ലേ?
0: ഇവിടെ മലയാളികൾ മാത്രമേ ഉള്ളൂ, ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടു വേറെ.
1: അതെ, ശരി ശരി. അപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് ധാരാളം അല്ലേ?
0: ആ, വർഷത്തിൽ ഒരിക്കല് ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ ബാൻഡ് വന്ന് പെർഫോം ചെയ്യാൻ അകം വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ,
0: ഫോറില് അങ്ങനെ വരാറുണ്ട് അത്യാവശ്യം.
1: അപ്പൊ ഈ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും രണ്ടും കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതും ആളെന്ന നിലയ്ക്ക് ഒരു പുതിയ പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യാം?
0: പുതിയ പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇപ്പൊ വളരെ അടുത്ത് ഞാൻ കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് രീതികളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ.
1: അതെ,
0: ജീവാംശമായി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
1: പാടാവോ?

0: ഓക്കേ, വീട്ടിലാരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് ഞാൻ ഇപ്പൊ ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന അമ്മ അച്ഛൻ ചേച്ചി ഞാൻ നാലുപേരാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഈ സംഗീതത്തിന് വലിയ പ്രോത്സാഹനമൊക്കെ ലഭിക്കാറുണ്ട്?
1: ഒരുപാട്. ഐ തിങ്ക് അമ്മ കാരണമാണ് എത്രയെങ്കിലും എന്താ പറയാ, എനിക്ക് ഒരു വയസ്സ് വരെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫോക്കസ് ചെയ്ത് പോവാൻ. പാഷൻ കണ്ടുപിടിക്കാൻ കാരണം അമ്മ തന്നെയാണ്. അമ്മ അത്രയും പുഷ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്.
0: സംഗീതത്തിന്റെ മറ്റ് ശാഖകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്കറിയാം ലളിത സംഗീത ശാഖയുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീത ശാഖയുണ്ട്, ഗസൽസ് ഉണ്ട്, നമ്മുടെ നാട്ടിലാണെങ്കിൽ കഥകളി പദം, അങ്ങനെ പല പല ജോണറിലുള്ള മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോ ഈ ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ടോ?
1: ഗസൽസ് കേട്ടിട്ടുണ്ട്.
0: കാരണം ഇത്ര അധികം സംഗീതം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മറ്റു സംഗീതവും കൂടെ കേൾക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സംഗീത, നമ്മളിലുള്ള സംഗീതം വളരണമെങ്കിൽ കേൾവിയാണ് ഏറ്റവും വലിയ, ഏറ്റവും സഹായകമാവുക നമുക്ക്.
1: അപ്പം
0: അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗസൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് ഗസലിന്. അപ്പോൾ ഈ ഗസല് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആഴ്ന്ന് ഇറങ്ങും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സംഗീതം കൂടെ കേൾക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സംഗീതം തുടർന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, കാരണം സംഗീതത്തിൻ്റെ ഒരു വാസന എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണല്ലോ. സംഗീതജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ സംഗീതജ്ഞാനം എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വരജ്ഞാനം, ശ്രുതിജ്ഞാനം, ലയജ്ഞാനം, രാഗജ്ഞാനം, ഇതൊന്നും ഉള്ളത് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ജന്മനാ നമുക്കൊരു ജന്മവാസനയുണ്ടെങ്കിൽ, ഇൻബോൺ ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായമാണ് തുടർന്നും സംഗീതം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഇങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചില്ല, കർണാടക സംഗീതം ഞാൻ ഇപ്പോൾ കേൾക്കാറില്ല എന്ന് പറഞ്ഞു, എന്താ കാരണം പ്രത്യേകിച്ച്?
1: കർണാടക കേൾക്കാറുണ്ട്, ഞാൻ ആക്ച്വലി പഠിച്ചതിന്റെ ബ്രേക്ക് വന്നതാണ്. ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോ അല്ലെങ്കിൽ പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പിന്നെ പാട്ട് വെച്ചിട്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്.
0: കർണാടക സംഗീതത്തിൽ ആരുടെയാണ് കേൾക്കാറ്? മെയിൽ സിംഗേഴ്സ് ആണോ ഫീമെയിൽ സിംഗേഴ്സ് ആണോ?
1: ഗായത്രിയുടെ ഭയങ്കര വലിയ ഫാനാണ്.
0: ഓക്കെ,
1: എവിടെയെങ്കിലും പാടുമ്പോ പോയി കേൾക്കണം.
0: ഇപ്പൊ രാഗ സിസ്റ്റേഴ്സ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ്. ഈ വർഷത്തെ അവർക്ക് പത്മ അവാർഡ് കിട്ടി രഞ്ജിനി ഗായത്രി.
1: അവരുടെ ഞാൻ അവരുടെ ഒരുപാട് കേൾക്കാറുള്ള അവരുടെയാണ്.
0: അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.

അപ്പോൾ ഏതായാലും വളരെ സന്തോഷം തൃശ്ശൂർ ആകാശവാണിയിലെ ശ്രോതാക്കളോട് സംവദിക്കാൻ വേണ്ടി എത്തിയതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക, സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806631.

ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം മഴവില്ല് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, ആദ്യഗാനം പാടിയത് ശ്രീനിവാസ് ചിത്ര എന്നിവർ.

മഴവില്ല ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി മോഹൻ സിതാര ഈണം നൽകിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ധ്വനി ഈ ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി നൌഷാദ് അലി സംഗീതം പകർന്ന് യേശുദാസും പി സുശീലയും ആലപിച്ച ഗാനങ്ങൾ.

ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, നൌഷാദ് അലി സംഗീതം പകർന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

അടുത്തതായി കേൾക്കാം പട്ടാളം. ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, പി ജയചന്ദ്രൻ, സുജാത, ബിജു നാരായണൻ, പ്രീത, കല്യാണി എന്നിവരും സംഘവും ആവശ്യപ്പെട്ട ഗാനങ്ങൾ, ആലപിച്ച ഗാനങ്ങൾ.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 12 മണി. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

ആകാശവാണി തൃശൂർ. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കൈമുട്ട് മാപ്പിളപ്പാട്ട്, PA സുബൈറും സംഘവും അവതരിപ്പിച്ചത്.

0: സുബൈറും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ

0: പദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട കാര്യം.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3-ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. 1-ൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രെഡൈസ് സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകൾ എൻട്രി പോയിന്റ് സ്ക്രീനിങ്ങും നടക്കുന്നു. മലമ്പനി ബിരുദ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിങ്ങും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
1: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്ക മേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
1: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദെയെയും രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി, സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ സംസാരിക്കുന്നു.
1: നിങ്ങൾ ഒരു ഇൻഫന്റ് പാരന്റ് ആണോ എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാരന്റിംഗ് എന്നത് ഒരു മഹത്തായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഫന്റ് പാരന്റിംഗ്. ന്യൂബോൺ മുതൽ കുഞ്ഞിന് ഒരു വയസ്സ് വരെ ഉള്ള പ്രായത്തെയാണ് നമ്മൾ ഇൻഫന്റ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഒരു കുഞ്ഞിനെ അധികം സ്നേഹിച്ചതുകൊണ്ട് ആ കുഞ്ഞ് നശിച്ചു പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞ് എപ്പോൾ കരഞ്ഞാലും അവരെ സമാധാനപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് അവരുടെ നെർവസ് സിസ്റ്റത്തിന്, അതായത് നാഡീവ്യൂഹത്തെ തന്നെ കുറച്ചൊന്ന് ശാന്തമാക്കാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉറപ്പായിട്ടും ഈ ഒരു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം കൊണ്ടുവരും. ഈ സമയത്തുള്ള പരിപാലനം കുഞ്ഞിനും രക്ഷിതാക്കൾക്കും ആയുള്ള ആ ബോണ്ടിങ്, ആ ഒരു ബന്ധത്തെ വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. രണ്ടാമത്തേത് ശാന്തതയാണ്. അതായത് ശാന്തത മറ്റുള്ളവരിലേക്കും പകരുക എന്നുള്ളത്. രക്ഷിതാക്കൾ ശാന്തരാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങളും ശാന്തരാകും. അതായത് നമ്മൾ രക്ഷിതാക്കളുടെ ഇമോഷൻസ് വളരെയധികം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വീട്ടിലെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കളുടെ എല്ലാ പ്രവൃത്തിയും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അധികമായി ദേഷ്യപ്പെടുന്നതും അധികമായി മോശവാക്കുകൾ ഉപയോഗിക്കുന്നതും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് പല രക്ഷിതാക്കളും മറന്നു പോകുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുമക്കൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. അതായത് പോസിറ്റീവായിട്ടും അനുകരിക്കാൻ ശ്രമിക്കാം, നെഗറ്റീവായിട്ടും അനുകരിക്കാനായിട്ട് ട്രൈ ചെയ്യും. അത് കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ തന്നെ ബാധിക്കുന്നു. നല്ല രീതിയിലുള്ള അനുകരണമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ മോശം രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരും ഒരു 100% പെർഫെക്ഷൻ, അതായത് പൂർണ്ണതയോടുകൂടിയല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരിലും പൂർണ്ണത കുറവുണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. 100% പൂർണ്ണതയെ തേടാനായിട്ട് നമ്മൾ പോവേണ്ട ആവശ്യമില്ല. 30% മതി എന്ന കരുതലോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾ ആരും എല്ലാം തികഞ്ഞ മനുഷ്യരല്ല. പാരന്റിംഗ് അതുപോലെ തന്നെയാണ്. പൂർണ്ണത കൊടുക്കാതിരിക്കുക. കുഞ്ഞു ഓരോ കാര്യങ്ങൾക്കായി വാശി പിടിക്കുമ്പോൾ നമ്മൾ നോ പറയാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതല്ല നല്ലത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നോ അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ കാത്തിരിപ്പ്, അതുപോലെ തന്നെ ക്ഷമാശീലം, ഇതെല്ലാം നമ്മളിലൂടെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതും. ആയതിനാൽ നമ്മളുടെ പാരന്റിംഗ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സമയത്തെ നോക്കാതെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളോട് അധികം കർശനമാകാതെ ഇരിക്കുക. കുഞ്ഞുങ്ങളുടെ സ്വഭാവം, അവരുടെ കളിയും ചിരിയും എപ്പോഴും ഒരുപോലെ ഒരു ടൈം ടേബിൾ പോകാനായിട്ട് സാധ്യത വളരെയധികം കുറവാണ്. കുഞ്ഞുങ്ങൾ എന്നും ഒരേ സമയത്ത് ഉറങ്ങണമെന്നില്ല. നമ്മൾ അങ്ങനെ വാശി പിടിക്കുന്നത് കുഞ്ഞിനെ നല്ല ചിന്തയിലോട്ടായിരിക്കത്തില്ല കൊണ്ടുപോകുന്നതും. ചിലപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ തന്നെ ബാധിക്കാനുള്ള വഴിയൊരുക്കലായിരിക്കാം. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ പാരന്റ്സ് കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ സൗഹൃദത്തോടുകൂടി പെരുമാറുമ്പോൾ അവർ നമ്മളോട് കൂടുതൽ അടുക്കുകയും കാര്യങ്ങൾ തുറന്നു പറയാൻ ഉള്ള സാഹചര്യം അവർക്ക് കിട്ടുകയും അവർ നമ്മളോട് കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങൾ, അത് ഏതു തരം കാര്യങ്ങളാണെങ്കിലും നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സ്ക്രീൻ ടൈം ഇല്ലാണ്ട് ഒരു ദിവസം പോലും പറ്റില്ല. സ്ക്രീൻ ടൈം മൊബൈൽ ഫോൺ മാത്രമല്ല, ടിവിയിലെ സ്ക്രീൻ ടൈം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ന്യൂബോൺ പീരീഡ് മുതൽ ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം നമ്മൾ എത്ര കൊടുക്കണം എന്ന് ചോദിക്കുവാണെങ്കിൽ 0 എന്ന് ഞാൻ പറയും. കാരണം ഒട്ടും കൊടുക്കാൻ പാടില്ല. കാര്യം ഈ ഒരു ടൈം പീരീഡിലാണ് കൂടുതലായിട്ടും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, അതായത് തലച്ചോറിന്റെ വളർച്ച നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നതും എന്ത് കേൾക്കുന്നതും എന്ത് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ അതേ രൂപത്തിൽ തന്നെ അവർക്കത് മനസ്സിലാക്കാനും അവർ തിരിച്ച് അത് പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു ഇൻഫന്റ് പീരീഡ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ക്രീൻ ടൈം. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 0 സ്ക്രീൻ ടൈം ആണ്. അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അനാവശ്യമായി വാശി കാണിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം എന്ന മാരകമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി ടൈം

0: അതായത് സമയം നമ്മൾ നൽകണം. അവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രധാനമായും രക്ഷിതാക്കൾ തന്നെ അവരുടെ മുന്നിൽ വെച്ച് ഫോണ് കാണുകയും അവരോട് സംസാരിക്കേണ്ട സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കാണിക്കുന്നതെന്താണോ അവരത് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റ് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ കൂടുതലായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കാതെ ഈ ഒരു മൊബൈലില് റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ആ രീതിയിലായിരിക്കും അവർക്കിഷ്ടപ്പെട്ട കാർട്ടൂൺസും അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് പോവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും നമ്മൾ ഫോൺ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റൂല എന്നുള്ളൊരു കാര്യം പറയാനും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരു കാര്യം ചെയ്യാം, അവർക്ക് ബൗണ്ടറീസ് വയ്ക്കാം, ഒരു ടൈം പീരീഡ് വയ്ക്കാം എന്നുള്ളൊരു സമയം വയ്ക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ തിരിച്ചു ഫോൺ നമ്മുടെ കയ്യിൽ തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മൾ കൊടുക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും പറയാം, അമ്മേ കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതലും ആ സമയത്തെ നീട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പാരൻസ് ആ ഒരു കൃത്യസമയത്തിൽ നമ്മൾ തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ശീലമാകും. മാത്രമല്ല അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടേക്കാം. അവർക്ക് പഠിത്തത്തിലായിക്കോട്ടെ മറ്റ് കലകളിലായിക്കോട്ടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാനും, പ്രത്യേകിച്ച് ഈ ഒരു സ്ക്രീൻ ടൈം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, പരസ്പരം സംസാരിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ക്രീൻ ടൈം ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റു കുട്ടികളോടുള്ള താരതമ്യം, അതായത് കമ്പാരിസൺ, അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കുഞ്ഞുമക്കളെ ഒരു രീതിയിലും മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. കുട്ടികളെ മറ്റു കുട്ടികളുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് പ്രതികൂലമായി ബാധിക്കാം. ഇത് ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഉത്കണ്ഠ എന്നീ കാര്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കുട്ടികളുടെ കഴിവുകളെയും പുരോഗതിയെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ആരോഗ്യകരമായ മാനസിക വളർച്ചയ്ക്ക് സഹായകമാകും. ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു താരതമ്യം ന്യൂബോൺ പീരീഡ് തൊട്ട് തന്നെ ചില രക്ഷിതാക്കൾ ചെയ്യുന്ന പ്രവണതയാണ്. കാരണം ഈ ഒരു പീരീഡിലെ വെയിറ്റിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ വീട്ടിന്റെ അടുത്തുള്ള കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ട്, എന്റെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഇല്ല. ഈ ഒരു കമ്പാരിസൺ വരുമ്പോൾ തന്നെ അമ്മയ്ക്കാണ് കൂടുതലും അതിൽ സ്ട്രെസ്സും കാര്യങ്ങളും വിഷമവും ഒക്കെ വരുന്നത്. വീട്ടിലുള്ള മറ്റാൾക്കാരായിരിക്കും ഈ ഒരു താരതമ്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല വളർന്നു വരുന്നതും. അവർ ഓരോരുത്തരും ഓരോ വ്യക്തിത്വമുള്ളവരാണ്. പല കുട്ടികൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ കഴിയുന്നതും. അപ്പം അത് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. മറ്റു കുട്ടി പഠിക്കുന്ന പോലെ എൻ്റെ കുട്ടി പഠിക്കണം എന്നില്ല. ആ കുട്ടിക്കുള്ള ഒരു കഴിവല്ല നമ്മുടെ കുഞ്ഞിനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് വൈകുന്നു. നമ്മൾ കൂടുതലായിട്ടും ആ കുഞ്ഞ് ചെയ്യുന്ന പോലെ നമ്മുടെ കുട്ടിയും ചെയ്യണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ആ സമയത്ത് കൂടുതലായിട്ടും അവർക്ക് സ്ട്രെസ്സായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ കാര്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുകുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചത് ഇൻഫൻറ്റ് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു ഇൻഫൻറ്റിൻ്റെ പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ രീതിയിൽ നമ്മളൊന്ന് കുഞ്ഞുങ്ങളോട് പെരുമാറുക, അവരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക, സ്ക്രീൻ ടൈം എന്ന കാര്യം നമ്മൾ ഒഴിവാക്കി വിടുക. ഇത്രയും കാര്യങ്ങൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്.
1: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന

0: ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകേച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: തർക്കപൂർണ്ണ തരീക്കെ സേ തഥ്യോ കെ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരേംഗേ ഉത്തനാ ഹി ആപ് അച്ഛ നേതൃത്വ ദേ പായേംഗേ ഓർ യേ വിധാൻസഭ കേ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വ നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വ നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ്സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയേ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2 ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂ എന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസ്

0: നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ. അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
1: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28ന് സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത് രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16th ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ, സമയം 1 മണി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ചേർത്ത് വെച്ച പ്രിയഗീതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം

നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഗാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും ഒറ്റപ്പാലത്തു നിന്നും.

കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന് മിൻമിനി ആലപിച്ച ഗാനം. ഗാനത്തിനായി കത്തയച്ചത് മുരളീധരൻ നടുവിൽക്കര.

0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരൻ ഈണം നൽകി യേശുദാസും സംഘവും ആലപിച്ച ഗാനം. അച്ചുവീട്ടിന്റെ വീട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവത്രയിൽ നിന്നും ആചാര്യ.

ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി കമുകര പുരുഷോത്തമൻ ആലപിച്ച ഗാനം, പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, എടപ്പാളിൽ നിന്നും കത്തയച്ച മുരളി മേലേപ്പാട്ടിന്റെ ഇഷ്ടഗാനം അടുത്തതായി കേൾക്കാം.

0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ മാധുരി ആലപിച്ച ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പകർന്നത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പാലക്കാട് കിഴക്കഞ്ചേരിയിൽ നിന്നും കത്തയച്ച ശ്രീദുർഗ.

തൃശൂർ കാര്യാട്ടുകരയിൽ നിന്നും കത്തയച്ച ചന്ദ്രിക നാരായണന്റെ ഇഷ്ടഗാനം നന്ദനം എന്ന ചിത്രത്തിൽ ചിത്രാലപിച്ചതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് രവീന്ദ്രൻ. ആലാപനം കെ.എസ്. ചിത്ര.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: മോഹവും മുക്തിയും എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം എം കെ അർജുനൻ. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും സുവർണ കണ്ണൻ.

ശ്യാമിൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. ഇടിമുഴക്കം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് പുത്തൂരിൽ നിന്ന് കുട്ടമോൻ പുഷ്കരൻ.

0: എല്ലാ വ്യാഴംശേനിയും രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: പനങ്ങാട് നിന്നും താര, മീര, രേഖ, രഘു, രജനി, ഹരി എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ആലിംഗനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് വിധു പ്രതാപും ജോത്സ്ന രാധാകൃഷ്ണനും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ജൂലൈ 4. ഗാനത്തിനായി കാത്തിരിക്കുന്നു അണ്ടത്തോടു നിന്നും ഷൈല സുന്ദർ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ഓമനക്കുട്ടൻ ഈ ചിത്രത്തിൽ പി ലീലയും രേണുകയും ചേർന്ന് ആലപിച്ച ഗാനം. ജി ദേവരാജൻ സംഗീതം പകർന്ന ഈ ഗാനത്തിനായി കത്തയച്ചത് തൃശൂർ കണ്ടാണിശ്ശേരിയിൽ നിന്നും പി ആർ ചന്ദ്രൻ.

വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി മാധുരിയും സംഘവും ആലപിച്ച ഗാനം. ഒളരിയിൽ നിന്നും കത്തയച്ച പി സി അറുമുഖന്റെ ഇഷ്ടഗാനം കേൾക്കാം.

പ്രിയഗീതത്തിൽ ഈ ഒരു ഗാനം കൂടി കേൾക്കാം. അഭിനിവേശം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ശ്യാം ഈണം പകർന്ന് പി സുശീലയും സംഘവും ആലപിച്ച ഗാനം. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു അവണൂരിൽ നിന്നും ശ്രീധരൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. തുടർന്നും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806031.

0: ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. അവതരണം ആകാശവാണി തൃശൂർ നിലയം. ഇന്ന് രാത്രി 10 മണിക്ക്. ഒരു അറിയിപ്പ് ശ്രദ്ധിക്കും. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ പനി, വയറുവേദന, ഛർദി, ക്ഷീണം എന്നിവയാണ്. ശ്രദ്ധിക്കുക, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi describes Amarnath Yatra as eternal chapter in spiritual tradition and cultural unity of the country. Extends greetings to devotees. Finance Minister Nirmala Sitharaman invites French investors to partner with India's journey towards Vikasit Bharat 2047, calls for strengthening India-France strategic partnership. Two-day orientation program for newly elected members of Legislative Assembly begins in West Bengal. India steps up humanitarian assistance to earthquake hit Venezuela under Operation Amistad. Nearly 2,600 people died, thousands still missing. IMD issues red alert for heavy to very heavy rainfall over Gujarat, Goa,

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിൻ്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
3: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമലേ ഇത്?
1: പെണ്ണ് കാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
4: മോളെ ചിത്രേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
3: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
5: എന്താണ് സുരേ ഇത്? നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവിന് ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണ് കാണൽ നടത്താനാണോ?
1: അയ്യോ സോമൻ ചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: നിക്ക് നിക്ക്, ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനാ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
6: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണ് കാണൽ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
4: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ അവര് കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
2: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
3: അപകടമോ? എന്തപകടം?
1: എന്തോന്നിത്?
2: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടറും ഒപ്പമുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ അവര് തന്നെ വിശദീകരിക്കും.
7: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാണ് ഞങ്ങൾ വന്നത്.
3: പക്ഷേ എന്തിന്?
7: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
5: ഞങ്ങളോടോ? എന്ത് കാര്യം?
7: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നേ. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തി പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെപ്പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാനാണ് ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
5: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
7: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ചാവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരന്വേഷണം നടത്താവുന്ന കരുതി.
8: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
5: നിൽക്ക് ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാവിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
7: ഈ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരമൊരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എൻ്റെ വരവിൻ്റെ പിന്നിലുള്ളത്.
5: മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്?
7: സോമശേഖരൻ നായർ, റിട്ടയർഡ് സേഫ്റ്റി ഓഫീസർ, HAL, ബാംഗ്ലൂർ അല്ലേ?
5: അതെ.
7: ഈ വിവാഹാലോചന ആർക്കു വേണ്ടിയാ?
5: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
7: അവിടെയാണ് പെശക്. ഇത് നിങ്ങളുടെ മകനല്ല.
3: മകനല്ലേ?
4: പിന്നെ?
7: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനുമൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത്, സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നത്.

0: ഒന്നുമില്ല സാറോ.
1: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാ. പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിലെത്തുന്നത്.
2: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരയുടെ റോൾ എന്താ?
1: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാനമര്യാദയ്ക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ട് തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിലുണ്ടാവും സാറേ.
3: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായുള്ളൂ. അതായത് ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിനെ പറ്റിയ ഒരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സുരയെ സമീപിച്ചത്.
2: മിസ്റ്റർ സോമശേര നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയറായ ആളാണ് താങ്കൾ. എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായി നീക്കം നടത്തിയത് എന്തിനാ?
3: ഇതിൽ ഒരു വഞ്ചനയുമില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്. ഒരു കള്ളവുമില്ല.
2: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം. പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് മറക്കരുത്.
3: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല.
2: ചിത്രം നൽകിയ വിവരമനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അതുതന്നെയാണ്. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ, സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
4: കൃഷ്ണകുമാർ സാർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തൂ. അവളും അറിയട്ടെ തൻ്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
3: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കുമുണ്ടായ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല.
2: അതെ, കാര്യങ്ങളിനി തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
5: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനയ്ക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
4: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
3: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
4: എന്തു പക്ഷേ, നമ്പർ പറയാ, ഞാൻ തന്നെ വിളിക്കാം.
3: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രുവുമായുള്ള വിവാഹം കഴിഞ്ഞതിൻ്റെ മൂന്നാം പക്കം കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും ആശ്വാസമാകും. എന്തിനീ ചതി ചെയ്തു എന്നവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
1: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല ഈഴായോ? ചിത്രക്കുഞ്ഞേ, കുഞ്ഞ് തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
4: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
2: ഏ, അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.
5: അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ടേ എന്റെ സാറേ. സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണ് കാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
2: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
3: ഇൻസ്പെക്ടർ സാർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ.

0: അങ്ങനെ പോയ ഒരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ.
1: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണു കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം.
2: സോമശേഖരൻ നായർ, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
0: ഏയ്, ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണ് കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചു വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
3: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചിങ്ങെത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
1: ഞാൻ പക്ഷേ
0: ആ ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
4: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പോൾ പിന്നെ കേസും ഇല്ല.
5: വലിയ ഉപകാരം. വാച്ച.
2: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
0: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
4: ഓ

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് എം ജി രാധാകൃഷ്ണൻ ആലപിച്ച വനജ നയന എന്നാരംഭിക്കുന്ന അംബുജം കൃഷ്ണയുടെ കൃതി, രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.

0: എം ജി രാധാകൃഷ്ണൻ ആലപിച്ച കൃതിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സ്വരസാഗരം സമാപിച്ചു. സ്വരസാഗരം എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ എന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.

കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.

0: ലളിതം മധുരം. മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
1: ലളിതം മധുരം.
0: കാലാതിവർത്തിയായ എത്രയെത്ര ലളിതഗാനങ്ങൾ ആകാശവാണിയിലൂടെ പിറവിയെടുത്തിട്ടുണ്ടെന്ന് ഓർത്തെടുക്കാൻ തന്നെ പ്രയാസമേറിയതാണ്. ഈ സുഗമ സംഗീതശാഖയെ ഉയർത്തിക്കൊണ്ടുവരാൻ ആകാശവാണി വഹിച്ച പങ്ക് അനിർവചനീയം. അകാരണമായി അസ്വസ്ഥമാകുന്ന മാനസത്തിന് സാന്ത്വന സ്പർശമാകുന്ന, വരികൾ കൊണ്ട് മായാജാലം തീർത്ത കലാകാരന്മാർക്കും 1000 അഭിനന്ദനങ്ങൾ. കേൾക്കുമ്പോൾ മനസ്സെവിടെയൊക്കെയോ ഒന്ന് കൊണ്ടുരഞ്ഞപ്പോൾ ഹൃദ്യമായ ഒരു ഗാനം. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിന്റെ കഥ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലേ? ചുള്ളിക്കമ്പുകളും ചകിരിത്തുണ്ടുകളും ചിക്കിപ്പെറുക്കി കൊണ്ടുവന്ന് കൂടുണ്ടാക്കി നാടുനീളെ നടന്ന് തിരിച്ചെത്തുമ്പോൾ തന്റെ കൂട് സ്വന്തമാക്കാൻ വന്ന കുയിലിനെ മനസ്സിലാവാതെ പിന്നെയും അതുതന്നെ ആവർത്തിക്കുന്ന കാക്ക ഒരു വലിയ പാഠമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബലിച്ചോറുണ്ണാൻ കാക്ക വരുന്നത് നമ്മൾ കാത്തിരിക്കാറില്ലേ? ഒന്നു വന്ന് കൊത്തിയാൽ ആത്മനിർവൃതി അടയുന്നവരും, അതുവരെ വരുന്ന കാക്കകളെ ആട്ടിയോടിക്കുന്ന നമ്മൾ ഒരു പിടി ബലിച്ചോറ് കഴിക്കാൻ ഒരു കാക്കയെയെങ്കിലും പ്രതീക്ഷിച്ച് ചിലപ്പോഴൊക്കെ നിരാശരായി മടങ്ങാറുമില്ലേ? തന്റെ പങ്കും കഴിച്ച് കുഞ്ഞുങ്ങൾക്കുള്ളതും കൊക്കിലൊതുക്കി കൂട്ടിലേക്ക് പറന്നു ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന കുയിലിനെ കണ്ടു മടങ്ങുന്ന കാക്ക നമുക്കുള്ളിലെ ഒരു വലിയ നൊമ്പരം തന്നെയാണ്. വളരെ ലളിതമായ വരികളാൽ കാവാലം നാരായണ പണിക്കർ ഈ ഒരു ഗാനം നമുക്ക് മുന്നിലേക്ക് വെച്ചു നീട്ടി. സംഗീത ലോകത്തെ അതികായൻ MG രാധാകൃഷ്ണൻ ഹൃദയാദ്രമായി ഈണം നൽകിയപ്പോൾ ഒരനശ്വര ഗാനം തന്നെ പിറവിയെടുത്തു. ഡോക്ടർ ഹരിദാസിന്റെ സ്വരമാധുരിയിൽ ഈ ഗാനമാവട്ടെ ഇന്നാദ്യം. ഒരു തലോടൽ പോലെ ആശ്വാസം തരുന്ന ആലാപനം, വരികളും ഈണവും അതിമനോഹരം.

ലളിതം മധുരം. ഒരു താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങാത്തവരായി, ആ താരാട്ടിന്റെ ഈണം കാതിൽ തങ്ങി നിൽക്കാത്തവരായി അധികമാരും ഉണ്ടാവാനിടയില്ല. നമ്മുടെ വ്യക്തിത്വ വികാസത്തെ ഏറെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ബാല്യകാലത്തെ താരാട്ടുപാട്ടുകൾ. അമ്മയിലൂടെ ഒഴുകി വരുന്ന ആ താരാട്ടുപാട്ടിന്റെ ഈണം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അനിർവചനീയമായ ഒരു വികാരം തന്നെയാണ്. നിർമ്മലമായ മാതൃസ്നേഹം തന്നെയാണ് ഓരോ താരാട്ടുപാട്ടിലും ഒളിഞ്ഞിരിക്കുന്നത്. മകനെ ഉറക്കുന്ന താരാട്ടുപാട്ടിലൂടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു ഇതിഹാസവും നമുക്കുണ്ട്. ഇരയിമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ട് കേട്ട് അത് തന്റെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകിയ അമ്മമാരും ഒരുപാടില്ലേ. തന്റെ പൊന്നോമനിയെ നെഞ്ചോട് ചേർത്തുറക്കി ആ ആനന്ദം നുകരാൻ കൊതിക്കാത്ത മക്കൾ എത്ര വലുതായാലും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇന്നും ഒരോർമ്മയായി അതിനെ തഴുകി ഉണർത്തുന്ന അമ്മമാരും ഇന്നുമില്ലേ. അമ്പിളിമാമനെ കാട്ടിത്തന്ന് കഥകൾ പറയുന്നത് കേട്ട് ദേവതയെപ്പോലെ ഉറങ്ങാൻ തന്റെ കുഞ്ഞിനോട് പറയുന്ന അമ്മ, രാത്രി മുഴുവൻ നക്ഷത്രശോഭയാൽ തിളങ്ങുന്ന മാനത്തെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുമ്പോഴും ആ അമ്മ മനത്തിന്റെ ചൂടിൽ നിശബ്ദരായി മയങ്ങുന്ന കുഞ്ഞു മനസ്സുകളും വിശാലമായ ഒരു ലോകത്തെയാണ് തുറന്നുകാട്ടുന്നത്. ഓർമ്മകൾ അയവിറക്കുന്ന ഏതൊരാൾക്കും മറക്കാൻ കഴിയാത്ത, കേൾക്കും തോറും മധുരമൂറുന്ന ലളിതഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ ഒരു താരാട്ടുപാട്ട്. നമ്മളിൽ പലരുടെയും ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ ഓർമ്മകളായി അടയാളപ്പെടുത്തുമ്പോൾ അതിൽ ആകാശവാണി ലളിതഗാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ഗതകാല സുഖസ്മരണകൾ ഉണർത്തുന്ന, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിച്ചു എന്ന് തോന്നുന്ന ആ കാലഘട്ടം. കാലത്തിനൊപ്പം മുന്നിലേക്കല്ല, ഓർമ്മകൾക്കൊപ്പം പിറകിലേക്ക്. ഡോക്ടർ ചേരാവള്ളി ശശിയുടെ വരികൾക്ക് KPAC ചന്ദ്രശേഖരൻ പകർന്ന മനോഹരമായ ഈണം. നല്ലൊരു താരാട്ടുപാട്ടിന്റെ ശീതളിമ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന തരത്തിൽ ലീലാ ജോസഫിന്റെ ആലാപനവും ഒരു സ്നേഹ സാന്ത്വനം പോലെ ആർദ്രതയോലുന്ന ഈ ഗാനം വളരെ മനോഹരമായി ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നു.

0: ലളിതം മധുരം.
1: ഈ ഗാനങ്ങളെല്ലാം ഓർക്കുമ്പോഴും കേൾക്കുമ്പോഴും പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതായി തോന്നുന്നില്ലേ? വർഷങ്ങൾ പോയതറിയാതെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ആ പഴയ നല്ല കാലം, ഓർമ്മകൾ പെയ്തിറങ്ങുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ. പോയ ദിനങ്ങളൊന്നും മടങ്ങി വരില്ലായിരിക്കാം, പക്ഷേ മനസ്സിലെവിടെയോ ഇടയ്ക്കിടയ്ക്ക് ഒരു നേർത്ത സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഒരു വേദനയും പലപ്പോഴും നിർവചിക്കാൻ കഴിയാത്ത ഒരനുഭൂതിയുമൊക്കെ തരുന്ന പഴയകാല ഓർമ്മകൾ ഈ ഗാനങ്ങളിലൂടെ ഇനിയും നമ്മെ തേടി വന്നേക്കാം. അതിന് വഴിയൊരുക്കുന്ന ലളിതഗാനങ്ങൾ തന്നെയാണ് ആകാശവാണിയിലൂടെ പിറവിയെടുത്ത ഓരോ ഗാനങ്ങളും. വസന്തം ഗ്രീഷ്മത്തിന് വഴിമാറുമ്പോഴും ശരത്കാല മുകിലിന്റെ തോളിലേറി വർഷം വന്നണയുമ്പോഴും മാറിമറിയുന്ന ഋതുഭേദങ്ങൾ പോലും അറിയാതെ തീരമണയാൻ വെമ്പൽ കൂട്ടിയോടുന്ന ഓരോ മാനസങ്ങളും, നടന്നു നീങ്ങിയ പാതകളിൽ കാലം എഴുതി മായ്ക്കുന്ന ആയിരം കാലടിപ്പാടുകൾ, വേരുകൾ മുറിഞ്ഞു പോയാലും വീണ്ടും കിളിർത്തുവരുമെന്ന പാഴ്സ്വപ്നങ്ങൾ നെയ്ത് അതിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച് അതൊരു പാഴ്ശ്രമമാണെന്നറിയുന്ന സായന്തനങ്ങളും, ചാരം പുതഞ്ഞാലും വീണ്ടും തീപിടിക്കുന്ന ഓർമ്മകളായി ഒരു തേങ്ങലായി വന്നണയുന്ന ജീവിത സായാഹ്നങ്ങളെ ഭാവസാന്ദ്രമായി മധു ബാലകൃഷ്ണൻ ആലപിച്ചിരിക്കുന്നു. ഗാനശാഖയെ സമ്പുഷ്ടമാക്കുന്ന, വരികളിൽ വ്യത്യസ്തമായ ഒരു ശൈലി കാത്തുസൂക്ഷിക്കുന്ന റഫീഖ് അഹമ്മദിന്റെ രചനാ വൈഭവത്തിൽ രൂപം കൊണ്ട ഒരു ഗാനം. ദീർഘകാലം ആകാശവാണിയിലെ ഗാനങ്ങൾക്ക് ഇണം പകർന്ന മുരളി സിത്താരയുടെ മാസ്മരികത ഈ ഗാനത്തിലും പ്രതിഫലിക്കുന്നു. റഫീഖ് അഹമ്മദ് മുരളി സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന വ്യത്യസ്തമാർന്ന ഒരു ലളിതഗാനം നമുക്ക് കേൾക്കാം. ലാളിത്യമുറ്റിയ രചനാ പാടവം, അതിനുതകുന്ന സംഗീതം, നിലാവിൽ നീലനിശീധിനി പൊഴിയുന്ന കുളിർമഴ ഹൃദയത്തിലേക്ക് പെയ്യുന്ന പോലെ മന്ത്രമധുരമായ ആലാപനം,

ലളിതം മധുരം. സഹീന്റെ നെറ്റിയിൽ ചുംബിക്കാനായി നിശബ്ദമായി പോകുന്ന മേഘങ്ങൾ, ചില സമയങ്ങളിൽ അവ തളിക്കുന്ന പുണ്യാഹങ്ങൾ നമുക്കത്രയും പ്രിയപ്പെട്ടതായി മാറുന്നു. കടന്നുപോകുന്ന ഓരോ മുകിലുകളും കാത്തിരിപ്പിന്റെ വേർപാടിന്റെ സൗരഭ്യങ്ങൾ പൊഴിക്കുന്നവ തന്നെയാണ്. ദൂതുമായി പോകുന്ന പൂമേഘങ്ങൾ മനോഹര കാലത്തിന്റെ സുഖമുള്ള നനവോർമ്മകളാണ് സമ്മാനിക്കുന്നത്. ഒരു കാലഘട്ടത്തെ മുഴുവൻ ആകാശവാണി ലളിത സംഗീതത്തിന്റെ പൂഞ്ചിറകേറ്റി ഗാനവിഹായസിൽ സഞ്ചരിപ്പിച്ച ലളിത ഗാനങ്ങൾ, കൈരളിയുടെ വനഭംഗിയും

തീരഭംഗിയും വാനം കണ്ണാടി നോക്കുന്ന കായൽപ്പരപ്പിന്റെ അഴകും ഒരു മധുരസ്വരത്തിൽ അലിഞ്ഞെത്തുന്ന ജി വേണുഗോപാലിന്റെ ആലാപനവും എത്ര ഹൃദ്യം! ഗാനശാഖയിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, സുവർണഗാനങ്ങളുടെ വസന്തകാലത്തെ അതുല്യ കലാകാരൻ, ശ്രീകുമാരൻ തമ്പിയുടെ ഓരോ രചനകളും സൗന്ദര്യബോധത്തിന്റെയും ഗൃഹാതുര സ്മരണകളുടെയും ഒക്കെ മൂർത്തിമത് ഭാവങ്ങൾ തന്നെയാണ്. എല്ലാ മലയാളികളും നിറമനസോടെ ഏറ്റെടുത്ത, മനസ്സിന്റെ ആഴങ്ങളിൽ എന്നും ഒളിമിന്നുന്ന ഹൃദയഹാരിയായ ഗാനങ്ങൾക്ക് ഈണമിട്ട ലളിതഗാന ചക്രവർത്തി എം ജി രാധാകൃഷ്ണൻ നൽകിയ ഈണവും ഈ ഗാനത്തെ ഏറെ പ്രിയമുള്ളതാക്കി.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.
3: ആകാശവാണി തൃശൂർ, പ്രത്യേക അറിയിപ്പ്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ sdma.kerala.gov.in/windwarning/ എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉയരങ്ങാൻ പാടുള്ളതല്ല. അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 3:30. ചലച്ചിത്രഗാനങ്ങൾ. വെള്ളിത്തിര, ഈ ചിത്രത്തിന് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഷിബു ചക്രവർത്തിയും ചേർന്ന് രചിച്ച ഗാനങ്ങൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം നൽകി. ഹരിഹരൻ, പി ജയചന്ദ്രൻ, വിധു പ്രതാപ്, സുജാത മോഹൻ, ചിത്ര, ശങ്കർ മഹാദേവൻ എന്നിവരും സംഘവും ആലപിച്ച ഗാനങ്ങൾ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. പ്രത്യേക അറിയിപ്പ്: പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നയിടങ്ങളിൽ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ ഉണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.3 MHz. സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇരുവർ, അമരാവതി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

എഫ് 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ ലോകകപ്പ്, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കോഴിക്കോടിലേ.

കളിശൈലിയിലെ വൈവിധ്യം കൊണ്ടും കോച്ചുമാരുടെ തന്ത്രങ്ങൾ കൃത്യമായി മൈതാനത്ത് നടപ്പിലാക്കിയ കളിക്കാരുടെ മികവ് കൊണ്ടും ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ഇന്ന് നടന്ന 3 മത്സരങ്ങളും 3 വ്യത്യസ്ത ഫുട്ബോൾ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കളത്തിലിറങ്ങിയ ടീമുകൾ ശാരീരിക ക്ഷമതയിലും പന്തടക്കത്തിലും പുലർത്തിയ കണിശതയാണ് മത്സരഫലങ്ങളെ നിർണയിച്ചത്. ഗോളടിച്ചവരും ആ ഗോളുകൾ പിറന്ന കൃത്യമായ മിനിറ്റുകളും കളിക്കളത്തിലെ നിർണായക നീക്കങ്ങളും ഇതിഹാസ താരങ്ങളുടെ വിടപറച്ചിലും കൊണ്ടും സമ്പന്നമായിരുന്നു ഇന്നത്തെ പോരാട്ടങ്ങൾ. ഓസ്ട്രിയക്കെതിരെ സ്പെയിൻ നേടിയ 3 ഗോളുകളുടെ വിജയം കേവലം സ്കോർ ബോർഡിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് 90 മിനിറ്റും കളി തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ലൂയിസ് ഡി ലാ ഫുവെന്റെയുടെ കീഴിലിറങ്ങിയ സ്പാനിഷ് നിര മധ്യനിരയിൽ പന്ത് കൈവശം വെച്ചും വിങ്ങുകളിലൂടെ അതിവേഗം ആക്രമണം അഴിച്ചുവിട്ടുമാണ് കളി നയിച്ചത്. എന്നാൽ മറുവശത്ത് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രജ്ഞരിൽ ഒരാളായ റാൾഫ് റാഗ്നിക്കിന്റെ പരിശീലന മികവിലാണ് ഓസ്ട്രിയ കളത്തിലിറങ്ങിയത്. ആധുനിക ഫുട്ബോളിലെ ഗഗൻ പ്രസിംഗ് ശൈലിയുടെ പിതാവായി അറിയപ്പെടുന്ന റാഗ്നിക് സ്പെയിനിന്റെ സ്വാഭാവിക പാസിംഗ് ഗെയിമിനെ തടയാൻ കടുത്ത പ്രസിംഗ് തന്ത്രമാണ് മെനിഞ്ഞത്. സ്പാനിഷ് താരങ്ങൾക്ക് പന്ത് ലഭിക്കുന്ന നിമിഷത്തിൽ തന്നെ ഒന്നിച്ച് വളഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു റാഗ്നിക്കിന്റെ പദ്ധതി. കളിയിലുടനീളം ഓസ്ട്രിയൻ താരങ്ങൾ കഠിനാധ്വാനം ചെയ്തെങ്കിലും സ്പെയിനിന്റെ യുവനിരയുടെ സാങ്കേതിക മികവിനെ മറികടക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. റാൾഫ് റാഗ്നിക് ഒരുക്കിയ പ്രതിരോധ കോട്ടയെ സ്പാനിഷ് മധ്യനിര തങ്ങളുടെ കൃത്യതയാർന്ന വൺ ടച്ച് പാസുകളിലൂടെ ഭേദിക്കുക തന്നെ ചെയ്തു. 36 മിനിറ്റിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. ഓസ്ട്രിയൻ ബോക്സിലേക്ക് പന്തുമായി കുതിച്ച മുന്നേറ്റത്തിനൊടുവിൽ മിക്കൽ ഒയാർസബാൽ ആണ് സ്പെയിനിനെ മുന്നിലെത്തിച്ചത്. ലാമിൻ യമാലിന്റെ വേഗതയേറിയ റണ്ണും അതിനെ തുടർന്ന് വന്ന പാസുമാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത്. ഈ ഗോൾ വീണതോടെ റാൾഫ് റാഗ്നിക്കിന്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടിയേറ്റു. ഓസ്ട്രിയ തങ്ങളുടെ പ്രതിരോധ ശൈലി മാറ്റി കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരായി. സ്പെയിനിന്റെ പ്രതിരോധ നിരയെ സമ്മർദ്ദത്തിലാക്കാൻ റാഗ്നിക്കിന്റെ ടീം പരമാവധി ശ്രമിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ അവർക്ക് തിരിച്ചടിയായി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയൻ പ്രതിരോധത്തെ സ്പെയിൻ കൗണ്ടർ അറ്റാക്കുകളിലൂടെ വീണ്ടും തകർത്തു. 66 മിനിറ്റിൽ സ്പെയിനിന്റെ വിംഗ് ബാക്ക് പെഡ്രോ പോറോ തന്റെ രാജ്യത്തിനായുള്ള കന്നി ഗോളിലൂടെ സ്കോർ 2-0 ആക്കി ഉയർത്തി. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ പൂർണ്ണമായും തളർന്നതോടെ

ഒമ്പതാം മിനിറ്റിൽ മിക്കൽ ഒയാർസബാൽ തന്റെ വ്യക്തിഗത രണ്ടാം ഗോളും നേടി സ്പെയിനിന്റെ വിജയം 3-0 ആധികാരികമാക്കി. പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരം തികച്ചും വ്യത്യസ്തമായ ഒരു പോരാട്ടമായിരുന്നു. അനുഭവസമ്പത്തും യുവത്വത്തിന്റെ വേഗതയും തമ്മിലുള്ള മാറ്റുരയ്ക്കലായിരുന്നു ഇത്. ലൂക്ക മോഡ്രിച്ചും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നേർക്കുനേർ വന്ന പോരാട്ടമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഈ മത്സരത്തെ വൈകാരികമായാണ് വീക്ഷിച്ചത്. പ്രത്യേകിച്ച് ക്രൊയേഷ്യയുടെ ഇതിഹാസ നായകൻ ലൂക്ക മോഡ്രിച്ചിന്റെ കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കും ഇതെന്ന യാഥാർത്ഥ്യം കളിക്ക് കൂടുതൽ ശ്രദ്ധ നൽകി. തന്റെ 40-ാം വയസ്സിലും ക്രൊയേഷ്യൻ മധ്യനിരയെ ഒറ്റയ്ക്ക് നയിക്കാൻ മോഡ്രിച്ചിന് കഴിഞ്ഞു. കളിയുടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് മുന്നേറിയത്. പോർച്ചുഗലിന്റെ വേഗതയേറിയ കൗണ്ടർ അറ്റാക്കുകളെ തടയാൻ ക്രൊയേഷ്യൻ മധ്യനിരയ്ക്കായി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ വെറ്ററൻ താരം ഇവാൻ പെരിസിച്ച് നേടിയ ഗോളിലൂടെ അവർ മുന്നിലെത്തി. എന്നാൽ ഈ ഗോളിൽ പോർച്ചുഗൽ തളർന്നില്ല. 10 മിനിറ്റുകൾക്ക് ശേഷം പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് 68-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ റൊണാൾഡോ നേടുന്ന ആദ്യ ഗോളായിരുന്നു ഇത്. രണ്ടാം പകുതിയുടെ അവസാന മിനിറ്റുകളിൽ മത്സരം നാടകീയമായ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങി. മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് കളിയുടെ ഇഞ്ചുറി ടൈമിൽ, അതായത് 94-ാം മിനിറ്റിൽ, പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ ക്രൊയേഷ്യയുടെ ജോസ്കോ ഗ്വാർഡിയോൾ പന്ത് വലയിലെത്തിച്ച് സമനില പിടിച്ചെന്ന് തോന്നിച്ചെങ്കിലും കടുത്ത വാർ പരിശോധനയ്ക്കൊടുവിൽ ഓഫ്സൈഡ് വിധിച്ചതോടെ ആ ഗോൾ നിഷേധിക്കപ്പെട്ടു. 2-1 എന്ന നാടകീയ വിജയത്തോടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ അത് ക്രൊയേഷ്യയുടെയും ലൂക്ക മോഡ്രിച്ചിന്റെയും കണ്ണീരോടെയുള്ള വിടപറച്ചിലായി മാറി. മത്സരത്തിന് ശേഷം മൈതാനത്ത് വികാരാധീനനായി നിന്ന ലൂക്ക മോഡ്രിച്ചിനെ പോർച്ചുഗീസ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആശ്വസിപ്പിച്ചത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. 2 പതിറ്റാണ്ടുകാലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിസ്മയം തീർത്ത ക്രൊയേഷ്യയെ 2018 ലോകകപ്പ് ഫൈനലിലും 2022 മൂന്നാം സ്ഥാനത്തുമെത്തിച്ച ആ മാന്ത്രികൻ തന്റെ അന്താരാഷ്ട്ര കരിയറിന് ഇതോടെ വിരാമമിട്ടു. കാണികളുടെയും സഹതാരങ്ങളുടെയും എഴുന്നേറ്റു നിന്നുള്ള ആദരവോടെയാണ് മോഡ്രിച്ച് ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞത്. കളിയിൽ തോറ്റെങ്കിലും മിഡ്ഫീൽഡിൽ അദ്ദേഹം കാണിച്ച പാസിംഗ് മികവും പക്വതയും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ ആണ് പോർച്ചുഗലിന്റെ എതിരാളി. സ്വിറ്റ്സർലാൻഡും അൾജീരിയയും തമ്മിലുള്ള മത്സരം ഫിസിക്കൽ ഫുട്ബോളിന്റെയും കൃത്യമായ ഡിഫൻസീവ് ഓർഗനൈസേഷന്റെയും ഉദാഹരണമായിരുന്നു. അൾജീരിയൻ ടീമിന്റെ വേഗതയേറിയ വിങ്ങർമാരെ തടയുക എന്നതായിരുന്നു സ്വിസ് കോച്ചിന്റെ പ്രധാന വെല്ലുവിളി. വിംഗ് ബാക്കുകൾ പ്രതിരോധത്തിലേക്ക് ഇറങ്ങിക്കളിച്ചതോടെ അൾജീരിയയ്ക്ക് വിങ്ങുകളിലൂടെ മുന്നേറാൻ സ്പേസ് ലഭിച്ചില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് ലീഡ് എടുത്തു. സൂപ്പർ താരം ബ്രീൽ എംബോളോ ആണ് സ്വിസ് പടയ്ക്കായി ആദ്യ ഗോൾ കണ്ടെത്തിയത്. ഈ ഗോളിന്റെ കരുത്തിൽ 1-ാം പകുതിയിൽ സ്വിറ്റ്സർലാൻഡ് മുന്നിട്ടുനിന്നു. 2-ാം പകുതി ആരംഭിച്ച് തൊട്ടടുത്ത മിനുട്ടിൽ തന്നെ അൾജീരിയയെ ഞെട്ടിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ 2-ാം ഗോളും നേടി. അൾജീരിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് ഡാൻ എൻഡോയെയാണ് സ്വിസ് പടയുടെ ലീഡ് 2-ആക്കി ഉയർത്തിയത്. 2-ാം പകുതിയിൽ അൾജീരിയ റിയാദ് മഹ്റസിന്റെ നേതൃത്വത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും സ്വിസ് ഗോൾ കീപ്പർ കോബലിന്റെ മികച്ച പ്രകടനം സ്വിറ്റ്സർലാൻഡിന്റെ രക്ഷയ്ക്കെത്തി. അൾജീരിയൻ താരങ്ങൾ സമനില ഗോളിനായി മുഴുവൻ ആളുകളെയും മുന്നോട്ട് കയറ്റി കളിച്ച സമയം നോക്കി സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രം പുറത്തെടുത്തു. ഒരു ടീം എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡ് പുലർത്തിയ ഒത്തൊരുമയ്ക്ക് മുന്നിൽ അൾജീരിയയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. 2-0 എന്ന ഈ വിജയത്തോടെ സ്വിറ്റ്സർലാൻഡ് 1938 ശേഷം ആദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരം വിജയിച്ച് ചരിത്രം കുറിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ കരുത്തുമായി എത്തിയ അൾജീരിയയ്ക്ക് ടാക്ടിക്കൽ അച്ചടക്കത്തിൽ മുന്നിട്ടു നിന്ന സ്വിസ് പടയെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. ഈ 3 മത്സരങ്ങളും വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് നോക്കൌട്ട് ഘട്ടത്തിൽ ടാക്ടിക്കൽ അച്ചടക്കത്തിനും അവസാന നിമിഷം വരെ പുലർത്തുന്ന ഏകാഗ്രതയ്ക്കുമാണ് പ്രാധാന്യം എന്നാണ്. സ്പെയിൻ തങ്ങളുടെ പന്തടക്കത്തിലൂടെയും റാൽഫ് റാഗ്നിക്കിന്റെ പ്രസ്സിംഗിനെ അതിജീവിച്ചും വിജയം നേടിയപ്പോൾ പോർച്ചുഗൽ റാമോസിന്റെ ലേറ്റ് സ്ട്രൈക്കിലൂടെയാണ് ക്രൊയേഷ്യയെ തകർത്തത്. സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെയും പ്രതിരോധ മികവിലൂടെയും വിജയം ഉറപ്പിച്ചു. തോറ്റെങ്കിലും ഓസ്ട്രിയയും അൾജീരിയയും
മികച്ച പോരാട്ട വീര്യം.

0: മാണ് പുറത്തെടുത്തത്. ഇനി ഇന്ന് നടക്കാനിരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് വന്നാൽ, ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് റൗണ്ട് ഓഫ് 32 അവസാന ദിന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെയും തന്ത്രങ്ങളുടെയും ഒരു നേർക്കുനേർ യുദ്ധമാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു നോക്കൌട്ട് മത്സരം ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോക്കറൂസ് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ യുവനിര വരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തുർക്കിയെ തകർക്കുകയും പരാഗ്വേയെ സമനിലയിൽ തളയ്ക്കുകയും ചെയ്ത അവരുടെ കായിക ക്ഷമതയും കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും ശക്തമാണ്. മറുഭാഗത്ത് ചരിത്രത്തിലാദ്യമായി ഗ്രൂപ്പ് ഘട്ടം കടന്നെത്തുന്ന ഈജിപ്ത് തങ്ങളുടെ ഇതിഹാസ താരം മുഹമ്മദ് സലായുടെ ഫിറ്റ്നസ് ആശങ്കയിലാണ്. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയാൽ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായ അസിസ്റ്റന്റ് കോച്ച് മൈൽ ജെഡിനാക്കിന്റെ തന്ത്രങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് തുണയാകും. എന്നാൽ ഷൂട്ടൌട്ടുകളിൽ മോശം റെക്കോർഡുള്ള ഈജിപ്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മത്സരം അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ന് മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അർജന്റീന കേപ്പ് വെർദെ മത്സരം ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടത്തിന് സമാനമാണ്. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 3:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച് ടൂർണമെന്റിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ വരുന്ന അർജന്റീനയ്ക്കാണ് ഈ മത്സരത്തിൽ സർവമേധാവിത്വവും കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ തളച്ച് ലോകകപ്പിന്റെ 96 ചരിത്രത്തിൽ നോക്കൌട്ടിൽ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ കേപ്പ് വെർദെയുടെ പോരാട്ടവീര്യത്തെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. സ്പെയിനിനെതിരെ 7 തകർപ്പൻ സേവുകളുമായി ഫുട്ബോൾ ലോകത്ത് തരംഗമായി മാറിയ അവരുടെ 40-കാരനായ ഗോൾ കീപ്പർ വോസിങ്ങയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ട ഭേദിക്കുക എന്നത് മെസ്സിക്കും സംഘത്തിനും കടുത്ത വെല്ലുവിളിയാകും. റൗണ്ട് ഓഫ് 32 ഏറ്റവും അവസാനത്തെ മത്സരമായി കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന കൊളംബിയ ഖാന പോരാട്ടവും പ്രവചനാതീതമാണ്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളയ്ക്കുകയും ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും തോൽപ്പിക്കുകയും ചെയ്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന കൊളംബിയ അതീവ ഫോമിലാണ്. തനത് ലാറ്റിൻ അമേരിക്കൻ പാസിംഗ് ഗെയിമും മികച്ച മുന്നേറ്റ നിരയുമുള്ള കൊളംബിയയെ തളയ്ക്കാൻ മികച്ച 3 സ്ഥാനക്കാരായി നോക്കൌട്ടിൽ ഇടം പിടിച്ച ഖാനയുടെ കരുത്തുറ്റ പ്രതിരോധത്തിന് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: സമയം 4 കഴിഞ്ഞ 56 29 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ഇനി ഒരു ചലച്ചിത്രയാണ് കേൾക്കും. സുനീത പാടിയത് ചിത്രം ഇവൻ മേഘരൂപൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00.

0: റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ദിവ്യസ്മേനോൻ പാടിയത് ചിത്രം തട്ടത്തിൻ മറയത്ത്.

0: ആകാശവാണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് പേയാട് ശാന്തിനികേതൻ സ്കൂളിലെ ഹിന്ദി അധ്യാപിക അർച്ചന, പഠിക്കുന്നത് മീര ഗോകുൽ.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: ക്യാ ആപ് ലോഗോ കോ പിച്ചലേ പാഠ് യാദ് ഹേ നാ?
2: ഹാ അധ്യാപിക ജി.
1: തോ ആജ് ഭീ പിച്ചലി കക്ഷാ കെ കുച്ച് പ്രശ്ന പൂച്ചേംഗേ.
2: ടേക്ക് കെയർ അധ്യാപിക ജി.
1: യാത്രാ കെ അന്തിം ഭാഗ് മേ ലേഖക് കഹാ പഹുഞ്ചാ?
2: ലേഖക് ഹരിദ്വാർ കെ പ്രമുഖ് ഘാട്ടോ പർ പഹുഞ്ചേ.
1: ठीक है, लेखक को हरिद्वार में सबसे अच्छा क्या लगा?
3: अध्यापिका जी, लेखक को गंगा नदी और वहां का शांत वातावरण सबसे अच्छा लगा.
1: ठीक है, गंगा नदी का वर्णन कैसे किया गया है?
2: अध्यापिका जी, गंगा नदी को स्वच्छ, पवित्र और मन को शांति देने वाली बताया गया है.
1: ठीक है, यात्रा के अंत में लेखक ने क्या संदेश दिया?
3: लेखक ने इस प्रकार संदेश दिया, हमें जीवन में पवित्र स्थानों की यात्रा करनी चाहिए.
1: ठीक है, हरिद्वार का धार्मिक महत्व क्या है?
2: हरिद्वार का धार्मिक महत्व कुछ इस प्रकार है, यह गंगा नदी के तट पर स्थित एक पवित्र तीर्थ स्थल है.
1: ठीक है, यात्रा के अंत में लेखक की क्या भावना थी?
3: लेखक की भावना कुछ इस प्रकार थी, लेखक बहुत प्रसन्न और संतुष्ट थे.
1: ठीक है, तो अब हम अभ्यास चर्चा करेंगे, उसके पहले प्रस्तुत पाठ का सारांश बताना चाहिए.
2: ठीक है अध्यापिका जी.
1: ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ തന്റെ ഹരിദ്വാർ യാത്രയെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിദ്വാർ ഒരു പുണ്യഭൂമിയാണ്. അവിടെ എത്തുന്നവരുടെ മനസ്സ് ശുദ്ധവും സമാധാനപരവുമാകുന്നു. ചുറ്റും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ലതകളും നിറഞ്ഞ പ്രകൃതി മനോഹരമായി കാണപ്പെടുന്നു. അവിടെയുള്ള വൃക്ഷങ്ങൾ മനുഷ്യർക്ക് വളരെ ഉപകാരപ്രദമാണ്. അവയുടെ ഫലം, പൂവ്, ഇല, ചാരം തുടങ്ങിയ എല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. എഴുത്തുകാരൻ ഇവയെ സജ്ജനങ്ങളോടാണ് ഉപമിക്കുന്നത്. ഗംഗാനദി ഹരിദ്വാറിന്റെ പ്രധാന ആകർഷണമാണ്. അതിന്റെ വെള്ളം വളരെ ശുദ്ധവും തണുപ്പും മധുരവുമുള്ളതാണ്. ഗംഗ രണ്ടായി വിഭജിക്കപ്പെടുന്നു, നീൽധാരയെന്നും ഗംഗയെന്നും. ഹർക്കി പൗഡി എന്ന സ്ഥലത്ത് ആളുകൾ വിശുദ്ധ സ്നാനം നടത്തുന്നു. ഹരിദ്വാറിലെ അന്തരീക്ഷം വളരെ ശാന്തവും പവിത്രവുമാണ്. ഇവിടെ കോപം, ലാഭം, വഴക്ക് തുടങ്ങിയ ദോഷങ്ങളില്ല. ആളുകൾ വളരെ സംതൃപ്തരായാണ് ജീവിക്കുന്നത്. ചെറിയ ദാനത്തിൽ പോലും അവർ സന്തോഷിക്കുന്നു. ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ ലേഖകൻ പറയുന്നത്, ഹരിദ്വാർ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും വളരാൻ സഹായിക്കുന്ന ഒരു അത്ഭുത പുണ്യ സ്ഥലമാണെന്നാണ്. തോ അബ് ഹം അഭ്യാസ് കെ ഓർ ചലെങ്കെ പാഠ് സേ ആയേ അബ് ഹം ഇസ് പത്ര കോ ധോഡാ ഓർ വിസ്താർ സേ സമജ്തേ ഹേ പഹല വിധ ഇസ് പ്രകാർ ഹേ മേരി സമജ് സേ നിമ്നലിഖിത പ്രശ്നവും കെ ഉപയുക്ത ഉത്തർ കെ സമുഖ് താരാ ബനായേ കുച്ച് പ്രശ്നവും കെ ഏക് സേ അധിക് ഉത്തർ ഭി ഹോ സക്തേ ഹേ പ്രശ്നം ഞാൻ പഠോംഗി വികൽപാൽ ആപ് ദോനോ പഠ്കർ സഹി വികൽപ്പ് ബതാനാ ചായ്.
2: ടീക്ക് ഹേ അധ്യാപിക ജി.
1: സജ്ജൻ ഏസേ കി പത്ഥർ മാർനേ സേ ഫൽ ദേതേ ഹേ കാ ക്യാ അർത്ഥ ഹേ?
3: അധ്യാപിക ജി, ഇസ്കാ വികൽപ്പ് ഹേ ലേഖക് കെ അനുസാർ സജ്ജൻ ലോക് ബിനാ പൂച്ചേ സ്വാദിഷ്ട് രസീലേ ഫൽ ദേതേ ഹേ ലേഖക് ഫൽദാർ വൃക്ഷം കി ഉദാർത്ത കോ മാനവീ രൂപ മേം വ്യക്ത കർ രഹേ ഹേ ലേഖക് കാ മാനാ താ കി ഹരിദ്വാർ കെ സഭി ദുകാൻദാർ

മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. നാഗൂറിയും ഹനീഫയും സംഘവും പാടിയത്. സമയം 5:30:09 ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിലെ ഹോം ഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസ്സായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിൻ്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. ജൂലൈ 22 വരെ അപേക്ഷ സമർപ്പിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9497-9201-83 ഫോൺ നമ്പർ ആവർത്തിക്കാം. 9497-9201-83 പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ മലയാളം അതിഥി അധ്യാപിക കൂടിക്കാഴ്ച ജൂലൈ 6 മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. താല്പര്യമുള്ളവർ തങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഈ മാസം 6 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഇമെയിൽ വിലാസം ഇനി പറയാം. SNGScollege@gmail.com വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0466221-2223 ഫോൺ നമ്പർ ആവർത്തിക്കാം. 0466221-2223 തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 602/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 8, 9, 10 തീയതികളിൽ നടത്തും. എറണാകുളം മേഖലാ PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ്, SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന അയച്ചിട്ടുണ്ടെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെ വ്യക്തിവിവരക്കുറിപ്പ് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം.

0: ഇതോടൊപ്പം OTP സർട്ടിഫിക്കറ്റും മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. ശ്രോതകൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ്

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
5: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ sdma.kerala.gov.in വിൻ വാണിംഗ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു. സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 കർണാടക സന്ധ്യ സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ.ഇ. വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് അഞ്ജന രാഹുൽ, ദിനേശ്യാം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഗ്രാമോദ്യോഗ വികാസ് യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണന്മാർ. 6:50 വയലും വീടും. പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത. അനിൽ ആൻഡ്രൂസുമായി അഭിമുഖം. നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും അധ്യാപകൻ NS ശ്യാമപ്രദ സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. കണ്ടലൂർ മോഹനൻ എഴുതി അവതരിപ്പിച്ച കഥ. NRC നായർ പരശുമൽ അവതരിപ്പിച്ച കവിതകൾ. തുടർന്ന് ജെ ജൂബെറ്റ് എഴുതി അവതരിപ്പിച്ച കഥ എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിൽ. 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിറിലെ 9:15 വിദ്യാഭ്യാസ രംഗം. +1 പരമ്പര 1 ഗണിതശാസ്ത്രം അവതരിപ്പിക്കുന്നത് യമുന കെ മൂർത്തി. 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഡിജിറ്റൽ ഓറിയോ സേഫ് ഗാർഡിംഗ് ദ യങ് ജനറേഷൻ. തിരുവനന്തപുരം ലോയോള സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ അഗസ്റ്റിൻ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, കവിയുടെ മരണം, VK എഴുതിയ കഥ. 10:00 ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. മാർഗി മധുവും സഹകരിക്കുന്ന ചാക്യാർകൂത്ത്. തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം TS രാധാകൃഷ്ണൻ. വിൽസൺ KX കീബോർഡ്. ബാബു വർഗീസ് റിഥം പാഡ്. CNK മൂർത്തി പുല്ലാങ്കുഴൽ. C ശ്രീകുമാർ തപല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. 11:00 സുഭാഷിതം. 15:00 ഇംഗ്ലീഷ് വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് CR രവി നമ്പ്യാർ, കുമരനെല്ലൂർ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ. കാലാവസ്ഥ. 6:15 പ്രഭാതമന്ദിരം. അയ്യപ്പഭക്തിഗാനിൽ KJ യേശുദാസും സംഘവും പാടിയത്. 6:35 വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ. 7:00 പുലരിപ്പുകൾ. ഇന്നർ ഷോപ്പ് EMG റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം വ്യാപിക്കുന്ന വൃക്കരോഗങ്ങൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദാരവന്ദൻ സംസാരിക്കുന്നു. 7:15 റീഗ ജോലി സിക്കണ്ട വരെ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ഉള്ളൂരിന്റെ കവിത പ്രേമ സംഗീതം ആലാപനം സ്മിത പി മേനോൻ. 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 റീഗ് ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലഘട്ട് ഗാന സന്ദേശം. 7:40 സമകാലികം പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ആയി ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുദ്രം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 5:30 ചലയാത്ര ഗാനങ്ങൾ. 9:30 രാഗപരിചയം വയലിൻ ആവിഷ്കാരം CS ആൻഡ്രു. അവതരണം മഞ്ജു പി അർജുനൻ. രചന കണ്ണകി KS. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലി. 11:00 ലളിതം മധുരം. 11:30 സ്വരരാഗലയം. 11:50 റീഗച്ചൊല്ല സിക്കണ്ടവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 12:00 ഹിന്ദിയിലും തുടർന്ന് 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 12:10 അയ്യപ്പൻ പാട്ട് പറങ്ങോടനും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ചരി. ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് ധന്യ ബാബുരാജ്. പദം ഉറക്കം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം. ഒരന്വേഷണം 3 ഭാഗം.
രചന അനിൽ തമ്പൻ.

പ്രത്യേക അറിയിപ്പ്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടിക്കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും

0: സംവിധാനം റൂബി ബാബു. രണ്ട് ഉപനസ്വര സഹകരണം ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ എം എസ് ഗോപാലകൃഷ്ണൻ വാലി, ടി കെ മൂർത്തി, മൃദംഗം. 3 മണിക്ക് കൂട്ടുകാരി. 3:30 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും പുനഃപ്രക്ഷേപണം അവതരിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ കെ വി ശശീന്ദ്രൻ. 4:30 അതിഥിയോടൊപ്പം പുനഃപ്രക്ഷേപണം. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളും, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:80 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവാണി. 8 മണിക്ക് നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും, തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. കേരളത്തിലും ലക്ഷദ്വീപിലും പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ കാറ്റിന്റെ വേഗം 60 കിലോമീറ്റർ വരെയുമാകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ 45 മിനിറ്റ് 46 സെക്കൻഡ്.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. പരിപൂർണ കാമ. രാഗം പൂർവി കല്യാണി. രൂപകതാളം ത്യാഗരാജകൃതി. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് ശ്രീമതിമാർ അഞ്ജന രാഹുൽ, ദിനീഷ് ശ്യാം.

ഇപ്രാവശ്യം പരിപൂർണ കാമ എന്ന് തുടങ്ങുന്ന പൂർവി കല്യാണി രാഗത്തിലുള്ള ഒരു ത്യാഗരാജകൃതി പഠിക്കാം. പൂർവി കല്യാണി രാഗത്തിൻ്റെ ആരോഹണവും അവരോഹണവും ഒന്ന് പാടി നോക്കാം.

പൂർവി കല്യാണി രാഗം. പൂർവി കല്യാണി രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ കുറച്ച് സഞ്ചാരം പാടി നോക്കാം.

0: കൃത്യം എഴുതിയെടുക്കും. പരിപൂർണ കാമ, പരിപൂർണ കാമ,
1: പരിപൂർണ കാമ,
0: ഭാവമുന,
1: ഭാവമുന,
0: മറച്ചി നാമ,
1: മറച്ചി നാമ.
0: എഴുതി വായിക്കുന്നുണ്ട്. പരിപൂർണ കാമ, ഭാവമുന, മറച്ചി നാമ. ഒന്നുകൂടി.
1: പരിപൂർണ കാമ, ഭാവമുന, മറച്ചി നാമ.
0: രൂപകതാളത്തിലാണ് ചിട്ടയിട്ടുള്ളത്.

0: കർണാടക സംഗീതപാഠമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിച്ചത് ശ്രീമതിമാർ അഞ്ജന രാഹുൽ, ദിനീഷ്യാം.
1: സമയം 5:57:17. പ്രത്യേക അറിയിപ്പ്: പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ SDMA.kerala.gov.in wind warning എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് വൈകിട്ട് 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത. അനിൽ ആൻഡ്രസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
1: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. 2020 ജൂലൈ 30 ഇന്ത്യ ഗവൺമെൻറ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത്. പ്രധാനമായും അഗർബത്തി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം, അതായത് MSME മന്ത്രാലയം, ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. അഗർബത്തി വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട കരകൗശല വിദഗ്ധരെയും സഹായിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ബന്ധപ്പെട്ട കരകൗശല തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ ഇത് തീർച്ചയായും വഴിയൊരുക്കും. കരകൗശല തൊഴിലാളികൾക്ക് 200 ഓട്ടോമാറ്റിക് അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 40 മിക്സിംഗ് മെഷീനുകളും നൽകാനാണ് പദ്ധതി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഉൽപാദന വിതരണ കാര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഗ്രാമങ്ങളുടെയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തിൻ്റെയും മൊത്തത്തിലുള്ള വികസനം ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരകൗശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ നൽകുവാൻ ഇതിൽ വ്യവസ്ഥയുണ്ട്. ആഭ്യന്തര അഗർബത്തി ഉത്പാദനം വർദ്ധിക്കുന്നതോടെ അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുവാനും സാധിക്കും. കരകൗശല തൊഴിലാളികളുടെ ഓരോ ചെറു സംഘത്തിനും ഏകദേശം 50 അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 10 മിക്സിംഗ് മെഷീനുകളും നൽകും. കരകൗശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നൽകുന്നത്, അതായത് KVIC. രാജ്യത്തെ ഖാദി സ്ഥാപനങ്ങളുമായും അഗർബത്തി നിർമ്മാതാക്കളുമായും ഉള്ള ഏകോപനം KVIC, അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നടത്തുന്നത്. സ്ഥിരം ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുവാനും ഇതിൽ പദ്ധതിയുണ്ട്. മുൻപ് രാജ്യത്തിൻ്റെ ഇറക്കുമതി നയത്തിൽ അഗർബത്തിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനം എടുത്തിരുന്നു. അഗർബത്തി സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നിയന്ത്രിത വ്യാപാരത്തിലേക്ക് മാറ്റിയതായിരുന്നു അത്. കൂടാതെ അഗർബത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉരുണ്ട മുള വിത്തുകളുടെ ഇറക്കുമതി തീരുവ 10% നിന്ന് 25% ഉയർത്തി. ആഭ്യന്തര അഗർബത്തി വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ളത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രോജക്റ്റുകളാണ് തുടക്കത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ MSME മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം. പദ്ധതി പ്രകാരം ഗ്രാമത്തിലെ കരകൗശല വിദഗ്ധർ, തൊഴിൽ രഹിതരായ യുവാക്കൾ എന്നിവർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് സർക്കാർ സഹായം നൽകുന്നു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പ്രാദേശിക സ്വയം സഹായ സംഘങ്ങൾ വഴിയായും പഞ്ചായത്തുകൾ വഴിയായും നൈപുണ്യ വികസന പരിപാടി സംഘടിപ്പിച്ചാണ് കരകൗശല വിദഗ്ധരെയും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും ഗ്രാമോദ്യോഗ് വികാസ് യോജനയിൽ തിരഞ്ഞെടുക്കുന്നത്. ഇതിനുശേഷം ഗുണഭോക്താക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകുന്നു. പരിശീലനത്തിനു ശേഷം ഉപകരണങ്ങളും കിറ്റുകളും വിതരണം ചെയ്യുന്നു.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായ വാക്സിനേഷൻ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടതിന്റെ 93.32% കൈവരിക്കാൻ സാധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ വിഭാഗത്തിൽ 681 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. 2145 ട്രാൻസിറ്റ് ബൂത്തുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു. 118,860 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ തുള്ളിമരുന്ന് നൽകാൻ സാധിച്ചു. എഞ്ചിൻ തകരാറിലായ വിദേശ ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. കരീബിയൻ ദ്വീപ സമൂഹത്തിലെ സെന്റ് കിറ്റ്സ് ആൻഡ് നെവീസ് എന്ന രാജ്യത്തിന്റെ MV IOL സഫയർ എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരിയുമായി പോകവെയാണ് എഞ്ചിൻ കേടായത്. 90.7 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 17 വർഷത്തെ പഴക്കമുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു. കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ മണ്ണിന്റെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി മുഖേന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര ചികിത്സാ യൂണിറ്റ്, പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കും. ICU ആംബുലൻസ്, ഓക്സിജൻ പ്ലാന്റിന്റെ വിപുലീകരണം, ഇൻഷുറൻസ് കുടിശ്ശിക തീർപ്പാക്കൽ എന്നിവയും പരിഗണനയിലുണ്ട്. ആയൂരിൽ അക്രമാസക്തനായ തെരുവ് നായയെ വെടിവെച്ചു കൊന്നു. 3 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച് പ്രദേശത്ത് ഭീതി പരത്തിയ നായയാണ് ഒടുവിൽ വെടിവെച്ചു കൊന്നത്. വഴിയാത്രക്കാരെ ആക്രമിക്കാനായി നിലകൊണ്ട നായയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമായില്ല. തുടർന്ന് ഷൂട്ടേഴ്സ് പാനലിൽപ്പെട്ട ആളെ എത്തിച്ച് വെടിവെപ്പിക്കുകയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു. ആര്യങ്കാവ് വെഞ്ചർ രാജാചോല മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന പാളത്തിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടേണ്ടതായി വന്നു. ഒറ്റക്കൽ ഇരപ്പിൻചാൽ ഭാഗത്താണ് കാട്ടാന പാളത്തിൽ നിന്നത്. ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും സമീപത്തെ പ്രദേശങ്ങളിലും കാട്ടാനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് രാജാചോല മേഖലയിൽ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ, തെങ്ങുകൾ, കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെയും ശക്തികുളങ്ങര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. AIF ക്യാമ്പയിൻ, പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ വിശദീകരണം, മണ്ണ് സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടത്തി. നടീൽ വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, ഉത്പാദന ഉപാധികൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരുന്നു. രാജ്യാന്തര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒളിമ്പിക് ഡേ റാലി നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KSRTC ഡിപ്പോയിൽ നിന്നാരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായ പരിശോധന പുരോഗമിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക പരിശോധന. ഹോട്ടലുകൾ, ജ്യൂസ് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസം 11 ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 364 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 78 സാമ്പിളുകൾ ശേഖരിച്ചു. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയ 18 സ്ഥാപനങ്ങളിൽ നിന്നായി 36,000 രൂപ പിഴ ഈടാക്കി. പഴകിയതും മായം കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുക, അടുക്കളയിൽ ശുചിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ.

0: ബി ബി ജി റാംജി പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ 20,000-ൽ പേർക്ക് തൊഴിൽ നൽകി ജില്ല ഒന്നാമതെത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ അവകാശങ്ങളും ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തിയതും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാണ്. ജലസുരക്ഷ, റോഡ്, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലായി 318 ജോലികളുടെ പട്ടികയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചാണ് പുതിയ പദ്ധതിയുടെ നിർവഹണം. സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയം വേദിയായി. ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാവായി. 2-1 എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാനം ചാമ്പ്യനായത്. പത്തനംതിട്ടയെ 2-1 പരാജയപ്പെടുത്തി മലപ്പുറം 3-ാം സ്ഥാനം സ്വന്തമാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: സമയം 6:15:10. ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ചോദ്യം ആവർത്തിക്കാം: 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ ഉത്തരം ട്രയോണ്ട. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 ആതിഥേയ രാജ്യങ്ങൾ ഒന്നിക്കുന്നതിൻ്റെ പ്രതീകമായി സ്പാനിഷ് പദങ്ങളായ ട്രൈ, 3, ഓണ്ട, തരംഗം എന്നിവയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഓരോ ആതിഥേയ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഐക്കനോഗ്രഫി പന്തിനെ അലങ്കരിക്കുന്നു. കാനഡയ്ക്ക് മേപ്പിളിൽ, മെക്സിക്കോയ്ക്ക് ഒരു കഴുകൻ, അമേരിക്കൻ ഐക്യനാടുകളെ സൂചിപ്പിക്കാൻ ഒരു നക്ഷത്രം എന്നിവയാണിത്. ഇനി ചിന്താ വിഷയം. ലോകം ഒരു വലിയ കണ്ണാടിയാണ്. നിങ്ങൾ എന്താണെന്ന് അത് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുന്നു. തോമസ് ഡ്രയർ.

ഇനി ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ ഉത്തരം ട്രയോണ്ട. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ മൂന്ന് ആതിഥേയ രാജ്യങ്ങൾ ഒന്നിക്കുന്നതിൻ്റെ പ്രതീകമായി സ്പാനിഷ് പദങ്ങളായ ട്രൈ, മൂന്ന്, ഓണ്ട, തരംഗം എന്നിവയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഓരോ ആതിഥേയ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഐക്കണോഗ്രഫി പന്തിനെ അലങ്കരിക്കുന്നു. കാനഡയ്ക്ക് മേപ്പിളില്, മെക്സിക്കോയ്ക്ക് ഒരു കഴുകൻ, അമേരിക്കൻ ഐക്യനാടുകളെ സൂചിപ്പിക്കാൻ ഒരു നക്ഷത്രം എന്നിവയാണിത്. ചിന്താവിഷയം: ലോകം ഒരു വലിയ കണ്ണാടിയാണ്. നിങ്ങൾ എന്താണെന്ന് അത് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുന്നു. തോമസ് ട്രയർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5,260 കേസുകളിലായി 5,634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും

മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21-നാണ് തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.

0: ശുചീകരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21-നാണ് തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ്
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2-ാം മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി

തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര വി ആർ, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി, ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗസൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗശ്ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്. യോഗത്തിന്റെ ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിനു മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗ സദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ വിശദീകരിക്കുന്നു. ക്രിസ്തുവിനു മുമ്പ് 2000 മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗസൂത്രങ്ങൾ രചിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക വശങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം.
19 നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം.

പ്രചാരണം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോക സമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രം എന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവലൗകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം 2014 സെപ്റ്റംബർ യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെയാണ് തുടക്കമായത്. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗാ ദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോക്ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന,
സർവേ സന്തു നിരാമയ.

0: എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ. മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി.
2: Thank you.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ബാക്കി എത്രയുണ്ടെന്നറിയാതെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാണയമാണ് സമയം. അതിനാൽ ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിഭവമാണല്ലോ. യാതൊരുവിധ പരിചരണവുമില്ലാതെ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കൂട്ടമായി നിന്നിരുന്ന കൈതച്ചക്ക നല്ല മധുരമുള്ള പഴങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി വ്യാപകമാണ്. പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പേരയ്ക്ക പാകമാകുന്നതിന് മുൻപ് തന്നെ പുറംതുലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തെക്കുറിച്ച് പറയാം. നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ. ചില പ്രദേശങ്ങളിൽ കടച്ചക്ക എന്നും ഇതറിയപ്പെടുന്നു. യാതൊരുവിധ കീടനാശിനി പ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത ഈ കാർഷിക വിള മികച്ച സംരംഭക സാധ്യത ഉറപ്പു നൽകുന്നു. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രോസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പൈനാപ്പിൾ കൃഷിയിലെ അറിവും അനുഭവങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അനിൽ ആൻഡ്രോസുമായി സംസാരിക്കുന്നത്.
1: അനിൽ, പരിപാടിയിലേക്ക് സ്വാഗതം. അനിൽ, മിക്കവാറും കർഷകർ നമ്മുടെ പരിപാടിയിലേക്ക് വരാറുണ്ട്, പക്ഷേ എല്ലാം മുതിർന്ന കർഷകരാണ് വരുന്നവരെല്ലാം. താങ്കളൊരു യുവ കർഷകനാണ്, ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളല്ലേ?
2: അതെ അതെ.
1: ഏത് സ്ട്രീമിലായിരുന്നു ചെയ്തത്?
2: ഞാൻ കോട്ടയം സിംസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. ബികോം ഫിനാൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്.
1: ഇപ്പം ബികോം ഒക്കെ ചെയ്തിട്ട് മിക്കവാറും ആൾക്കാർ നോക്കുന്ന എവിടെങ്കിലും ഒരു അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നാണ്. പക്ഷെ താങ്കൾ ഈ പൈനാപ്പിൾ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 2-3 മാസം ഒരു ചെറിയൊരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഒരു അഡാപ്റ്റ് ആയില്ല ഞാൻ അതിനകത്ത്. അപ്പോൾ ഞാൻ എനിക്കൊരു ഫ്രീ മൈൻഡ് അല്ല ഞാൻ. അപ്പോൾ അതിനകത്തൊരു നമുക്ക് ഫ്രീ മൈൻഡ് ആവാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് മാത്രമല്ല, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ നാടിൻ്റെ ഏറ്റവും അടുത്ത് നടക്കുന്നതാണ് ഈ വാഴക്കുളം എന്ന് പറഞ്ഞൊരു സിറ്റി. അത് ഏഷ്യൻ നമ്പർ 1 മാർക്കറ്റാണ്. ഈ പൈനാപ്പിൾ കൃഷിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നു.
1: ധാരണയുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ
2: ഈ കൃഷിനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, കൃഷിനെ പറ്റി ഏകദേശം എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിവായിരുന്നു. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. കൂടുതൽ പഠിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് കൃഷി തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി.
1: അങ്ങനെ ഒരു ധാരണയിലെത്തി എനിക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ സാധിച്ചു.
2: അതല്ലേ,
1: ഇപ്പം കൂടുതൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് വല്ലതും എടുത്തോ, അതെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഒന്ന് കണ്ട് പഠിച്ചോ, എങ്ങനെയായിരുന്നു?
2: എന്നെ കൃഷി പഠിപ്പിക്കുന്നത് സജീവ് പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ്. അവനും ഞാനൊരു LKG തൊട്ട് ഒന്നിച്ച് പഠിച്ച ആളാണ്. അപ്പം ആളുടെ ഫാദർ പൈനാപ്പിൾ കൃഷി 10-500 ഏക്കർ മേളിൽ കൃഷിയുള്ള ആളാണ്. ആളുടെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ കൃഷി പഠിച്ചത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചത് ഈ സജീപോൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നാണ്.
1: അപ്പം അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കൃഷി തുടങ്ങിയത്.
2: അതെ അതെ.
1: അപ്പം തുടക്കത്തിൽ എത്ര കൃഷി ചെയ്ത്, എത്ര സ്ഥലത്താണ്?
2: 4 ഏക്കറോളമാണ് തുടക്കത്തിൽ കൃഷി ചെയ്തത്. അതിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി പതിയെ പതിയെ കൃഷി കൂട്ടിയത്. ഇപ്പൊ എനിക്ക് 100 ഏക്കർ മേളിൽ കൃഷിയുണ്ട്,
1: പൈനാപ്പിൾ
2: കൃഷിയുണ്ട്.
1: ഓക്കെ. അപ്പൊ ഈ ഒരു പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ റബ്ബർ തോട്ടത്തിലൊക്കെയല്ലേ ചെയ്യുന്നത്?
2: റബ്ബർ മുറിച്ച് പോയ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പൈനാപ്പിൾ കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, റീപ്ലാന്റ് ചെയ്യുന്നത് ആ തോട്ടത്തിലെ ഉടമസ്ഥൻ റബ്ബറിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതിനെ തുടർന്നാണ് നമ്മൾ അവർക്ക് റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു. പോരാതെ നമ്മൾ പൈനാപ്പിൾ മാതിരി ഇടവേളയായിട്ട് നട്ട് കൃത്യമായിട്ടുള്ള 1.5 വർഷക്കാലം

0: അതിൽ നമ്മൾ ആ തോട്ടം ക്ലിയർ ചെയ്ത് തിരിച്ച് തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് നമ്മൾ റബ്ബർ തോട്ടമായിട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആ പൈനാപ്പിൾ കൃത്യമായിട്ട് പറിച്ച് അവിടെ നിന്ന് ചെടി മാറ്റുകയും ചെയ്യും.
1: ഒരു മൂന്ന് വിളവെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലേ?
0: അതെ, ഒരു വർഷം ഒരു പ്രാവശ്യം, അതേപോലെ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യമായിട്ടേ നമുക്കൊരു തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ.
1: അപ്പം ഏത് ഇനമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്?
0: ക്യൂൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഞങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ, അതാണ് മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്.
1: എല്ലാവരും
0: ക്യൂൻ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ഏകദേശം ഒരു 70% പുറത്തോട്ട് പോകുന്നതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളാണ്.
1: ക്യൂൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ആദ്യം തുടങ്ങിയപ്പം എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചത്?
0: കർഷകരിൽ നിന്ന് പോയി വാങ്ങിക്കുകയും പിന്നെ ഇതിൻ്റെ ഏത് പാകത്തിൽ വെക്കണം, ഏതെല്ലാം രീതിക്ക് വെക്കണം എന്നുള്ള അവരോടും പഠിച്ചു ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഐഡിയക്ക് ഞാൻ അത് അപ്ലൈ ചെയ്തത്.
1: ഇത് നടുമ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ JCB ഒക്കെ വെച്ച് അങ്ങ് ചാലുണ്ടാക്കി അതിനകത്ത് അങ്ങ് നടുവാണ്? എങ്ങനെയാ ഇത് ചെയ്യുന്നത്?
0: നമ്മളൊരു തോട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹിറ്റാച്ച് വിളിച്ച് നമ്മളത് കൃത്യമായിട്ട് തെളിച്ച് ഒരുക്കി മണ്ണിളക്കി റബ്ബറിനുള്ള പ്ലാറ്റ്ഫോം അടിച്ച് അതിനുശേഷം നമ്മൾ ഈ കൈത വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വിടുന്നു. അത് വിട്ടതിന് ശേഷമായിരുന്നു നമ്മൾ ഇതിന് ഒരു 3.5 അടി അകലത്തിലാണ് നമ്മൾ ഈ കൈതയ്ക്ക് 2 ചെടികൾ നമ്മൾ ഗ്യാപ്പിൽ നടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്.
1: ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര?
0: ഒരേക്കറിൽ നമുക്കൊരു 9,000 തൈ വയ്ക്കാൻ പറ്റും, പൈനാപ്പിൾ തൈ വയ്ക്കാൻ പറ്റും.
1: അപ്പൊ ഇത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വളപ്രയോഗമൊക്കെ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മള് നട്ട് വെച്ചതിന് ശേഷം മണ്ണിടുന്നൊരു പർപ്പസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ യൂറിയ, വാറ്റംബോക്സ്, പൊട്ടാഷ് അത് മിക്സ് ചെയ്ത് നമ്മൾ 2:1:1 എന്ന് പറഞ്ഞൊരു റേഷ്യോയിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ അതിൻ്റെ ചെടിയുടെ ചുവട്ടിലിട്ട് മണ്ണിടും. അതിനുശേഷം മഴ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ള ധാരണ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ 40 ദിവസം കഴിയുമ്പം ഈ 2:1:1 സെയിം കണ്ടന്റ് നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. ഒരു ചെടിക്ക് 2 പ്രാവശ്യം വളം കൊടുക്കുന്നു. ചിലപ്പം ചെടിയുടെ കരുത്ത് കുറവുണ്ടെങ്കിൽ നമ്മളൊരു 3 പ്രാവശ്യത്തോളം വളം കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ്
1: ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ
0: ചെയ്യും.
1: എല്ലാ ചെടിയുടെ മൂട്ടിലോട്ട്
0: ചുവട്ടിലോട്ട്.
1: അപ്പം ഇതിനുവേണ്ടി അത്രയും വർക്കേഴ്സ് വേണമായിരിക്കുമല്ലോ? ഒരു ഏക്കറിൽ ഇത്രയും 9,000 തൈയൊക്കെ വരും, അത്രയും ആൾക്കാർ വേണോ അല്ലേ ചെയ്യാൻ വേണ്ടി?
0: ഒരു ഏക്കറിൽ ഏകദേശം 100 പണി വരും ഒരു ഏക്കറിൽ. അപ്പം അതനുസരിച്ച് നമ്മൾ പണിക്കാരെ അറേഞ്ച് ചെയ്ത് നമ്മളും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ തോട്ടങ്ങൾ നമ്മൾ വിടുന്നത്. എന്നാലാണ് നമുക്കിത് കൃത്യമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ മുമ്പോട്ട് നമ്മുടെ പണികളും റെഗുലറായിട്ട് കടന്നു പോവുള്ളൂ. പറഞ്ഞു വരുന്നത് 1 ഏക്കറിൽ 100 പണി വരും. എന്നുവെച്ചാൽ ഒരു ആണ്ടിൽ 100 ദിവസം നമ്മൾ, അല്ലെങ്കിൽ ഒരാളാണ് പണിയുന്നെങ്കിൽ 100 ആള് ഒരു ആണ്ടിൽ ആ ഒരു തോട്ടം 1 ഏക്കർ തോട്ടത്തിൽ പണിയണം എന്നുള്ളതാണ് കണക്ക്.
1: അപ്പോൾ അങ്ങനെ ആൾക്കാർക്കും പണി കൊടുക്കാൻ സാധിക്കും. ഒരു തൊഴിലുറപ്പ് മാതിരി തന്നെ നമുക്കും തൊഴിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കൂടെ അല്ലേ? ഓക്കെ അനിൽ, അപ്പോൾ ഈ വളപ്രയോഗം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാലനത്തിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
0: കളനാശിനി അടിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഡയറക്സ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. കളകൾ കരിച്ച് കളയാനുള്ള ഒരു മെഡിസിൻ മാത്രം അത്. പൈനാപ്പിൾ ചെടിക്കോ റബ്ബറിനോ യാതൊരു വിധത്തിലുള്ള ദോഷം സംഭവിക്കില്ല. നമ്മൾ മോട്ടറിന് കലക്കി ഇത് അടിക്കുന്നു. ഇത് അടിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ചെറിയ കളകൾ കരിഞ്ഞു പോകും. ഇപ്പം നമുക്ക് കൂടുതൽ തോട്ടങ്ങൾ കാട് കയറാതെ സംരക്ഷിക്കാൻ പറ്റും. ഒരു കാരണവശാലും നമുക്കൊരു 5 ഏക്കറും 10 ഏക്കറും നമുക്ക് കാട് പറിച്ചു കളയാൻ പറ്റില്ല. നമുക്ക് ഈ മരുന്നടിച്ചാൽ മാത്രമാണ് ഈ ഒരു കളകൾ കരിഞ്ഞു പോകുള്ളൂ.
1: അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ഈ കളനാശിനി ഉപയോഗിക്കുന്നുണ്ട്?
0: മഴ തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ 1 പ്രാവശ്യം അടിക്കും. അത് നമുക്ക് ഏകദേശം 3 മാസമുള്ള എഫക്റ്റ് കിട്ടും. മണ്ണിൽ വേറെ കളകളൊന്നും ഉണ്ടാവില്ല. മഴ തുടങ്ങുന്നതിന് അനുപാതികമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ചെയ്യും. ഒരു തോട്ടത്തിൽ മാക്സിമം 2-3 പ്രാവശ്യമെങ്കിലും ആ ഒരു കളനാശിനി അടിച്ചിരിക്കണം. എന്നാലാണ് കളകൾ കയറാതെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ.
1: അല്ലെങ്കിൽ കാട് മാതിരി ആയിപ്പോ പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കും,
0: ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ്
1: വേറെ പരിപാലനമൊന്നും അധികമായിട്ടില്ല അല്ലേ?
0: ഇല്ല, പൈനാപ്പിൾ ചെടിക്ക് അങ്ങനെ അധികമായിട്ടുള്ള ഒരു പരിപാലനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് ഓരോ പണികളും ആ തോട്ടങ്ങളിൽ എത്തിപ്പെടണം. 1 ഏക്കറുള്ളെങ്കിൽ പോലും കൃത്യമായിട്ട് എല്ലാ സമയങ്ങളും നമ്മൾ നോക്കി നോക്കി അതിനെ പരിപാലിച്ചിരിക്കണം.
1: പിന്നെ കള കാണരുത്, പിന്നെ വളം സമയത്തിന് കൊടുക്കണം, മണ്ണൊക്കെ നല്ലപോലെ കൂട്ടി കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം.
0: തീർച്ചയായിട്ടും.
1: പൈനാപ്പിളിൽ നിങ്ങൾ രോഗം വല്ലതും, ഇങ്ങനത്തെ പ്രതിസന്ധി വല്ലതും വന്നിട്ടുണ്ടോ ചെയ്യാൻ നേരം?
0: രോഗങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു, അതൊരു ഫലം ഉണ്ടാവാത്തൊരു ചെടിയാണ് ഇത് മച്ചിക്കാനി. അത് ചിലപ്പോൾ ചില തോട്ടങ്ങളിൽ കുറേ ഒരു ചിലപ്പോൾ ഒരു 30%, 10% ഉണ്ടാവുന്നുണ്ട്. അത് ഓവറായിട്ട് ചില ഹോർമോണുകളൊക്കെ ചെല്ലുമ്പോഴാണ് മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടാവുന്നത്. അതിനകത്ത് നമുക്ക് ഫലം ഉണ്ടാവാൻ പറ്റുകയില്ല. അപ്പോൾ അതിൻ്റെ ചെടി നമ്മൾ അപ്പാടി നശിപ്പിച്ച് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പറിച്ച് വേറെ തോട്ടത്തിൽ കൊണ്ടു വച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫലമൊന്നും ഉണ്ടാവില്ല.
1: അപ്പൊ അത് ഇങ്ങനത്തെ പ്രൊഡക്റ്റീവ് അല്ലാത്ത ചെടികളെ എടുത്ത് മാറ്റിക്കളയണം അല്ലെ? പിന്നെ ഇതിന്റെ പൈനാപ്പിൾ തോട്ടത്തിൽ ഹാർമോൺ, അത് ഒരു പ്രധാന ഘടകമാണല്ലോ ഹാർമോൺ തളിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മളത് 7 മാസത്തിന് ശേഷമാണ് ഈ ചെടിയിലോട്ട് എത്തിപ്പോൺ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അപ്ലൈ ചെയ്യുന്നത്. എത്തിപ്പോണ് യൂറിയ, കാൽഷ്യം, ഇത് 3 കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഒരു 50 ml ഒരു ചെടി എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ എത്തിപ്പോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക്

0: ആ ചെടി കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇതായി അത് പിന്നെ അടുത്ത ഫലം ഉണ്ടാകും എന്നുള്ള ഒരു പിന്നെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് 50 ml വെച്ച് ആ തോൾ പമ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും.
1: അങ്ങനെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്.
0: അത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് അല്ലാതെ നമ്മൾ തോൾ പമ്പിന് കൃത്യമായിട്ട് 50 ml അടിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു ഒരു ഞെക്ക്
1: സംവിധാനമുണ്ട്.
0: ആ സംവിധാനമുണ്ട് നമുക്ക് അതിന് തോൾ പമ്പുണ്ട്.
1: 7 മാസം കഴിയുമ്പോഴാണ് ഇത് ചെയ്യുന്നത്.
0: 7 മാസം 6-7 മാസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യും.
1: ഇത് ചെയ്യുമ്പം എല്ലാ ചെടികൾക്കും ഒന്നിച്ച് ചെയ്യണം.
0: ഒന്നിച്ച് ചെയ്യണം.
1: അത് ഇടവേള അധികം കൊടുക്കാൻ പാടില്ല.
0: പറ്റും. പക്ഷെ ചില ചെടികൾക്ക് കരുത്ത് കുറവാണെങ്കിൽ നമ്മളത് ഒഴിവാക്കും. കുഞ്ഞു ചെടിയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് വലിയ ചെടികൾക്ക് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുള്ളൂ.
1: ഇത് ഒഴിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൂ ഒരേ മാതിരി വരാൻ വേണ്ടി.
0: യൂണിഫോം മോഡലിൽ കൊലയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. എല്ലാ ഫലങ്ങളും ഒരേ വലുപ്പത്തിലും ഒരേ ഗുണമേന്മയിലും വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതൊരു ABC എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നല്ല ചക്ക ഈച്ചക്കയായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ ബീച്ചക്കയായിട്ട് തിരിഞ്ഞു വരും, സി ആയിട്ട് പോവും. അങ്ങനെ എന്നാലും എല്ലാ ചെടികളും കൊലയ്ക്കും.
1: അപ്പോൾ ഇത് ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം വിളവെടുക്കാൻ പറ്റും?
0: മരുന്നൊഴിച്ച ദിവസം തൊട്ട് 120 ദിവസം നമുക്കിത് കൃത്യമായിട്ട് വിളവെടുക്കാൻ പറ്റും.
1: അപ്പോൾ അനിൽ സൂചിപ്പിച്ചൊരു 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഇതിനെ ഗ്രേഡ് ചെയ്യാറുണ്ടെന്ന്. അപ്പം പറിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വിളവെടുക്കുമല്ലേ? അത് കഴിഞ്ഞിട്ടാണോ ഗ്രേഡിങ് ചെയ്യുന്നത്?
0: വെട്ടുമ്പം ആവശ്യാനുസരണം നമ്മൾ AB ആണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യണത് കൊണ്ടുപോകാനായിട്ട്. അപ്പം AB ചക്ക വെട്ടി ബാക്കി സി കാലി എന്ന് പറഞ്ഞൊരു 500 ഗ്രാമിൽ താഴെയുള്ള ചക്കകളുണ്ട്. അതെല്ലാം സി കാലി എന്നുള്ളൊരു തരംതിരിവിൽ അവർ മാറ്റി നിർത്തും. AB എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും മുൻഗണന കൊടുത്തവർക്ക് ഏറ്റവും.
1: വെയിറ്റ് അനുസരിച്ചാണോ ഈ ഗ്രേഡിങ്?
0: അതെ അതെ. 1 കിലോയ്ക്ക് മേളിൽ വരുമ്പോൾ A ചക്ക, 1 കിലോയ്ക്ക് താഴെ വരുമ്പോൾ B ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. 3-നും 3 ഗ്രേഡ് വിലയാണ് എപ്പോഴും കച്ചവടക്കാർ നിർണ്ണയിക്കുന്നത്.
1: അപ്പോൾ അത് വെട്ടിയെടുക്കുമ്പോൾ തന്നെ ഗ്രേഡിങ് അവിടെ തന്നെ അങ്ങ് ചെയ്യും
0: ഫീൽഡിൽ. വണ്ടിയിൽ തന്നെ 10 ടണ്ണിൻ്റെ വണ്ടി വരുന്നു. ആ വണ്ടിയിൽ തന്നെ നമ്മളത് ഗ്രേഡ് ചെയ്തിട്ടാണ് മാറ്റിയിടുകയുള്ളൂ.
1: പനിൽ, ഇത്രയും ഒരു വലിയ തോതിൽ നമ്മൾ ഇങ്ങനത്തെ കൃഷി ചെയ്യുമ്പം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിപണി കണ്ടെത്തുക എന്നാണ്. മാർക്കറ്റിംഗ് പ്രോപ്പർ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെയ്ത ഇത്രയും കാര്യങ്ങളെല്ലാം വേസ്റ്റായി പോകും. അപ്പം എങ്ങനെയാണ് അനിൽ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
0: മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഷ്യ നമ്പർ 1 മാർക്കറ്റാണ് വാഴക്കുളം. വാഴക്കുളത്ത് നിന്നാണ് ഇന്ത്യ ഒട്ടാകെ പൈനാപ്പിൾ കയറി പോകുന്ന ഒരു വലിയൊരു വിപണി വരുന്നത്. ഒരുപാട് കർഷകർ അവിടുത്തെ കച്ചവടക്കാർക്ക് ഈ പൈനാപ്പിൾ കൊടുക്കുകയും അവർ പുറമേയുള്ള എല്ലാ കച്ചവടക്കാർക്കും വീതിക്കും ആ ചക്ക കൊടുക്കുന്നു. ആ പൈസയാണ് നമ്മുടെ കയ്യിലും വരുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ വാഴക്കുളത്താണ് മെയിനായിട്ട് നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാനും എത്തിപ്പെടാനും പറ്റുന്നത് വാഴക്കുളം മാർക്കറ്റാണ്. വാഴക്കുളം മാർക്കറ്റിൽ നിന്നാണ് ബാക്കി ഡൽഹി, ബോംബെ, ഗുജറാത്ത്, ഔറംഗാബാദ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും കയറി പോകുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് വാഴക്കുളം മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത്. അവിടെയാണ് നമ്മളെല്ലാ കർഷകരും നമ്മുടെ കൃഷി ഉൽപ്പന്നം കൊണ്ട കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട, അവർ കച്ചവടക്കാർ തന്നെ വണ്ടി വിടുന്നു, അവരെ വണ്ടി നമ്മൾ കയറ്റി വിടുന്നു.
1: ഇതൊക്കെ ആദ്യമേ ഒരു അഗ്രിമെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കുക, നമ്മൾ ഇത്ര ഏക്കർ ഞാൻ ചെയ്യുന്നുണ്ട്, ഇത്രയും ഒരു വിളവ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഒരു അഗ്രിമെൻ്റ് ആവുമോ അതോ വിളവെടുത്ത് കഴിഞ്ഞിട്ടാണോ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
0: അങ്ങനെ ഒരു അഗ്രിമെൻറ്റോ അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം ട്രസ്റ്റാണ്.
1: എല്ലാം ട്രസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ചൂഷണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല?
0: ഇല്ല, മാർക്കറ്റിൽ അങ്ങനെ ചൂഷണം ഉണ്ടായിട്ടില്ല. കർഷകൻ ഒരു കാരണവശാലും കച്ചവടക്കാർ അങ്ങനെ ചൂഷണം ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഇതുവരെ ഇല്ല.
1: പനിന്റെ എക്സ്പീരിയൻസിൽ നല്ല വില, നമുക്ക് എന്തോ വില കിട്ടുന്ന അത്രയും കിട്ടുന്നുണ്ട്.
0: തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എനിക്ക്.
1: പിന്നെ ഇതിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിംഗിലോട്ട് പോകാം, കൂടുതലായിട്ട് വരുമാനം കിട്ടാനുള്ള സാധ്യത ആ സന്ദർഭത്തിലാവുമല്ലോ, അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്.
1: പ്ലാൻ ഉണ്ടോ?
0: പ്ലാൻ ഉണ്ട്. കാരണം ഞാനത് അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് റീസെൻ്റ്ലി 2 മാസം മുമ്പാണ് ഞാൻ ആ കോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ക്ലാസ്സുകൾ അവർ തന്നു. അപ്പോൾ അവർ തന്ന പുറമേ നമുക്ക് എനിക്ക് മനസ്സിലായത് നമുക്ക് ഇതിനകത്ത് പൾപ്പ്, ജ്യൂസ്, ജാമ് എന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോൾഡ് സ്റ്റോറേജ്, പിന്നെ പൈനാപ്പിളിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: ഡീഹൈഡ്രേറ്റ്
0: ചെയ്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വലിച്ച് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഈ ഒരു പൈനാപ്പിളിൽ നിന്നുണ്ട്. അത് അവർ ആ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തരുകയും ചെയ്തു. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ള ക്ലാസ്, പക്ഷേ നമുക്കത് താല്പര്യപ്പെട്ട് വീണ്ടും ചെന്ന് ആ ഒരു 10 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവരും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ബൈ പ്രൊഡക്ട് ഉണ്ടാക്കാനുള്ള അതിൻ്റെ മെഷീൻസ്, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ കോൾഡ് അതിൻ്റെ ടെമ്പറേച്ചർ കണ്ട് അതെല്ലാം അവർ നമ്മൾ പഠിപ്പിച്ച് തരും. എന്ത് കാര്യമുണ്ടല്ലോ അവർ കൃത്യമായിട്ട് പഠിപ്പിച്ച് തരും. നമുക്ക് ഭാവിയിൽ അത് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയത്. അതാണ് കാരണം.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് ഉണ്ടാക്കി അത് എത്ര നമുക്ക് എക്കണോമിക്കലി വയബിൾ ആവും അതൊക്കെ നോക്കി വേണമെങ്കിൽ മുന്നോട്ട് പോകാം.
0: തീർച്ചയായിട്ടും. പിന്നെ അവർ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സെയിൽ ചെയ്യാനുള്ള മാർഗ്ഗം നമുക്കത് അവർ പഠിപ്പിച്ച് തരികയും അവർ മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പം നമുക്കത് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഒരാൾക്ക് കൊണ്ടായി കൈവയ്ക്കാൻ പറ്റില്ല, അത് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനുള്ള പോൺ വഴിയും അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അവർ നമുക്ക് സഹായിക്കും.
1: അതിൽ നിങ്ങൾ ഈ ഒരു വിളവെടുത്ത് കഴിയുമ്പം ഈ പൈനാപ്പിളിൻ്റെ ഒത്തിരി വേസ്റ്റ് കാണുമല്ലോ, അതിൻ്റെ എല്ലാം

0: മറ്റേതൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, എന്തുവാണ് അതുകൊണ്ട് ചെയ്യുന്നത്?
1: പൈനാപ്പിളിന്റെ ഈ ലാസ്റ്റ് വരുന്ന ചെടി വെട്ടി നമ്മൾ പശു ഫാമിൽ കൊടുക്കും. ഫാമുകൾക്ക് കന്നാരിത്തീറ്റയായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ക്ഷീരകർഷകരുണ്ട്, അപ്പൊ അവര് മുഴുവനായിട്ടും ഇത് കൊണ്ടുപോയി.
0: അതൊരു വരുമാന മാർഗമാണ്,
1: തീർച്ചയായിട്ടും മാർഗമാണ്, വരുമാന മാർഗമാണ്. അതിന്റെ ലാസ്റ്റ് ഇത് ഈ ജപ്പാനിലൊക്കെ ഇതിന്റെ ഇല വെച്ച് തുണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും ടെക്നോളജി വലിപ്പമായിട്ടില്ല ഇവിടെ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടെങ്കിലും അതൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല.
0: ഫൈബർ എക്സ്ട്രാക്ഷൻ അവിടെ
1: ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഇലയിൽ നിന്ന് അങ്ങനെ സാധിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നമ്മൾ എല്ലാം പശുക്കൾക്ക് അതിന്റെ ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ്.
0: ഇതെല്ലാം അത് ഡിസ്പോസ് ആവുന്നുണ്ട്,
1: ആ വഴി തന്നെ ഡിസ്പോസ് ആവുന്നുണ്ട്. കാരണം അവർ തന്നെ ആളെ കൊണ്ടിരുന്നു, അവർ തന്നെ വെട്ടിയെടുക്കുന്നു.
0: അപ്പൊ അവിടെ നമുക്ക് അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ അനിൽ, ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഒരു 3-4 വർഷം ആയല്ലോ, 100 ഏക്കർ ഇപ്പം ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇത് വിപുലീകരിക്കണം, പ്രോസസിങ്ങിലോട്ട് പോകണം, ഇതൊക്കെ പ്ലാനിലുണ്ട്. ഒരു ഓവറോൾ ഇംപ്രഷൻ എന്തുവാണ്, നല്ല സാധ്യതയുണ്ടോ നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ?
1: സാധ്യതയുണ്ട്, പക്ഷെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഒരുപാട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, മൃഗങ്ങള്, വളത്തിന്റെ ലഭ്യതക്കുറവ്, പിന്നീട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പ്രതിസന്ധികൾ ഇതിനകത്തുണ്ട്,
0: വെല്ലുവിളികളുണ്ട്,
1: ഒരുപാടെണ്ണമുണ്ട്. കാരണം എവിടെയെങ്കിലും ഒരു നമ്മളൊരു തോട്ടത്തില് ചെല്ലുന്നു, അത് ക്ലിയർ ചെയ്ത് നമ്മളത് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ പന്നി, മാന്, കുരങ്ങ് എന്നുവേണ്ട സകല മൃഗങ്ങളും വന്ന് നമ്മൾ ഉപദ്രവിക്കും. ആനയാണ് മെയിൻ, എവിടെ പോയാലും വന്യജീവിയാണ് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. വേറെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെലവ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഫാറ്റം ബോക്സിന്, യൂറിയയ്ക്ക്, പൊട്ടാഷിന് എന്നുവേണ്ട സകല മരുന്നുകൾക്കും വില കൂടി നിൽക്കുക. അപ്പോൾ കർഷകന് താങ്ങാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, ആ പരിധിയിലേക്കപ്പുറമാണ് ഇപ്പോഴത്തെ വളത്തിൻ്റെ വിലയുടെ പോക്കും. നമുക്കത് മേടിച്ചിടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലും ഇടാൻ പറ്റില്ല എന്നുള്ളൊരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് ഇതിൽ വരുന്നുണ്ട്.
0: സാധ്യതകളുടെ കൂടെ തന്നെ വെല്ലുവിളികളും നിരവധിയുണ്ട്,
1: തീർച്ചയായിട്ടും.
0: അനിൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പൈനാപ്പിൾ കൃഷിയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
2: പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചും അതിൻ്റെ പരിചരണ മുറകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമാക്കി തന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ്. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അനിൽ ആൻഡ്രൂസിൻ്റെ ഫോൺ നമ്പർ 8547924324. നമ്പർ ഒരിക്കൽ കൂടി, 8547924324.

0: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ.
1: ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡയോക്സൈഡ് 1 ഏക്കറിന് 200 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 mL ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 mL കൊളാൻഡ്രോ നിലിപ്രോൾ 10

0: ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർ വിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: പേരയ്ക്ക പാകമാകുന്നതിന് മുൻപ് തന്നെ പുറംതുലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിൻ്റെ അഭാവത്താലാണ്? ഉത്തരം: ബോറോൺ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: സമയം 7:18:07. പ്രത്യേക അറിയിപ്പ്: പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ SDMA.kerala.gov.in വിൻഡ് വാർണിംഗ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ.

0: സമയം 7 മണി കഴിഞ്ഞ 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏറിയാട്, ഇടവലങ്ങ, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലെ ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും മറ്റ് കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0480282800. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0480282800. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏക മാർഗം കലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ 8ാം ഘട്ടം ഈ മാസം 10ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഒരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അത്തരം ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ 9383-4732-42. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9383-4732-42. തുടർച്ചയായ മഴയും ഈയാഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിലോല ചുരുട്ടിപ്പുഴുവിൻ്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഡെർമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിൻ്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവെക്കുക. ഓല ചുരുട്ടിപ്പുഴുവിൻ്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂബെൻഡയമിഡ് ഫെയിം 10 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻറ്റിനിലിട്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിക്കുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2-ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടന വേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാക്ക് ബി എം എസ്, ഇപ്പോക്ക് ഐഐഎൻ, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ദിവസത്തേക്കും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം

0: വിവരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
1: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16th ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തിരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തിരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15th ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത

0: അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതി 73-74 അമെൻമെന്റ്സ് ആക്ടുകളെ പറ്റി NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം 2 കേൾക്കാം.
1: സർ, ഇപ്പോൾ ഇത് പറഞ്ഞു 73rd and 74th അമെൻമെന്റ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് അമെൻമെന്റുകളാണല്ലോ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണ്, അതിലെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം.
2: നമ്മുടെ 73rd and 74th പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ട് അമെൻമെന്റ്സ് ആണ്. ഒന്ന് പഞ്ചായത്ത് ഏരിയ സംബന്ധിച്ചുള്ളത്, 73rd and 74th എന്ന് വെച്ചാൽ അർബൻ ഏരിയ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിനുവേണ്ടിയുള്ളതാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ പണ്ട് പറയുകയും പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നമ്മൾ പറയും വേദകാലം തൊട്ടേ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഗൾസ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എൻകറേജ് ചെയ്തു, ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരും എൻകറേജ് ചെയ്തു. അങ്ങനെ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ ഉണ്ട്. അപ്പോൾ ഇതിനെ ബ്രിട്ടീഷിലെ ഒരു ഗവർണർ ജനറൽ ഇതിനെ വളരെ ഇതായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴും പറയും ലോർഡ് റിപ്പൺ ഇസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്,
1: ലോർഡ് റിപ്പൺ.
2: അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഭരണഘടന ഉണ്ടാക്കി. പക്ഷേ രസം എന്ന് വെച്ചാൽ ഭരണഘടനയ്ക്കകത്ത് ആകെ ഒരാർട്ടിക്കിൾ മാത്രമേ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. Article 40 എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് പ്രിൻസിപ്പൽ, അല്ലാത്ത പറയുന്നു പഞ്ചായത്ത് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം, അഡ്വക്കേറ്റ് പവർ ഷുഡ് ബി ഗിവൻ ടു ദം. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും, അതിനകത്ത് 5th ഐറ്റം പഞ്ചായത്തൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഇത്രേ ഉള്ളായിരുന്നു, ഭരണഘടനയ്ക്കകത്ത് വേറെ ഒന്നും എഴുതിയിരുന്നില്ല പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് അതിനകത്ത് വന്നിരുന്നില്ല. പക്ഷേ 1952 നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു. 1952 കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കീമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പൂർ പീപ്പിൾ ലിവിങ് ഇൻ എ റൂറൽ ഏരിയ, അവർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റോടെയും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952. അപ്പോൾ 1953 എന്ത് ചെയ്തു, പുതിയൊരു സ്കീം നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം തുടങ്ങി. എക്സ്റ്റൻഷൻ വെച്ചാൽ വികസനം, അതിനുവേണ്ടി ഒരു സ്കീം തുടങ്ങി. കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് രണ്ടും തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്, സക്സസ്ഫുൾ ആണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പലയിടത്തും ആക്കാമെന്ന് വിചാരിച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു 56-57 ആയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു ഇതിൻ്റെ ഫങ്ഷനിങ് ഒന്ന് അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം എങ്ങനെ സക്സസ്ഫുൾ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരാളിനെ കമ്മീഷൻ ചെയർമാനാക്കി, അതാണ് ബൽവന്ത് റായ് മേത്ത എന്ന് പറയും. ബൽവന്ത് റായ് ഗുജറാത്തിലെ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ചെയർമാനായിട്ട് ഈ ബൽവന്ത് റായ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ഈ കമ്മിറ്റി 56 അപ്പോയിൻ്റ് ചെയ്ത് 57 കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ബൽവന്ത് റായ് മേത്ത പറയുന്നു ത്രൂ ഔട്ട് ഇന്ത്യ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്, ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണം. അതുമല്ല അദ്ദേഹം പറയുന്നത് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. 3-tier സിസ്റ്റം, 3-tier എന്ന് പറഞ്ഞാൽ വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഒരു 3-tier സിസ്റ്റം വേണം, അതാണ് നല്ലതെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അദ്ദേഹം സജസ്റ്റ് ചെയ്ത് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഇത് നിയമം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്രത്തിന് പറ്റത്തില്ല, സ്റ്റേറ്റിനെ പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തു, ബൽവന്തരായ മേത്ത റിപ്പോർട്ട് എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നിയമം ഉണ്ടാക്കാൻ പറഞ്ഞു, എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേറ്റ് അത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ആദ്യത്തെ സ്റ്റേറ്റ് ബില്ലുണ്ടാക്കി, ബില്ല് പാസ്സാക്കി പഞ്ചായത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് 1959 October മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനന്ന് നാഗൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് ഇങ്ങനൊരു പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടാക്കുന്നത് രാജസ്ഥാനാണ്. സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റും ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേറ്റും നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ്, 63-64 ഒക്കെ ആയപ്പോഴാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു. ഇപ്പം ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പറയും ബൽവന്ത് റായ് മേത്ത ഈസ് എ ഫാദർ ഓഫ് മോഡേൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പോൾ ലോക്കൽ ഗവൺമെൻറ് ഫാദർ ലോർഡ് റിപ്പൺ ആണെങ്കിൽ ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അങ്ങനെ പഞ്ചായത്ത് സിസ്റ്റം ഇന്ത്യ മുഴുവനായി. നമ്മൾ അത്ര ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടക്കത്തില്ല, ടേം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, പ്രോപ്പർ ഫണ്ടിങ് ഇല്ല. അങ്ങനെയൊക്കെ അങ്ങ് പഞ്ചായത്ത് രാജ് സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായി. രാജീവ് ഗാന്ധി എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. എല്ലാം സിംഗി എന്ന് പറയും. സിംഗി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ലോയറാണ്. അദ്ദേഹത്തെ ചെയർമാനായിട്ട് ഒരു അദ്ദേഹത്തിനൊരു ടോപ്പിക് കിട്ടും, റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. എല്ലാം ചുങ്കി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് രാജീവ് ഗാന്ധി കൊടുത്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒരു സ്റ്റാറ്റസ് കൊടുക്കണം പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റസ് കൊടുക്കണം, എങ്കിലേ അത് നന്നായിട്ട് നടത്താൻ പറ്റും. രാജീവ് ഗാന്ധി വാസ് ഹൈലി ഇംപ്രസ്ഡ്. അത് കഴിഞ്ഞ് 1958 തുങ്കോൺ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വെച്ചു, ഇത് തന്നെ പഞ്ചായത്ത് സിസ്റ്റമൊക്കെ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് വി എൻ ഗാഡ്ഗിൽ എന്നൊരു കമ്മിറ്റി 1958 തന്നെ. കമ്മിറ്റികളെല്ലാം പറയുന്നത് അറിയാമോ, ഭരണഘടനയുടെ ഒരു സ്റ്റാറ്റസ് വേണം, ഒരു റെക്കഗ്നീഷൻ ഓഫ് സെർട്ടൻ യൂണിഫോം സ്റ്റാൻഡേർഡ്സ്. ഭരണഘടന വഴി ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് വേണം, അത് കമ്പൽസറി ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഞ്ചായത്ത് സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റൂ. രാജീവ് ഗാന്ധി വാസ് ഹൈലി ഇംപ്രസ്ഡ്.

0: അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിട്ട് മാറി. അദ്ദേഹം തീരുമാനിച്ചു പഞ്ചായത്ത് സിസ്റ്റം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി നടപ്പിലാക്കാൻ, നിയമം ഉണ്ടാക്കി ഭരണഘടന സ്റ്റാറ്റസ്. ഇപ്പോൾ ഉദാഹരണത്തിന് യൂണിഫോം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 33% റിസർവേഷൻ ഫോർ വിമൻ, SC/ST റിസർവേഷൻ ഓൺ ദ ബേസ് ഓഫ് ദർ പോപ്പുലേഷൻ, 10 ഫിക്സഡ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ് കൗൺസിൽ സ്റ്റാറ്റസ് കൊടുത്താൽ നന്നായിട്ട് നടക്കും. രാജീവ് ഗാന്ധി ബില്ല് അവതരിപ്പിച്ചു അന്ന്, 64-65 എന്നാണ് നമ്പർ, 64-65 ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ രാജീവ് ഗാന്ധി കാലത്ത്, ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി, ഇലക്ഷൻ നടത്തുമ്പോൾ ലോക്സഭയിൽ രാജീവ് ഗാന്ധിയുടെ പാർട്ടിക്ക് ഭയങ്കര മെജോറിറ്റി കിട്ടി, പക്ഷേ രാജ്യസഭയിൽ അത്രയും ഇല്ല. അപ്പോൾ ഈ ബില്ല് രണ്ടും 2/3 മെജോറിറ്റി പാസ്സാകണം, ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായില്ല. അങ്ങനെ ആ ബില്ല് നിയമമായില്ല. രാജീവ് ഗാന്ധി രാജിവെച്ചതിന് ശേഷം VP Singh പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ടെന്യൂറ, അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ, നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയപ്പം വീണ്ടും ഈ ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചു. ഈ ബില്ല് പാസ്സാക്കിയപ്പം 92 പാസ്സാക്കി, ഒരു കൊല്ലം സ്റ്റേറ്റ് ഒക്കെ അംഗീകരിച്ച് 93 നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് ഫൈനലി വരുന്നത് നരസിംഹറാവു, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ രണ്ട് ബില്ലും പാസ്സാകുന്നത്. അങ്ങനെ രണ്ട് ബിൽ 73 and 74. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരാർട്ടിക്കിളുള്ളൂ 40. അപ്പം ഇനി ഈ അമെൻമെൻ്റ് എല്ലാം പാസ്സായി. അമെൻമെൻറ്റിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസാണ്, ഒരു 30-32 ആർട്ടിക്കിൾസ് ഉണ്ട്. പഞ്ചായത്തിന് വേണ്ടി കുറേ ആർട്ടിക്കിൾസ്,
1: മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി.
0: അപ്പോൾ എന്ത് ചെയ്തു, ഒരു പഴയ ഒരു ആർട്ടിക്കിൾ നമ്മൾ റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 243 എന്നൊരു ആർട്ടിക്കിൾ, അത് റിവൈവ് ചെയ്തു. ആ 243 ഈ 73rd, 74th എഴുതി ചേർത്തു. അപ്പോൾ എന്താ വെച്ചാൽ AB എന്ന് പറഞ്ഞാണ്, 243 to 243O വരെ പഞ്ചായത്തിൻ്റെ, 243P to 243ZG വരെ മുനിസിപ്പാലിറ്റീസ് കോർപ്പറേഷൻ. അങ്ങനെ ആക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടനയ്ക്ക് തെളിയിച്ചു. പക്ഷേ ഇത് യൂണിഫോം സ്റ്റാൻഡേർഡാണ്, നിയമം ഉണ്ടാക്കേണ്ടത് സ്റ്റേറ്റാണ്. പിന്നീട് സ്റ്റേറ്റുകൾക്കെല്ലാം ഇത് അയച്ചു കൊടുത്തു. കേരളമൊക്കെ 94 ആണെന്ന് തോന്നുന്നു ഈ അമെൻമെൻറ്റ്, പുതിയ നിയമങ്ങളുണ്ടാക്കി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് ആക്ട്. രണ്ടും പ്രത്യേകമാണ്, പഞ്ചായത്ത് ആക്ടും മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടും രണ്ടാണ് ആസ് ആക്ട്. കേരളത്തിൽ ആദ്യം ഇലക്ഷൻ നടക്കുന്നത് 95 ഈ പുതിയ സിസ്റ്റം അനുസരിച്ച്. അപ്പോൾ ഈ രണ്ട് അമെൻമെൻറ്റ്സിനും ഒരു പ്രത്യേക കുറേ പ്രത്യേക കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും അതുണ്ടായിരിക്കണം, എല്ലാ നിയമങ്ങളിലും ഈ പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് ഈ 33.3% സീറ്റ് ഫോർ വിമൻ. മെമ്പർഷിപ്പിന് മാത്രമല്ല, മേയർ പോസ്റ്റിനും ഡെപ്യൂട്ടി മേയർ പോസ്റ്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇത് ഏത് പോസ്റ്റിനാണെങ്കിലും ഈ റിസർവേഷൻ ഉണ്ടായിരിക്കണം. 33. അപ്പോൾ ഇവിടെ വന്ന് ചില സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഒരു നിയമമുണ്ട് ഇന്ദിരാസാനി കേസുമായിട്ട് കേസുണ്ട് റിസർവേഷൻ സംബന്ധിച്ച്, എന്നത് പറഞ്ഞിട്ടില്ല മാക്സിമം റിസർവേഷൻ 50% ആകാം, അതുകൊണ്ട് വനിതകൾക്ക് വേണമെങ്കിൽ 50% റിസർവേഷൻ കൊടുക്കാം. അങ്ങനെ കേരളമൊക്കെ നിയമം പാസ്സാക്കിയിട്ട് വനിതകൾക്ക് 50% റിസർവേഷനാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. അങ്ങനെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരുന്നു, എംപവർമെൻറ്റ് വിമൻ, വനിതകൾക്ക് കുറച്ച് പവർ കിട്ടാനുള്ളൊരു മാർഗ്ഗമായിരുന്നു ഈ പഞ്ചായത്ത് മേഖലയിലെല്ലാം മുനിസിപ്പൽ എല്ലായിടത്തും ഈ റിസർവേഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇലക്ഷൻ, പണ്ടൊക്കെ ഇലക്ഷൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു പറ്റത്തില്ല, 5 കൂടുമ്പോൾ കമ്പൽസറി ആയിട്ട് ഇലക്ഷൻ നടത്തിയിരിക്കണം. എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. അതുപോലെ സ്റ്റേറ്റിൽ ഇവർക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ മാത്രം നടത്താനുള്ളൊരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്ത ഗവർണറാണ്. പക്ഷേ ഇത് ഇൻഡിപെൻഡ് ആയിരിക്കേണ്ടതുകൊണ്ട് ഗവർണർക്ക് ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റും. ഇദ്ദേഹത്തെ മാറ്റണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റുള്ളൂ, ജഡ്ജിമാരെ മാറ്റുന്ന പോലെ ഇംപീച്ച്മെന്റ് പ്രൊസീഡിയർ കൂടെ അദ്ദേഹത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡിപെൻഡ് ഏജൻസി ആയിട്ട് എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇത് ഇവർ കാണണം, കൃത്യമായിട്ട് ഇലക്ഷൻ നടക്കണം. ഈ പഞ്ചായത്തിൻ്റെ ഒന്ന് ടേം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ടേം 5 തീർന്നാൽ അന്ന് പിരിച്ചു വിട്ടേക്കണം. ഇലക്ഷൻ നടന്നില്ല, ഇലക്ഷൻ താമസിച്ച് പോയാൽ അഡ്മിനിസ്ട്രേറ്റ് ഭരണം പോലൊക്കെ ആകത്തുള്ളൂ, അല്ല 5 എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സാധനഗതി പിരിച്ചുവിടാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു ഫിക്സഡ് ടെന്യൂർ പോലെ അവർക്ക് കിട്ടുന്നുണ്ട് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്, അതിനാണ് ഇൻഡിപെൻഡൻറ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അതുപോലെ വേറൊരു റൂൾ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, എല്ലാ സ്റ്റേറ്റിലും ഫിനാൻസ് കമ്മീഷനാവുക, നമ്മുടെ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ പോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ഈ പഞ്ചായത്ത് ബോഡിക്കൊക്കെ എത്ര ഗ്രാൻഡ് കൊടുക്കണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഈ പഞ്ചായത്തുകൾക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 3-tier സിസ്റ്റമാണ് എല്ലായിടത്തും വേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പോലും. ഇനി ഏതെങ്കിലും കാരണത്താൽ ആ ഒരു സ്റ്റേറ്റിൽ പോപ്പുലേഷൻ 20 കുറവാണെങ്കിൽ അവർക്ക് ഈ 3-tier വേണമെന്നില്ല, 2-tier മതി. ആ ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ വേറെ സുപ്രധാന മാറ്റം പലപ്പോഴും എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇപ്പം മിനിമം ഏജ് ടു ബി ദ മേയർ ഓഫ് എ സിറ്റി കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും മിനിമം ഏജ് വെച്ചിട്ടുണ്ട് 21. 21 വയസ്സായവർക്ക് മേയറാകാൻ പറ്റും. പ്രൈം മിനിസ്റ്ററും മിനിസ്റ്ററും MA MP ഒക്കെ ആണ് 25, പക്ഷേ ഇവിടെ ഏജ് കുറച്ചു 21 വയസ്സെന്നാക്കി. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ, ഡൊമിസൈൽ

ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പഞ്ചായത്തിലെ അംഗമാണോ ആ പഞ്ചായത്തിൽ മാത്രമേ നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. വാർഡല്ല ചോദിക്കുന്നത്, ആ പഞ്ചായത്ത് ഇപ്പം ട്രിവാന സിറ്റി കോർപ്പറേഷൻ, ട്രിവാന സിറ്റി കോർപ്പറേഷൻ എവിടെത്തെങ്കിലും ഇലക്ട്രോളിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് മത്സരിക്കാൻ പറ്റും. നമുക്ക് പോയി കോഴിക്കോട്ട് മത്സരിക്കാൻ പറ്റത്തില്ല. അതിനാൽ ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ, അപ്പോൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അവിടെ മത്സരിക്കാൻ പറ്റും. ഒരു റിസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, ആ സ്ഥലത്തുള്ളവർ തന്നെ ഇതിലെ മെമ്പേഴ്സ് ആകണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റി ഡിഫെക്ഷൻ ലോ, പാർലമെന്റ് പാസ്സാക്കിയ ആൻറ്റി ഡിഫെക്ഷൻ ലോ പാർലമെന്റ് മെമ്പേഴ്സിനും അസംബ്ലി മെമ്പേഴ്സിനും ബാധകമാണ്, പഞ്ചായത്തിന് വേറെയാണ്. പഞ്ചായത്ത് ആക്ടിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടിലും ഡിഫെക്ഷൻ തടയാനുള്ള നിയമമുണ്ട്. ഇവിടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് പാർലമെന്റിലാണെങ്കിൽ, ലോക്സഭയിലാണെങ്കിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്, അസംബ്ലിയിലാണെങ്കിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്, അല്ലെ പഞ്ചായത്തിലെ മുഴുവൻ തീരുമാനമെടുക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കുന്നത് ഇയാൾ ഡിഫെക്ട് ചെയ്തോ ഡിഫെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട ചേഞ്ചസ് രണ്ടിലുമുണ്ട്, 73rd, 74rd. അത് കോർപ്പറേഷൻ ഏരിയ ആണെങ്കിലും പഞ്ചായത്തിനെല്ലാം ഒരേപോലെ. പിന്നെ രണ്ട് പ്രൊവിഷൻ നമ്മൾ പ്രത്യേകം നോക്കണം. റൂറൽ ഏരിയക്ക് മാത്രമായിട്ടും ഒരു പ്രൊവിഷനുണ്ട്, ഗ്രാമസഭ എന്ന് പറയും. അതൊരു നോവൽ ഐഡിയ ആയിരുന്നു, ഗ്രാമസഭ. ഇപ്പം എല്ലാ പഞ്ചായത്തിലും ഗ്രാമസഭ മീറ്റിംഗ് ഉണ്ട്, ഒരു ഡയറക്റ്റ് ഡെമോക്രസി പോലെയാണ്. ഗ്രാമസഭ മീറ്റിംഗ് വെച്ചാൽ ആ സ്റ്റേറ്റിലെ നിയമം അനുസരിച്ച് ആണ്ടിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ 2 എത്ര പ്രാവശ്യം കൂടാനായിട്ട് ഗ്രാമസഭ മീറ്റിംഗ് കൂടണമെന്നാണ്. അപ്പോൾ ഗ്രാമസഭ മീറ്റിംഗ് വെച്ചാൽ ആ വാർഡിലെ മെമ്പറാണ് അതിൻ്റെ കൺവീനർ, അദ്ദേഹം വിളിച്ചു കൂട്ടണം. അപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിനെല്ലാം ഇതിൽ പങ്കെടുക്കാം. അപ്പം ഒരു പർട്ടിക്കുലർ ഡേയിൽ പർട്ടിക്കുലർ ടൈമിൽ ഇത് മീറ്റിംഗ് കൂടുന്ന അറിയിക്കും. ആ വോട്ടേഴ്സ് എല്ലാം, ആ ഇലക്ടേഴ്സ് എല്ലാം അവിടെ വരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും. പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക, പ്രയോറിറ്റി ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, പ്രധാനമായിട്ട് അതുപോലെ ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറി എന്ന് പറയും. പഞ്ചായത്ത് പല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, അപ്പോൾ ഇതിലെ ബെനിഫിഷ്യറി ആരായിരിക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഗ്രാമസഭ മീറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം നമ്മൾ ഉണ്ടായിക്കൊണ്ടതിന്. അതുമല്ല, ഗ്രാമസഭ മീറ്റിംഗ് ആണ്ടിൽ ഇത്ര പ്രാവശ്യം കൂടണമെന്നുള്ള നിയമമുണ്ട്, അത് ഫോളോ ചെയ്തില്ലെങ്കിൽ മെമ്പർഷിപ്പ് വരെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു മാറ്ററാണ് ഈ ഗ്രാമസഭ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതേ സമയത്ത് കേന്ദ്രത്തിൻ്റെ ഈ അർബൻ ബോഡീസിൻ്റെ ഇതിനകത്ത് ഗ്രാമസഭ മീറ്റിങ്ങിന് പോലെ ഗ്രാമസഭ മീറ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഈ 74th amendment ഒരു പ്രത്യേകതയാണ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി 74th പറയുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ പ്ലാനിംഗ് വേണ്ട തീരുമാനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. അതായത് രസം എന്ന് വെച്ചാൽ കേന്ദ്ര പ്ലാനത്തിലെ പ്ലാനിംഗ് ബോർഡ്, ഏറ്റവും വലിയ പ്ലാനിംഗ് ബോർഡ് നീതി ആയോഗ് എന്ന് പറയും. ആ നീതി ആയോഗിൻ്റെ പിന്നെ NDC എന്ന് പറയും, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂൻ ബോഡിയല്ല, രണ്ട് നോൺ സ്റ്റാച്ചുറ്ററി ബോഡിയാണ്. പക്ഷേ ഇവിടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻ ബോഡിയാണ്, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഈ ആക്ട് അനുസരിച്ച് പ്ലാനിംഗ് നടത്താനുള്ള ബോർഡ്. പിന്നെ പറയുന്നുണ്ട് മെട്രോപൊളിറ്റൻ ഏരിയാസിന്, ചില ഏരിയാസ് മെട്രോപൊളിറ്റൻ ഏരിയ കാണും. ഇപ്പം കേരളത്തിൽ മെട്രോപൊളിറ്റൻ ഏരിയ ഇല്ല, ഇപ്പം ബോംബെ കൽക്കട്ടയൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയ. മെട്രോപൊളിറ്റൻ ഏരിയയ്ക്ക് പ്രത്യേകം പ്ലാനിംഗ് കമ്മിറ്റി, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയും. ഒരു 10 ലക്ഷം കൂടുതൽ ജനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ മെട്രോപൊളിറ്റൻ ഏരിയ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്താൽ അവർക്ക് പ്രത്യേക പ്ലാനിംഗ് ബോഡി. അപ്പം മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് ബോഡിയും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ കോൺസ്റ്റിറ്റ്യൂൻ ബോഡീസാവും, ഏറ്റവും ടോപ്പിലുള്ള ബോഡീസ് നോൺ സ്റ്റാച്ചുറ്ററി ബോഡീസ് ആയിരിക്കും. ഇങ്ങനൊരു സിസ്റ്റം. പിന്നെ ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ബാധകമല്ല എന്ന് പറഞ്ഞു. ജമ്മു കാശ്മീർ ബാധമല്ല, ജമ്മു കാശ്മീരിലൊന്നും നമ്മുടെ ആക്ട് അമെൻമെൻറ്റും എല്ലാം ബാധമല്ല. പക്ഷേ ഇപ്പോൾ അത് ബാധമായി, ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ആ സ്റ്റാറ്റസ് പോയി ജമ്മു കാശ്മീർ. പിന്നെ ചില സ്റ്റേറ്റിലെ ചില ഭാഗങ്ങൾ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതുപോലെ വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് എന്ന് പറയുന്ന ഏരിയ, ഇങ്ങനെ മണിപ്പൂരിലെ ചില സ്ഥലം, അവർക്ക് ഈ ആക്ട് ബാധമല്ല. നാഗാലാൻഡിന് ആക്ട് ബാധമല്ല, ചില സ്റ്റേറ്റിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നാഗാലാൻഡിലൊക്കെ അവർക്ക് പ്രത്യേക ഒരു സ്ട്രക്ചറുണ്ട്, അപ്പം പിന്നെ ഇത് അങ്ങോട്ട് ആക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലായിടത്തും കമ്പൽസറി ആയിട്ട് ഈ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, 3-tier സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ആണ് ഈ സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ വന്നു കഴിഞ്ഞിട്ട് സിസ്റ്റത്തിൻ്റെ ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് മൊറാജി ദേശായിയുടെ കാലത്താണ്. മൊറാജി ദേശായിയുടെ കാലത്ത് ഇതുപോലൊരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു, അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. രണ്ട് മേത്തമാരാണ് ഇതിലുള്ളത്, ഒന്ന് ബൽവന്തറായ് മേത്തയും മറ്റേ അശോക് മേത്ത. അപ്പോൾ 77 ആയപ്പം അശോക് മേത്ത കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. അശോക് മേത്ത കമ്മിറ്റി എപ്പോഴും പറഞ്ഞിരുന്നത് 2-tier മതി എന്നാണ്, ബൽവന്തറായ് മേത്ത പറയുന്നത് 3-tier സിസ്റ്റം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും ആ ഏത് മേത്തയാണ്, ബൽവന്തറായ് മേത്ത 3-tier സിസ്റ്റം പറഞ്ഞു, അശോക് മേത്ത 2-tier സിസ്റ്റം പറഞ്ഞു. ഇൻ്റർമീഡിയറ്റ് ലെവൽ ആവശ്യമില്ല, അനാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയാലും ഈ രണ്ട് നിയമങ്ങളും ഇപ്പം നടപ്പിലാക്കിക്കൊണ്ട് വരും. ഇപ്പോൾ സെൻട്രലൊരു പ്രശ്നമുണ്ടാവും, 50% വനിതകൾക്ക് റിസർവേഷൻ വേണമെന്നൊക്കെ പലരും പറയാറുണ്ട്. ഏതായാലും കേരളം വനിതകൾക്ക് 50% റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വനിതകൾക്ക് അത്ര എക്സ്പീരിയൻസ് ആയിരുന്നില്ല, ഇത് ലോട്ടിട്ടെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ല. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പം വനിതകൾ ഒരുപാട് പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിൽ മാറ്റിയിട്ടുണ്ട്. അമെൻമെൻറ്റിൽ കൂടെ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. അതെന്നാൽ ബൈ ഇലക്ഷൻ എന്ന് പറയും.

0: ബൈ ഇലക്ഷൻ ആൻഡ് മിഡ് ടേം പോൾ രണ്ട് ടേംസ് ഉണ്ട്. ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെമ്പർ രാജിവെച്ചു, അവിടെ നടക്കുന്ന ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ. മിഡ് ടേം പോൾ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ പിരിച്ചു വിട്ടു, എന്നിട്ട് അടുത്തതാണ് മിഡ് ടേം പോൾ. അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രൊവിഷനുണ്ട്, പഞ്ചായത്ത് ബൈ ഇലക്ഷൻ ആകാം, മിഡ് ടേം പോളാകാം. ബൈ ഇലക്ഷൻ ആണെങ്കിൽ മിഡ് ടേം പോൾ ആണെങ്കിലും 6 മാസത്തിനകം നടത്തിയിരിക്കണം. അപ്പോൾ ഒരു മെമ്പർ മരിച്ചു വന്നു, റിസൈൻ ചെയ്യുന്നു, 6 മാസത്തിന് അവിടെ ഇലക്ഷൻ നടത്തണം. ഹൗസ് പിരിച്ചു വിട്ടുവന്നിരിക്കട്ടെ, ഒരു പഞ്ചായത്ത് ബോഡി പിരിച്ചു വിടാം. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ബഡ്ജറ്റ് ഒരുപ്പിച്ചാലേ തന്നെ പഞ്ചായത്തിന് പിരിച്ചു വിടാം. പിരിച്ചു വിട്ടാൽ 6 മാസത്തിനകം പുതിയ പഞ്ചായത്ത് ബോഡി രൂപീകരിക്കണം. പക്ഷേ അവിടെ ഒരു റൂള് വെച്ചിട്ടുണ്ട്, ഈ ഒരു പഞ്ചായത്ത് ബോഡി 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 3-ാമത്തെ കൊല്ലം പിരിച്ചു വിട്ടു, മിഡ് ടേം പോൾ നടന്നു. മിഡ് ടേം പോൾ നടന്നു കഴിഞ്ഞാൽ ആ പുതിയ ബോഡിക്ക് എത്ര കാലാവധി റിമൈനിങ് പീരീഡേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് പിരിച്ചു വിട്ടു, പിന്നെ ബോഡി വരുന്നു, പിന്നെ അതിന് 2 കൊല്ലമേ ഉള്ളൂ. അതേ സമയത്ത് ലോക്സഭ പിരിച്ചു വിട്ട് പുതിയ ബോഡി വന്നാൽ അവർക്ക് 5 കൊല്ലമാണ്. ഇഷ്ടത്തിൽ ഇങ്ങനെ റൂൾ വെച്ചിട്ടുണ്ട്, 5 കൊല്ലം ടോട്ടൽ 5 കൊല്ലം ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ഈ 5 കൊല്ലത്തിൽ ഇലക്ഷൻ നടക്കണം. അതുകൊണ്ട് എന്താണ്
1: റിമൈനിങ്
0: കിട്ടത്തുള്ളൂ, അങ്ങനെ ഒരു റൂള് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിരിച്ചുവിടാനായിട്ട് ആവശ്യം ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് പിരിച്ചുവിടാൻ പറ്റത്തില്ല അനാവശ്യമായിട്ട്, അതായത് റിയൽ റോസസ് ഉണ്ടെങ്കിൽ. പിന്നെ ടേം എക്സ്റ്റെൻഡ് ചെയ്യാനേ പറ്റില്ല, ടേം ഒരിക്കലും
1: എക്സ്റ്റെൻഡ്
0: ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റൊക്കെ ഇപ്പം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കാനായിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് സ്റ്റേറ്റിൻ്റെ പവറാണ്, പഞ്ചായത്തിൻ്റെ അധികം ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നിയമം ഉണ്ടാക്കാം. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ അസംബ്ലിയിലും ലോക്സഭയിലൊക്കെ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഈ പഞ്ചായത്ത് ഓഫീസ് പഠിക്കുമ്പോൾ വേറെ ഒന്നുകൂടെ നമ്മൾ ഒരു ശ്രദ്ധിക്കണം, കണ്ടോൺമെൻറ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടോൺമെൻറ് ബോർഡ്, കണ്ടോൺമെൻറ് ബോർഡ് മിക്കവാറും അർബൻ ഏരിയസിലാണ്, ചില സിറ്റീസിൽ കണ്ടോൺമെൻറ് ബോർഡുണ്ട്. പഞ്ചായത്ത് കോർപ്പറേഷൻ പോലെയാണ് കണ്ടോൺമെൻറ് ബോർഡ്. 2006-07 നമ്മൾ പാസ്സാക്കിയ ആക്ട് അനുസരിച്ച് കണ്ടോൺമെൻറ് ബോർഡ്, ഇന്ത്യയിൽ ഏകദേശം 82 കണ്ടോൺമെൻറ് ബോർഡുണ്ട്. കണ്ടോൺമെൻറ് എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേക പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് കണ്ടോൺമെൻറ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ, ഈ കണ്ടോൺ ബോർഡിൻ്റെ കൺട്രോൾ ഡിഫൻസ് മിനിസ്ട്രിക്കാണ്. അതുപോലെ ഈ കണ്ടോൺമെൻറ് ബോർഡിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ നമ്മൾ മേയർ എന്ന പോലെ പ്രസിഡന്റ് പറയുന്ന പോലെ കണ്ടോൺ ബോർഡിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഓഫീസർ കമാൻഡിംഗ് ആണ്. അവിടുത്തെ ഓഫീസർ കമാൻഡിംഗ് ആയിരിക്കും ഈ കണ്ടോൺ ബോർഡിൻ്റെ ചെയർമാൻ. അതിലെ കൂടുതൽ എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും അവിടുത്തെ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും, കുറച്ച് ലോക്കലി എലക്റ്റഡ് ആയിരിക്കും. ഇവരാണ് കണ്ടോൺമെൻറ് ഭരിക്കുന്നത്. ഈ കണ്ടോൺമെൻറ്റിനെ നമ്മൾ കോർപ്പറേഷനൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ കമ്മീഷണർ വണ്ട്, ഇപ്പോൾ സെക്രട്ടറി, അതുപോലെ ഇവിടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും. ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ബോഡി പോലെയാണ് ഈ കണ്ടോൺ ബോർഡ് ഫംഗ്ഷൻ ചെയ്തത്. കേരളത്തിലെ ഒരു കണ്ടോൺമെൻറ് ബോഡി ഉള്ളൂ, അത് കണ്ണൂരാണ്. കേരളത്തിൽ കണ്ണൂർ ഒരു കണ്ടോൺ ബോർഡുണ്ട്. ഇന്ത്യയിൽ ആകെയായിട്ട് 82 കണ്ടോൺ ബോർഡുള്ളത്.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾക്ക് 73rd Amendment, 74th Amendment, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇതിനെ എല്ലാത്തിനെയും പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടി. ധാരാളം ഉദാഹരണങ്ങളിലൂടെ സാർ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ഭേദഗതി 73-74 അമെൻമെന്റ്സ് ആക്ടിനെ പറ്റി NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. യുവവാണി.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 32 സെക്കൻഡ്. പ്രത്യേക അറിയിപ്പ്: ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് നിലവിൽ വൈകിട്ട് 4 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് 418.20 മീറ്ററായി ഉയർന്നു. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തെ ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രസ്റ്റ് ലെവലിൽ 419.40 മീറ്റർ നിയന്ത്രിച്ച് നിർത്താനായി ഡാമിൻ്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുകയാണ്. ഡാമിലെ ജലനിരപ്പ് 419.40 മീറ്ററിലെത്തുന്ന മുറയ്ക്ക് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
3: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ച

0: രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: പ്രത്യേക അറിയിപ്പ്: ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് നിലവിൽ വൈകിട്ട് 4 മണിക്ക് 418.20 മീറ്ററായി ഉയർന്നു. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രസ്റ്റ് ലെവലിൽ 419.40 മീറ്റർ നിയന്ത്രിച്ച് നിർത്താനായി ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുകയാണ്. ഡാമിന്റെ ജലനിരപ്പ് 419.40 മീറ്ററിലെത്തുന്ന മുറയ്ക്ക് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക് പരമ്പര 1-ാം ഭാഗം ഗണിതശാസ്ത്രം അവതരിപ്പിക്കുന്നത് യമുന കെ മൂർത്തി. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ, 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഡിജിറ്റൽ ഓവർ യൂസ് സേഫ് ഗാർഡിംഗ് യങ് ജനറേഷൻ. തിരുവനന്തപുരം ലൂർദ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ അഗസ്റ്റിൻ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി

0: പരശുവയ്ക്കൽ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കണ്ടല്ലൂർ മോഹനൻ, ജെ ജുബറ്റ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മൊബൈലും കുട്ടിയും.
1: ഉണ്ടൊരു കാര്യം മുര ചെയ്തിടാൻ, ഒന്നിതു കേൾക്കാൻ കനിവതു കാട്ടൂ. ഇന്നിതു കേട്ടാൽ ഗുണമുണ്ടാകും എന്നതിൽ സംശയമൊട്ടും വേണ്ട. ഈ കയ്യിലിരിക്കും മൊബൈല് കൊള്ളാം എന്നതു കാര്യം സത്യം തന്നെ. എങ്കിലും ഇങ്ങനെ ഏതൊരു നേരവും കയ്യിലതുള്ളതു നല്ലതുമല്ല. കുട്ടികൾ നിലവിളി നിർത്തണമെങ്കിൽ മൊബൈലൊരെണ്ണം കയ്യിൽ വേണം. ഭക്ഷണമൊത്തിരി ഉള്ളിൽ ചെല്ലാൻ മൊബൈല് മാത്രം മതിയതു സത്യം. എന്തിനും ഏതിനും ഇങ്ങനെ പോയാൽ നിശ്ചയമായും ദോഷം തന്നെ. പുസ്തകമൊന്നതു കയ്യിലെടുക്കൂ, വായനയെന്നതു ശീലമതാക്കൂ. നമ്മുടെ ശീലം കണ്ടു പഠിക്കും കുട്ടികൾ നന്നായി വളരും സത്യം.
0: മൊബൈലും കുട്ടിയും എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത അക്ഷരസ്നേഹം.
1: ഇത്തിരി നേരം ഇതൊത്തിരി നോക്കൂ, അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. വനവും വാനവും ഒന്നല്ല, മനവും മാനവും ഒന്നല്ല, നിലവും നീലവും ഒന്നല്ല, ശിലയും ശീലയും ഒന്നല്ല, ഉമയും ഊമയും ഒന്നല്ല, കളിയും കാളിയും ഒന്നല്ല, മണിയും മാണിയും ഒന്നല്ല, അണിയും ആണിയും ഒന്നല്ല. അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. ചിഹ്നം വേറെ ചിഹ്നം വേറെ, ചിഹ്നമൊരെണ്ണം മാറിയിടുകിലോ, വന്നിടില്ലേ വ്യത്യാസം, അർത്ഥം പോലും മാറില്ലേ. നരിയും നാരിയും ഒന്നല്ല, വരിയും വൈരിയും ഒന്നല്ല, ജലവും ജാലവും ഒന്നല്ല, ലയവും ലായവും ഒന്നല്ല, കലവും കാലവും ഒന്നല്ല, മലയും മാലയും ഒന്നല്ല, പതയും പാതയും ഒന്നല്ല, പതിയും പാതിയും ഒന്നല്ല, മുടിയും മൂടിയും ഒന്നല്ല, അടിയനും അടിയനും ഒന്നല്ല, മുക്കും മൂക്കും ഒന്നല്ല, മുലയും മൂലയും ഒന്നല്ല, അഴിയും ആഴിയും ഒന്നല്ല, ഉഴവും ഊഴവും ഒന്നല്ല. കണ്ടുപിടിക്കാം നിങ്ങൾക്കും ഇത്തരം അക്ഷരജാലങ്ങൾ. ചൊല്ലരുതിങ്ങനെ ഇനിമേലാരും തെറ്റിപ്പോയതൊരക്ഷരമല്ലേ കുറ്റം മാത്രം കണ്ടോളും. അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. അക്ഷരവൈരികളായിടാതെ അക്ഷരപ്രണയികളായിടൂ. ഇക്ഷണമിങ്ങനെ ഉരിയാടിയിടും അടിയനും പിഴവുകൾ വന്നിടാം. ചൂണ്ടിക്കാട്ടാം തെറ്റുതിരുത്താം, ഭാഷയെ നന്നായി സ്നേഹിക്കാം.
0: ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് എന്റെ സ്വപ്നതീരം.
2: സാധാരണ കാലാവസ്ഥയുള്ള ഒരു ദിവസമായിരുന്നു. തെളിഞ്ഞ ആകാശവും നിലാവ് പെയ്യുന്ന രാത്രിയുമായിരുന്നു. സ്വച്ഛന്ദമായ കടൽക്കാറ്റ് തിരമാലകളെ മെല്ലെ മെല്ലെ തീരത്തേക്ക് ആനയിച്ചുകൊണ്ടേയിരുന്നു. തിരമാലകൾ തീരത്തെ മൃദുവായി ആലിംഗനം ചെയ്തിട്ട് ഓരോന്നായി കടലിലോട്ട് മടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. വിരളാവതിയായ തീരം സുഖാലസ്യത്തോടെ നീണ്ടു നിവർന്നു കിടന്നു. പാതിരാക്കോഴിയുടെ കൂവൽ കെട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ഉറക്കച്ചടവോടെ ഞാൻ എൻ്റെ കൂടാരത്തിന് പുറത്തേക്കിറങ്ങി. ഉമ്മറക്കോണിൽ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ഒറ്റത്തടിയിൽ കടഞ്ഞെടുത്ത മിനുസമുള്ള പങ്കായം ഞാൻ ഇടം കയ്യിലെടുത്തു തീരം ലക്ഷ്യമാക്കി നടന്നു. അരച്ചാൺ നീളമുള്ള എൻ്റെ നിഴൽ മാത്രം ഇറുങ്ങി കൂട്ടായി കൂടെ കൂടി. ചന്ദ്രികയുടെ ചന്ദനച്ചാറിൽ മുങ്ങിക്കിടന്ന എൻ്റെ നൗക വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. സ്വപ്നതീരം തേടിയുള്ള എൻ്റെ യാത്രയ്ക്കായി ഞാൻ പണിയെടുപ്പിച്ച വിശിഷ്ട വസ്തുവാണ് എൻ്റെ നൗക. ചിത്രപ്പണി ചെയ്ത അമരക്കൊമ്പിൽ വലങ്കൈ ഊന്നിക്കൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി. പൂർണ്ണ ചന്ദ്രനും കാറ്റിൻ്റെ കൈകളിൽ ഓടിക്കളിക്കുന്ന വെള്ളിമേഘങ്ങളും നക്ഷത്രങ്ങളുടെ വർണ്ണരാജിക്ക് മങ്ങൽ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രകൃതി സാധാരണ പോലെ ആയിരുന്നെങ്കിലും തീരം പുലകുന്ന തിരമാലകൾ പ്രകോപിതമായി തന്നെ കാണപ്പെട്ടു. തീരത്തോടടുക്കുന്ന രണ്ടോ മൂന്നോ തിരമാല പാടുകൾ കഴിഞ്ഞാൽ പിന്നെ കടൽ ശാന്തമാണ്. ഞാനെൻ്റെ നൗക തള്ളി കടലിലേക്കിറക്കി ശക്തമായി മുന്നോട്ട് തള്ളി വിട്ടിട്ട് അതിൻ്റെ അമരത്തേക്ക് ചാടിക്കേറി. ഉയർന്നു വന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് നൗക മുന്നോട്ട് കുതിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്പദൂരം പിന്നിട്ടപ്പോൾ കടലിൽ നിശബ്ദവും ശാന്തവുമായി കാണപ്പെട്ടു. ആകാശത്തെ പൂർണ്ണചന്ദ്രനും മേഘജാലങ്ങളും നക്ഷത്രങ്ങളും പൂർണ്ണമായി കടലിൽ പ്രതിബിംബിച്ചു. അണയാ

പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം, NRC നായ

ഞാൻ പോകുന്ന എൻ്റെ സ്വപ്നതീരത്തെക്കുറിച്ചുള്ള മോഹന ഭാവനകൾ നെയ്തുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ പങ്കായം ചലിപ്പിച്ചു. എൻ്റെ സ്വപ്നതീരത്ത് എനിക്ക് ലഭിക്കുവാൻ പോകുന്ന സ്നേഹാദരങ്ങൾ ഞാൻ അതിമധുരത്തോടെ ഓർത്തു. അവിടെ എന്നെ സ്വീകരിക്കുവാൻ ദീപക്കാഴ്ചകളുമായി നിൽക്കുന്ന തരണിമണികളുടെ കടങ്കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ലാസ്യഭാവം സങ്കല്പത്തിലായിരുന്നെങ്കിൽ പോലും എന്നെ വികാരാധീതനാക്കി. നിലാപ്പരപ്പിൽ അതിമനോഹരിയായ നിശീഥനിയുടെ മാസ്മരഭാവങ്ങളിൽ ലയിച്ചുകൊണ്ട് സ്വപ്നതീരം തേടി ഞാനെൻ്റെ നൗക മുന്നോട്ട് നയിച്ചു. തലയ്ക്ക് മുകളിൽ ചൂഴ്ന്നിറങ്ങിയ കാറ്റിൻ്റെ ഒരു വികൃത ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. അതാ, എൻ്റെ തൊട്ട് മുമ്പിൽ ജലപ്പരപ്പിൽ നിന്നും നീർമണികൾ കൂട്ടത്തോടെ മുകളിലേക്ക് ഉയരുന്നു. സുതാര്യമായ ആ ജലത്തിരശിലയ്ക്കപ്പുറം ഒരു നീർച്ചുഴി രൂപം കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആലോചിക്കുവാനോ പ്രവർത്തിക്കുവാനോ നേരം കിട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നൗകയെ ആ നീർച്ചുഴി തന്നിലേക്ക് ആവാഹിച്ചു. ചുഴിയിൽപ്പെട്ട ഞാനും എൻ്റെ നൗകയും അതിശീക്രം മറ്റേതോ ലോകത്തിലേക്ക് വലിച്ചു താഴ്ത്തപ്പെട്ടു. കാലത്തിൻ്റെ ഏതോ കോണിലൂടെ ഞാൻ തെന്നിത്തന്നെ എവിടേക്കോ പോവുകയായിരുന്നു. അബോധാവസ്ഥയിൽ ആ യാത്ര എത്ര വിനയാഴികയെന്നോ എത്ര ദിവസമെന്നോ ഊഹിക്കാൻ കൂടി കഴിഞ്ഞില്ല. സ്വബോധം വീണ്ടെടുത്ത ഞാൻ അതിശയകരമായ ഏതോ ലോകത്തിലെത്തിച്ചേർന്നതായി മനസ്സിലാക്കി. എൻ്റെ രൂപത്തിൽ പ്രകടമായ മാറ്റമുണ്ടായി. ജരാനരകൾ ബാധിച്ച ഒരു വൃദ്ധനായി മാറിക്കഴിഞ്ഞിരുന്നു ഞാൻ. മിനുമിനുത്ത എൻ്റെ ചർമ്മം കൊടുംവെയിലിൽ വെടിച്ചു കീറിയ ഒരു കൃഷിയിടം പോലെയായി. സുഗന്ധവാഹിനിയായ മന്ദമാരുതൻ അവിടെ ഇടതടവില്ലാതെ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഗോചരമായ എല്ലാ കോണുകളിലും സുഗന്ധപുഷ്പങ്ങൾ ദളങ്ങൾ വിടർത്തി നിൽക്കുന്നു. അതിവിസ്തൃതമായ ആ പ്രദേശം ഒരു പൂങ്കാവനം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഏറെ താമസിയാതെ എൻ്റെ മുന്നിൽ താഴേക്കിറങ്ങുവാനുള്ള ഒരു കോവണി ദൃശ്യമായി. നവരത്നങ്ങൾ അല്ല, സഹസ്രരത്നങ്ങൾ പതിച്ച ആ കോവണിപ്പടികളിലിറങ്ങി ഒരു തളത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു. വിശാലമായ തളത്തിൻ്റെ ചുവരുകളും മേൽഭാഗവും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ രത്നങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന 1000 വർണ്ണങ്ങൾ ലയിച്ച പ്രകാശധൂളികൾ വിസ്മയിക്കുന്ന ധോരണി കൊണ്ട് അവിടെ വർണ്ണാഭമാക്കി. അരിശയിപ്പിക്കുന്ന ആ വർണ്ണപ്രഭയിൽ മയങ്ങി ഞാൻ അന്തം വിട്ടു നിൽക്കെ തളത്തിൽ എനിക്കെതിർവശത്ത് ഒരു സിംഹാസനം ഉയർന്നു വന്നു. ആ സിംഹാസനത്തിൽ പരിചിതമായ ഒരു രൂപത്തോടും സാദൃശ്യമില്ലാത്ത ഭീമാകാരനായ ഒരു ജീവിയും സിംഹാസനത്തിന് നാനാവശത്ത് പരിചാരകരും അംഗരക്ഷകരുമെന്ന് തോന്നിക്കുന്ന മറ്റു കുറേ ജീവികളും. അന്തം വിട്ട് ഞാൻ അതെല്ലാം നോക്കി നിൽക്കെ ഭയാനകമായൊരു ശബ്ദം എൻ്റെ ഇന്ദ്രിയങ്ങളെ വിറപ്പിച്ചു. മധ്യതിരുവിതാംകൂറിലെ മലയാള ഭാഷയിൽ ആ ജീവി ചോദിക്കുന്നു, "നീ മനുഷ്യനാണല്ലേ?" ആ ശബ്ദം ഒരു മുരൾച്ചയോ അലർച്ചയോ അതോ ഗർജനമോ എനിക്കൊന്നും മനസ്സിലായില്ല. സംഭവിക്കേണ്ട എന്താണെന്ന് മനസ്സിലാകും മുമ്പേ വീണ്ടും ഗർജനം, "മലയാളത്തിലല്ലേ നീ കേൾക്കുന്നത്? എന്താണ് ഉത്തരം തരാത്തത്?" പേടിച്ചിരണ്ട ഞാൻ വെക്കി വെക്കി പറഞ്ഞു, "അതെ, ഞാൻ മനുഷ്യനാണ്." ജീവി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ ചോദിച്ചു, "കോടാനുകോടി സൗരയൂഥങ്ങളും പരസഹസ്രം പ്രപഞ്ചങ്ങളുമുള്ള ഈ ക്ഷീരപഥത്തിലെ ഏറ്റവും ദുർബലനായ ജീവി മനുഷ്യൻ." മനുഷ്യവർഗത്തെ അപ്പാടെ ആക്ഷേപിച്ചപ്പോൾ എനിക്ക് നിയന്ത്രണം നഷ്ടമായി. ഞാനല്പം ദേഷ്യത്തോടും അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, "അതെ, ഞങ്ങൾ മനുഷ്യർ, ആനയെപ്പോലും മെരുക്കുന്നവർ, അന്യഗ്രഹങ്ങളിൽ പോലും ആധിപത്യം സ്ഥാപിച്ചവർ." വീണ്ടും പൊട്ടിച്ചിരി. പരിഹാസത്തോടെ ജീവി വീണ്ടും തുടർന്നു, "നിന്നേക്കാൾ വിവേകവും സഹിഷ്ണുതയുള്ളതുകൊണ്ടാണ് ആന നിന്നെ സഹിക്കുന്നത്. ക്ഷമ നശിക്കുമ്പോൾ അവറ്റകൾ നിന്റെ വർഗത്തോട് കാട്ടിക്കൂട്ടുന്നു നീ കണ്ടിട്ടില്ലേ? പിന്നെ അന്യഗ്രഹജീവികൾ, മനുഷ്യൻ വനാന്തരങ്ങളിൽ മരപൂരിയും ചുറ്റി പച്ചമാംസം ഭക്ഷിച്ചു കഴിഞ്ഞുകൂടിയ കാലത്തിനെത്രയോ മുമ്പ് അവർ പരിഷ്കൃതായി കഴിഞ്ഞിരുന്നു. ഗ്രഹങ്ങൾ തേടിയുള്ള നിന്റെ അഭ്യാസങ്ങൾ അവർക്കൊരു തമാശ പോലെ തോന്നിയിട്ടുള്ളൂ." തികച്ചും അസഹനീയമായ ആക്ഷേപശരങ്ങൾ എന്നെ കോപാകുലനാക്കി. "ഞങ്ങൾ കണ്ടുപിടിച്ച് ശേഖരിച്ചു വച്ചിരിക്കുന്ന അനേകം മാറ്റം ഭൂമികളിൽ ഒന്നു മതി നിന്റെ ഈ സ്ഫടിക ഗോപുരങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നശിക്കാൻ. പിന്നെ നീ സംസാരിക്കുന്ന ഈ ഭാഷ പോലും ഞങ്ങളുടേതല്ലേ?" ഭീകരജീവി അതിഭയാനകമായി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, "നിന്റെ ആറ്റം ബോംബുകൾ പരസ്പരം ബന്ധു നശിക്കാൻ കുബുദ്ധികളായ നീയൊക്കെ കരുതി വെച്ചിരിക്കുന്ന വെറും പാഴ്വസ്തുക്കൾ മാത്രം. ഞങ്ങൾക്കൊക്കെ അത് വെറും കളിപ്പാട്ടങ്ങൾ പോലെയുള്ളൂ. പിന്നെ നിന്റെ ഭാഷ വിഡ്ഢിയായ നീയൊന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ചിന്തകൾക്കനുസൃതമായി കുറേ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതേ ഉള്ളൂ. കേൾക്കുന്നവൻ്റെ പരിജ്ഞാനമനുസരിച്ച് അത് അവനവൻ്റെ ഭാഷയായി പരിണമിക്കുന്നതാണ്. അതൊക്കെയാണ് മനുഷ്യ ഞങ്ങളുടെ ശാസ്ത്രം." എനിക്കുത്തരം മുട്ടി. സർവജ്ഞനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്രയോ ചെറുതാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഭീകരജീവിയോട് എന്തെങ്കിലും പറയാൻ എനിക്ക് വിവേകം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മനോഗതം മനസ്സിലാക്കിയതുപോലെ ആ ജീവി എന്നോട് പറഞ്ഞു, "മനുഷ്യ, ഈയിടെ ഒരു സൂക്ഷ്മാണു നിന്റെ ലോകത്തിൽ ലാളിപ്പെടുന്നുണ്ടായിരുന്നല്ലോ. വെറും ഈയാമ്പാറ്റുകളെപ്പോലെയല്ലേ നിന്റെ വർഗം അതിനു മുന്നിൽ നീറിയൊടുങ്ങിയത്? മനുഷ്യൻ അടുത്തിടെ നേരിട്ട കൊറോണ എന്ന വിഷാണുക്കളെക്കുറിച്ചാണ് ആ ജീവി സൂചിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. എന്തെങ്കിലും പറയാൻ എനിക്ക് അവസരം നൽകാതെ ജീവി തുടർന്നു, "ഭൂമിയിൽ നിന്റെ വർഗം മാത്രമാണല്ലോ അതിൻ്റെ ആക്രമണത്തിന് ഇരയായതും അതിനടിയറ പറഞ്ഞതും.
അവിടെ നീ

0: ഇച്ചാരൻ എന്ന് കരുതുന്ന ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ വേറെയുമുണ്ടല്ലോ. അവരൊക്കെ മനുഷ്യരെക്കാൾ ശക്തരാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആ ദാരുണാവസ്ഥയിലും അവയൊക്കെ സുഖമായി ആ ലോകത്ത് വിലസിയത്. ഞാൻ പൂർണ്ണമായും പരാജയം സമ്മതിക്കുകയായിരുന്നു. കേമന്മാർന്ന് മേനിനടിക്കുന്ന മനുഷ്യൻ, കൃമികീടങ്ങൾ മുതൽ വന്യജന്തുക്കൾ വരെയുള്ള ഈ ലോകവാസികളിൽ എത്രയോ നിസ്സാരർ. എൻ്റെ പെരുമയും അഹങ്കാരവും എന്നിൽ നിന്നും ഒഴിഞ്ഞുപോയതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഭീകരജീവി ആദ്യമായി മൃദുസ്വരത്തിൽ പറഞ്ഞു, ഏ മനുഷ്യ, നീ വേദനിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പ്രേരണ മാത്രമാണ് ഞാൻ നൽകുന്നത്. നീ നിന്റെ സ്വപ്നതീരം തേടിയുള്ള യാത്രയിലല്ലേ? നിന്റെ യാത്ര നീ തുടർന്നോളൂ. ഞങ്ങളും അടുത്ത താവളത്തിലേക്ക് പോവുകയാണ്. ഇഷ്ടമെങ്കിൽ നിനക്കും ഞങ്ങളോടൊപ്പം കൂടാം. അറിയപ്പെടാത്തൊരു സ്ഥലത്ത്, പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ ഉപേക്ഷിക്കപ്പെടില്ല എന്ന സത്യം എനിക്ക് ആശ്വാസം തന്നു. വെറ്റുകിട എന്നെയും കൂടെ കൂട്ടാൻ തയ്യാറായതിൽ സന്തോഷം തോന്നി. അപ്പോൾ ജീവി പറഞ്ഞു, കൂടെ കൂടിയവരെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മേധാവിത്വം ഉണ്ടെന്ന് കരുതി ആരെയും അടിമകളാക്കാറുമില്ല. നീ ഞങ്ങളുടെ സഹയാത്രയനാകുന്നു. നമുക്ക് യാത്രയാകാം. സ്നേഹാർദ്രമായ ആ പരിഗണനയെ ഞാൻ നന്ദിയോടെ ഉൾക്കൊണ്ടു. അടുത്ത നിമിഷം വിശാലമായ ആ വർണ്ണപ്രപഞ്ചം വൻസ്ഫോടനത്തോടെ പൊട്ടിച്ചു തെറി. മേൽത്തട്ടിലും പാർശ്വഭിത്തികളിലും ചന്തത്തിൽ പതിച്ചിരിക്കുന്ന അമൂല്യ രത്നങ്ങൾ ഓരോ വികൃതജീവികളായി പരിണമിച്ചു. രൗദ്രസാഗരത്തിൻ്റെ സംഹാരശക്തിയിൽ ആ ജീവികൾ കൂട്ടം തെറ്റി പലായനം ചെയ്തു. ആഴക്കടൽ രൗദ്രഭാവം കൊണ്ടു. തിരമാലകൾ തമ്മിൽ തല്ലി തലകീറി. ആ കോലാഹലക്കിടയിൽ ഞാനും പിന്നെ പരിശതം ജീവികളും കൂട്ടം തെറ്റി ഒഴുകി. ആർക്കും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ക്രമേണ എൻ്റെ ബോധമണ്ഡലം നഷ്ടമായി. ഞാൻ അലറിയടിക്കുന്ന കൂറ്റൻ തിരമാലകൾക്ക് നടുവിൽ വെറും പൊങ്ങുചെടി പോലെ ഒഴുകി. എൻ്റെ ചിന്തകളും ബോധവും സജീവമായപ്പോൾ ഞാൻ ശാന്തമായൊരു തീരത്ത് അടിഞ്ഞുകിടക്കുകയായിരുന്നു. കാലം മതിശീക്രം പിന്നോട്ട് പായുന്നതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ചർമ്മങ്ങൾ പഴയതുപോലെ മിനുസപ്പെട്ടു തുടങ്ങി. എന്നിൽ കാലം തീർത്ത വൈകൃതങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി. പുത്തൻ ഉണർവോടെ ഞാൻ തപ്പിത്തടഞ്ഞെണീറ്റ് പരിസരമൊക്കെ സന്തോഷത്തോടെ വീക്ഷിച്ചു. ഫലവൃക്ഷങ്ങൾ തിങ്ങിവളർന്ന ഒരു മനോഹര ഭൂവിഭാഗമായിരുന്നു അത്. ഇഷ്ടാനുസരണം മധുരഫലങ്ങൾ ഭക്ഷിച്ച് സന്തോഷമായ പക്ഷികൾ മരച്ചില്ലകളിൽ നിന്ന് മനോഹരമായി പാടി. വെള്ളത്തിൽ നിന്ന് ഞാൻ കരയിലേക്ക് കയറി. എന്നിട്ട് പിന്നീട് കടലിലേക്ക് തിരിഞ്ഞു നോക്കി. അത്ഭുതം തന്നെ, ഏറെ അകലെയല്ലാതെ എൻ്റെ നൗക കാണപ്പെട്ടു. കരയിലേക്ക് വീശുന്ന കുളിർകാറ്റേറ്റ് എൻ്റെ നൗക അടുത്തടുത്ത് വരുന്നു.
1: എൻ്റെ സ്വപ്നതീരം കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി എൻ ആർ സി നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത ദൃശ്യം.
2: ആരു നിർവചിച്ചീ ചുറ്റും കാണുമീ ദൃശ്യങ്ങളും സാഗര നീലിമയിലലിയും നീലാകാശം ശോണിമ പടർന്നതാം പശ്ചിമാംബരം മെല്ലെ മുഖമായി താഴ്ത്തി ജ്വാല സാഗര ഹൃദന്തത്തിൽ

മനോഹര രാത്രിയിൽ പ്രപഞ്ചവും മൊട്ടിട്ടുപൂത്തിയിടവേ നിർനിമേഷയായി നിൽക്കും പൂനിലാ പൊന്നിൻ ബിംബം വെണ്ണിലായി ചൊരിഞ്ഞത്ര പുഞ്ചി.

ആശയും കണ്ടിൽ അവൾ സമയരഥത്തിൻ പ്രയാണവും കണ്ടതോ കൺകോണിലായി പുണർന്നോരുഷസിനെ.

പാട്ടുകൾ തപ്തമന്ത്രോച്ചാരണം തുകുമപ്രമരങ്ങൾ തിക്തഭാവത്തിൽ ചൊൽവൂ ദുഃഖമീ വിരഹത്താൽ ചേതനാമയമീ പൂവിൻ മാറിടം തുടുക്കുമ്പോൾ നൂത

0: പ്രേമത്തിൻ്റെ കേദാരമീ ഭൂമിയും കുമ്പിടാം ദേവി എന്ന പാലൂട്ടി സൗരഭ്യത്തിൻ കമ്പളം പുതപ്പിച്ചു വളർത്തോരമ്മ നീയെ നല്ല ഭൂമികേ ജന്മമേകിയ ഗർഭപാത്രം നന്മയാൽ ചേതോമയം ദിവ്യസായുജ്യപൂർണം വൻപുകളില്ലാതെ ഞാൻ കുമ്പിടും നമ്മേ നിൻ്റെ അൻപുതാൻ എന്നാത്മാവിൻ സൗരഭ്യപ്രവാഹമായി.
1: ദൃശ്യം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത അവനിയെ കാത്ത്.
0: രാവു പെയ്യും കാലമെല്ലാം നാം ഉണർന്നാലും നേരു ചൊല്ലും കാലമില്ലാതുഴറുന്നു നാം.

ഭുവനങ്ങൾ വിരിയുന്നില്ല. ഉണ്മമൊട്ടിൻ തുഷാരങ്ങൾ ചിരിക്കുന്നില്ല. കാ

0: എൻ ആർ സി നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥയാണ് സെൽഫിയിൽ കാണാത്തവർ.
1: ഓഫീസിൽ നിന്നും വരുന്ന വഴിയാണ് കോഴിക്കടയിൽ കയറിയത്. ചിക്കൻ വാങ്ങിക്കണമെന്ന് ഇളയ മകൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. വല്ല കാലത്തുമുള്ള ആഘോഷമാണ്. അമ്മയ്ക്ക് ചിക്കൻ അത്ര പിടുത്തമല്ല. പൈൽസിന് കൊള്ളാത്തതുകൊണ്ട് ഞാനും ഒഴിവാക്കും. ചിക്കൻ പ്രേമികളായ എൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഇഷ്ടവിഭവം കിട്ടാത്ത അസ്ഥിത ഇടയ്ക്കിടെ ഡയലോഗിൽ പ്രകടിപ്പിക്കും. ഓഫീസിൽ നിന്ന് ഗ്രാമത്തിലെത്തുമ്പോഴേക്കും 7 മണി. അപ്പോഴേക്കും ചിക്കൻ കട അടച്ചു കാണും. ഇന്ന് അല്പം നേരത്തെ എത്തിയതിനാൽ ഇറച്ചിക്കോഴി കോഴിയിറച്ചിയായി 5 മിനിറ്റ്

കൊണ്ട് പ്ലാസ്റ്റിക് കിറ്റിലായി. വീണ്ടും മറ്റൊരു കിറ്റിൽ ബലപ്പെടുത്തി കിട്ടിയ ചിക്കനും തൂക്കി ഞാൻ കടയിൽ നിന്നിറങ്ങി. ഇടതു തോളിൽ ഓഫീസ് ബാഗും വലതു കൈയിൽ കിറ്റും. വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിനാൽ അരണ്ട നാട്ടുവെളിച്ചം മാത്രം. പെട്ടെന്ന് പിന്നിലൊരു അനക്കം. തിരിഞ്ഞു നോക്കി. സാമാന്യം വലിപ്പമുള്ള ഒരു കറുത്ത പട്ടി. ഞാൻ നടപ്പിൻ്റെ വേഗം കൂട്ടി. എൻ്റെ സ്പീഡിനൊപ്പം പട്ടിയും. ഇപ്പോൾ മുരളാനും തുടങ്ങിയിരിക്കുന്നു. ഉള്ളാന്തി. ഞാൻ കിറ്റിലെ പിടുത്തം മുറുക്കി. റോഡിലെങ്ങും ആരുമില്ല. ധൈര്യം സംഭരിച്ച് പോട എന്നൊരു ശബ്ദം ഞാൻ ഉണ്ടാക്കി. ഒരു കൂസലുമില്ലാതെ ആ ജന്തു പുറയിൽ തന്നെ. ഇറച്ചിയുടെ മണം കിട്ടിയിട്ടാവും. കിറ്റുയർത്തി ഞാൻ നെഞ്ചോട് ചേർത്തു. വീട്ടിലേക്കിനിയും അര കിലോമീറ്ററോളം നടക്കണം. മുരൾച്ചയും വേഗതയും കൂടുന്നതനുസരിച്ച് എൻ്റെ ആത്മവിശ്വാസം ചോർന്നുകൊണ്ടിരുന്നു. ജന്തുക്കൾ വിചാരിച്ചാൽ മനുഷ്യജീവിതം തീർന്നെന്നെവിടെയോ കേട്ടത് എത്ര സത്യം. ഇപ്പോൾ അവൻ പുറകെ വരികയല്ല, ഞാൻ അവനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അടുത്ത നിമിഷം മേലേക്ക് ചാടി വീണേക്കാം. മനുഷ്യനെ പട്ടി കടിച്ചു കൊന്ന വാർത്ത പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർത്തു. കിറ്റ് ഉപേക്ഷിച്ചാലോ? 310 രൂപയ്ക്ക് മേടിച്ച കോഴിയുടെ ചൂടും എൻ്റെ നെഞ്ചിലെ ചൂടും ഇടകലർന്നു. ചിക്കൻ കാത്തിരിക്കുന്ന ഇളയവളുടെ മുഖം മനസ്സിൽ മിന്നി. ടോർച്ചില്ലാത്ത പഴയ മൊബൈലാണ് പോക്കറ്റിൽ. ഇല്ലെങ്കിൽ ഒന്ന് വെട്ടം തെളിച്ച് വിരട്ടാമായിരുന്നു. തുറന്നുകിടക്കുന്ന ഗേറ്റ് കണ്ടപ്പോഴാണ് ആശ്വാസമായത്. മോളെ എന്ന് വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. എൻ്റെ വിളികേട്ട് ഭാര്യയും മക്കളും പുറത്തേക്ക് വന്നു. ഞാൻ വേഗം കിറ്റ് ഭാര്യയുടെ നേരെ നീട്ടി. ഇളയ മകൾ അന്നേരം ദേ ഒരു പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി. ഷൂസൂരി തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ വിനയത്തോടെ തലകുനിച്ച് അവൻ വാലാട്ടുന്നു. എന്താടാ? അവൾ പരിചയമുള്ളതുപോലെ ഈണത്തിൽ ചോദിച്ചു. അപ്പോൾ ഭക്തിയോടെ കണ്ണടച്ച് ചെവി ചായ്ച്ചുകൊണ്ടവൻ ടൈലിട്ട മുറ്റത്ത് കുത്തിയിരുന്നു. ഇവനെ എവിടുന്ന് കിട്ടി? അവളുടെ ചോദ്യം മൈൻഡ് ചെയ്യാതെ കൈയുയർത്തി ഞാൻ പോടാ എന്നലറി. കേട്ട ഭാവമില്ലാതെ പട്ടി ഭാര്യയെ നോക്കി ഇളിക്കുന്നു. അകത്ത് കയറി കുളിക്കാനൊരുങ്ങുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചുവിട്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വട്ടാക്കി. ഭാര്യയുടെ സംസാരം കേട്ടുകൊണ്ട് അവൾ കൊടുത്ത മീൻകറിയും ചോറും തിന്നുകയാണവൻ. കാഴ്ച കണ്ട് പിള്ളേരും. നല്ല അനുസരണയുള്ള പട്ടി, ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിന്നോട് പറഞ്ഞതല്ലേ അതിനെ ഓടിച്ചുവിടാൻ? എന്താണ് അവിടെ ബഹളം? മുറിയിൽ നിന്ന് അമ്മയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഭാര്യയുടെ കാട്ടായം വിവരിച്ചു. പിന്നെ ഭക്ഷണം എടുത്ത് വയ്ക്കാൻ ഒച്ച വെച്ചു. ഞാൻ കൊടുത്തത് മുഴുവൻ തിന്നു. നല്ല പട്ടി. സന്തോഷത്തോടെ ഭാര്യ അകത്തേക്ക് കയറി വന്നു. എനിക്ക് തരാനല്ല, എങ്ങോ കിടന്ന പട്ടിക്ക് കൊടുക്കാനാണ് താല്പര്യം. തികട്ടി വന്നത് പറയാതെ ഞാൻ ആഹാരം കഴിച്ച് പത്രം വായിക്കാനിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരൻ്റെ പതിവ് ഫോൺ. അരമണിക്കൂർ നീളുന്ന സാഹിത്യ സാംസ്കാരിക ചർച്ച എന്നുമുണ്ട്. മുറ്റത്തുലാത്തിക്കൊണ്ടാണ് സംസാരം. പുറത്തേക്കിറങ്ങിയപ്പോൾ ദേ ലവൻ എന്നെ കണ്ട് ക്രുദ്ധനാകുന്നു. ഞാൻ വേഗം അകത്തേക്ക് തന്നെ കയറി. ഫോണിൽ സംസാരിക്കുമ്പോഴും പട്ടിയായിരുന്നു തലയിൽ. ഫോൺ കഴിഞ്ഞ് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴുണ്ട് ഭാര്യയും മക്കളും വില കൂടിയ ടച്ച് ഫോണിൽ പട്ടിക്കൊപ്പം സെൽഫി എടുത്ത് രസിക്കുന്നു. പോസ് ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്തും നിറഞ്ഞ ചിരി. എടുത്ത ഫോട്ടോ കാണിച്ചപ്പോൾ അവൻ്റെ സന്തോഷം കീറി കവിഞ്ഞൊഴുകി. എൻ്റെ ദേഷ്യം കണ്ട് ഭാര്യ തട്ടിക്കേറി. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ പിള്ളേർ ഫോട്ടോ എടുക്കുന്നതിന്? അവൾ അകത്തേക്ക് പോയി. പിള്ളേരിതൊന്നും മൈൻഡ് ചെയ്യാതെ സെൽഫി തുടർന്നു. കുട്ടികൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്നവൻ ആദരവോടെ അവരെയും അവരുടെ കയ്യിലെ കറുത്ത ഫോണിനെയും മാറി മാറി നോക്കുന്നുണ്ട്. ഇടയ്ക്കവൻ പരിഹാസത്തോടെ നോക്കുന്നുവെന്ന് തോന്നിയിട്ട് കയ്യിലെ പഴയ മൊബൈലും മറച്ചു പിടിച്ച് ഞാൻ അകത്തേക്ക് നടന്നു. മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പതിവ് ഉലാത്തലും മുടങ്ങി. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടക്കുമ്പോൾ മുരൾച്ചയോടെ തിളങ്ങുന്ന കണ്ണുകൾ. ഏതു നിമിഷവും കീഴ്പ്പെടുത്താവുന്ന എന്തോ ഒന്ന് കട്ടിലിൽ ഉണ്ടെന്ന ഭീതി എന്നെ ശ്വാസം മുട്ടിച്ചു. ഞാൻ എഴുന്നേറ്റ് ഡ്രോയിങ് റൂമിൻ്റെ ജനാല തുറന്നു നോക്കി. നിലാവിൽ തിളങ്ങുന്ന ഒരു കറുപ്പ് പുറത്തെ വാഴക്കൂട്ടത്തിൽ. ഞാൻ വേഗം ജനലടച്ച് കിടപ്പുമുറിയിലേക്ക് തന്നെ മടങ്ങി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ നടക്കാനിറങ്ങുമ്പോൾ എൻ്റെ ശത്രു വീടിൻ്റെ ഇറമ്പിൽ ചുരുണ്ടുകിടക്കുന്നു. എന്നെ കണ്ടപ്പോൾ മുരണ്ടുകൊണ്ടെഴുന്നേറ്റു. ഞാൻ വേഗം ഗേറ്റ് കടന്ന് കുറ്റിയിട്ടു. അവൻ ഗേറ്റ് വരെ ഓടി വന്ന് എന്നെ നോക്കി നിന്നു. ഹോ, എന്തൊരു ഉത്തരവാദിത്വം! സ്വന്തം വീടാണെന്ന ഭാവത്തിലാണ് നിൽപ്പ്. എൻ്റെ മനോഗതം മനസ്സിലായിട്ടാവാം ഒന്ന് കുരച്ച്
മുറ്റത്തെ

0: ക്ക് തന്നെ അവൻ മടങ്ങി. നടപ്പിനിടയിലും പട്ടിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന ചിന്ത കയ്യും കാലും വീശി എൻ്റെ തലയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. നടപ്പ് കഴിഞ്ഞ് തിരികെ വന്ന ഞാൻ ഗേറ്റിൽ കൈവച്ച ഉടനെ കോമ്പൗണ്ടിൽ നിന്ന് പെരുമ്പറ മുഴങ്ങി. ഏതോ അപരിചിതൻ്റെ വീട്ടിൽ ചെന്ന പോലെ ഞാൻ പേടിയോടെ നിന്നു.
1: സെൽഫിയിൽ കാണാത്തവർ ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.

0: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
1: സമയം 8 മണി കഴിഞ്ഞ് 26:42. പ്രത്യേക അറിയിപ്പ്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് നിലവിൽ വൈകിട്ട് 4 മണിക്ക് 418.20 മീറ്ററായി ഉയർന്നു. ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രസ്റ്റ് ലെവലിൽ 419.40 മീറ്റർ നിയന്ത്രിച്ച് നിർത്താനായി ഡാമിൻ്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുകയാണ്. ഡാമിലെ ജലനിരപ്പ് 419.40 മീറ്ററിൽ എത്തുന്ന മുറയ്ക്ക് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. ഇതിൽ മാറി മധുവും സംഘോദരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, തുടർന്ന് അമൽ ആന്റണി ആലപിക്കുന്ന ലളിത ഗാനങ്ങൾ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ. ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം.

0: ആണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ സെമി കണ്ടക്ടർ മേഖല

കൾക്ക് കരുത്തു പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഒരു വർഷത്തിനുള്ളിൽ നടപടിയായില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ

0: വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഒരു വർഷത്തിനുള്ളിൽ നടപടിയായില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുക. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 5 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2027 ഫെബ്രുവരിയിലാണ് 2 ജനസംഖ്യാ കണക്കെടുപ്പ്. കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ ചർച്ചയായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും സംസ്ഥാനത്ത് തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി M ലിജു പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക്, കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്ക്, നന്മണ്ട സഹകരണ റൂറൽ ബാങ്ക് എന്നിവ വിവിധ വിഭാഗങ്ങളിൽ 1 സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8:00 കഴിഞ്ഞ 40:22. ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITI മാളയിൽ 17 NCVT അംഗീകൃത കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി നീട്ടി. താൽപ്പര്യമുള്ളവർക്ക് ITIadmissions.kerala.gov.in വെബ്സൈറ്റ് വഴി ജൂലൈ 6 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ITIകളിൽ നേരിട്ടെത്തി ജൂലൈ 9 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0480-28-93-127 ഫോൺ നമ്പർ ആവർത്തിക്കാം. 0480 2 8 9 3 1

2 7. സർക്കാർ ഐ ടി ഐകളിൽ 2026 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 6 വൈകിട്ട് 5 മണി വരെ ദീർഘിപ്പിച്ചു. താൽപ്പര്യമുള്ളവർക്ക് ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ജൂലൈ 9 അപേക്ഷയുടെ പ്രിന്റൌട്ട്, അസൽ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം ഏറ്റവും അടുത്തുള്ള സർക്കാർ ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടത്തണം. ഓൺലൈനായി അടയ്ക്കേണ്ട അപേക്ഷാ ഫീസ് 100 രൂപ. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 1 വർഷം എന്നീ കോഴ്സുകളാണുള്ളത്. അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയില്ല. എല്ലാ ട്രേഡുകളിലും 30% വനിതാ സംവരണവും SC ST വിഭാഗത്തിന് നിയമാനുസൃത സംവരണവും ലഭിക്കും. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ അസാപ് കേരളയുടെ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. പാലക്കാട് കൂട്ടുപാത ലക്കിടി മൈ ജിം ഫിറ്റ്നസ് ഹബിൽ സംഘടിപ്പിക്കുന്ന കോഴ്സിലേക്ക് ഫിറ്റ്നസ് രംഗത്തെ തൊഴിൽ സാധ്യതകൾ തേടുന്ന യുവജനങ്ങൾക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് പൂർത്തിയായവർക്കാണ് പുതിയ ബാച്ചിലേക്ക് പ്രവേശനം. അടിസ്ഥാന യോഗ്യതയായി പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കണം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVT Level 4 സർട്ടിഫിക്കറ്റ് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് ഫോംസ് GLE/K7L1 എന്ന ഓൺലൈൻ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 9495999667. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9495999667. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന HRD സെൻട്രൽ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ ജൂലൈ മാസം ആരംഭിക്കുന്ന UGC നെറ്റ് പേപ്പർ 2 ഹൈബ്രിഡ് മോഡ് വിവിധ വിഷയങ്ങളിൽ പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളാണ് അപേക്ഷ ക്ഷണിച്ചത്. താല്പര്യമുള്ളവർ 0471255612 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0471255062. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. പ്രത്യേക അറിയിപ്പ്: ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് നിലവിൽ വൈകിട്ട് 4 മണിക്ക് 418.20 മീറ്ററായി ഉയർന്നു. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രഷ് ലെവലിൽ 419.40 മീറ്റർ നിയന്ത്രിച്ച് നിർത്താനായി ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുകയാണ്. ഡാമിന്റെ ജലനിരപ്പ് 419.40 മീറ്ററിൽ എത്തുന്ന മുറയ്ക്ക് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.

ഹൈസ്കൂൾ തലം വരെ മലയാളത്തിൽ പഠിക്കുകയും ഇനി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി വരികയും ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം അല്ല, എന്നാൽ തീരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യവുമല്ല. ഒരു ചെറിയൊരു മുൻകരുതലും തയ്യാറെടുപ്പും നടത്തുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിനെ വളരെ ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ജെൻസി ലോകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്ന, വളരെ എല്ലാം സൗകര്യപ്രദമായ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ഒന്നിനും നമുക്കൊരു പ്രയാസവും ഇല്ല, എല്ലാം നമ്മുടെ വിരൽത്തുമ്പത്ത് ലഭ്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മഹിമ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ടൊന്ന് കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതിവിശേഷങ്ങൾ ഇതുപോലൊന്നും ആയിരുന്നില്ല. 10-ാം ക്ലാസ്, അതായത് അന്നത്തെ SSLC കഴിയുമ്പോൾ പ്രീ ഡിഗ്രിയാണ്. ഒരു 25-30 വർഷമൊക്കെ മുന്നേ പ്രീ ഡിഗ്രി എന്നുള്ള ഒരു കോളേജ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കുട്ടികളെ പറിച്ച് നടന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് കുട്ടികളിൽ മാനസികമായാലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് വിദ്യാർത്ഥികൾ അതെല്ലാം വളരെ സമർത്ഥമായി നേരിട്ടു, അത് തരണം ചെയ്തു, അവർക്ക് നല്ല കരിയറുണ്ടായി. അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പിന്നെന്താണ് വലിയ IAS ഓഫീസേഴ്സ്, ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്നവരാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അത് തന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം. ഇതൊന്നും വലിയ രീതിയിൽ നമ്മെ തളർത്താൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അവരിൽ നിന്നും തീർത്തും ഉൾക്കൊള്ളേണ്ടതുമാണ്. അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവിടെ ഫുൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് മുഴുവൻ സംസാരവും ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് അധികവും ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലെൻഡഡ് ഇൻ ദ സെൻസ് അവർ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറച്ച് കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു പഠന ശൈലി അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അതിൽ. എന്നാൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊന്നും അല്ല. ഫുൾ ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യുകയും ലെക്ചർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പകുതിയിൽ കൂടാനുള്ള ആൾക്കാർക്ക് അതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതൊന്നും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സൗകര്യങ്ങളുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ആശയങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത അന്നേ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എളുപ്പം തരണം ചെയ്യാൻ പറ്റുമെന്നാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഗണിതശാസ്ത്രത്തിലെ വൃത്തം എന്നുള്ള അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പദം ആരമെന്നാണ്. അപ്പോൾ ആരത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം എന്നുള്ളതാണ് ആരത്തിൻ്റെ നിർവചനമായി നമ്മൾ പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ ഇങ്ങനെയായിരിക്കും റേഡിയസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആരത്തിൻ്റെ ഡെഫിനിഷൻ നിർവചനം പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് അതിങ്ങനെ വെറുതെ ഒരു നിർവചനം പഠിക്കുന്നതിന് പകരം നമുക്ക് ആ ചിത്രം മനസ്സിലാവും, ഒരു ഭാവനാ ചിത്രം അല്ലെങ്കിൽ ഒരു സങ്കല്പ ചിത്രം നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ ഇനി അടുത്ത് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണ്. അവിടെ റേഡിയസ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എനി വൺ പോയിൻറ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സെയിം സർക്കിൾ എന്ന് പഠിക്കുമ്പോൾ അവിടെ ആ നമ്മൾ ചിത്രത്തിൽ കൂടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഡെവലപ്പായി കിടക്കുന്ന ആ ചിത്രത്തിൽ കൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവനാ ചിത്രം വ്യക്തതയുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയും, കോൺസെപ്റ്റ്സിൽ വ്യക്തതയുള്ള കുട്ടികൾക്ക് ഒരു പറിച്ചു നടൽ അല്ലെങ്കിൽ അവരുടെ മീഡിയം ചേഞ്ച് ചെയ്തു എന്ന് വെച്ച് വലിയ രീതിയിലുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയില്ല എന്നുള്ളതാണ് ഏറിയ കൂറും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ കൊച്ചു കൂട്ടുകാരോടും ഉള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ കോൺസെപ്റ്റിൽ നല്ല വ്യക്തത ആശയങ്ങളിൽ വ്യക്തത ഉണ്ടാക്കി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തിലേക്കും നമ്മളെ പറിച്ചു നടാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത്. ആശയത്തിലുള്ള ആ വ്യക്തത അതെല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം. പല കുട്ടികളുടെയും പഠന ശൈലിയിൽ, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള കുട്ടികളുടെ പഠന ശൈലിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.

പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈസ്കൂളിലും മലയാളമാണ് ഇൻസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിലും അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകർ പൊതുവെ അതിന്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആരം എന്നൊന്നും ഇന്നത്തെ ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൽ സി എമ്മിന് ലസാകുമെന്നോ അല്ലെങ്കിൽ എച്ച് സി എഫിന് ഉസാകാന്നൊന്നും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയാറില്ല. അവർ എൽ സി എം എച്ച് സി എഫ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ റേഡിയസ് സർക്കിൾ ഇതൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായി ആയാൽ കൂടി അധ്യാപകർ അങ്ങനെ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളും ഏറെക്കുറെ ഈ ഒരു വാക്കുകളുമായിട്ട് പരിചിതരാണെന്നുള്ളതാണ്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ആ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈസ്കൂൾ തലത്തിലൊക്കെ വളരെ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ, പഠിത്തത്തിൽ അതിസമർത്ഥന്മാരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നുള്ള നിലയിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അവർ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതായത് അതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റൻഷനും ശ്രദ്ധയും കിട്ടാത്തപ്പോൾ ഒരു ചെറിയൊരു വിഷമം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചിലരെങ്കിലും അത് വലിയൊരു കോംപ്ലക്സായി മാറ്റുകയും അയ്യോ എനിക്കിനി ഇത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എത്ര മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി പഠിച്ചു വന്ന ആളാണ് ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ ഞാൻ എല്ലാവരുടെയും പുറകെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠിത്തത്തിൽ മിടുക്കരായി എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഇഷ്ടഭാജനമായ കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി കണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും അല്ലെങ്കിൽ കൂടി ഒരു അത്യാവശ്യം നല്ലൊരു ശതമാനം കുട്ടികളുടെ ഇടയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർ അത് തീർത്തും സൈക്കോളജിക്കലാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോധവാന്മാരായിരിക്കുക, ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, ഇതെനിക്ക് വളരെ ഈസിയായി ടാക്കിൾ ചെയ്യാൻ പറ്റും, ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ഇത് ഈസിയായി മറ്റു കുട്ടികളോടൊപ്പമോ അവരെക്കാളും ഒക്കെ മുന്നെയോ എത്താൻ എനിക്ക് പറ്റും, ചെറിയൊരു പരിശ്രമം മാത്രം മതി എന്ന് വിശ്വസിക്കലാണ്, അവനവനിൽ തന്നെ ഒരു വിശ്വസിക്കൽ മാത്രമാണ് ഇതിനൊരു പോംവഴി. അങ്ങനെയുള്ള കുട്ടികൾ മനസ്സ് തളരാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ ആ ആശയ സംശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ആശയം, കോൺസെപ്റ്റ്. അതാണ് പ്രത്യേകിച്ച് സയൻസ് മാത്തമെറ്റിക്സ് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം, ആ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഏതാനും ചില ടിപ്സ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ദിവസേന ഇനി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദിവസേന ഒരു 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. അടുപ്പം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം വായനയായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചില ഫിലിംസ് കാണുകയായിരിക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ദിവസേന ഒരു അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യുക, അത് വളരെ സഹായിക്കും. റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്. ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ദിവസേന ഒരു രണ്ടോ മൂന്നോ വേർഡ്സ് പഠിക്കാൻ, പുതിയ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. ആ വേർഡ്സ് ജനറൽ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ കടന്നു വരാൻ സാധ്യതയുള്ള ജാർഗൺസ് ആയിക്കോട്ടെ. ഉപയോഗിക്കുന്ന പ്രത്യേകതരം പദപ്രയോഗങ്ങളെയാണ് ജാർഗൺസ് എന്ന് പറയുന്നത്, ശാസ്ത്രീയ പദപ്രയോഗങ്ങൾ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ വേർഡ്സും ആവാം. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറിയെ, ഇംഗ്ലീഷ് വൊക്കാബുലറിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വാക്കും, അതിനും നിങ്ങൾക്ക് ഇൻ്റർനെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ പുസ്തകങ്ങൾ നേരത്തെ അതൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസേന ഈ രണ്ട് വാക്കുകളോ രണ്ടോ മൂന്നോ വാക്കുകൾ പഠിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അതെല്ലാം റിവൈസ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ആ ഒരു പദസമ്പത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. മാത്തമെറ്റിക്സിൽ കടന്നു വരാൻ പറ്റുന്ന ചില വാക്കുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ സീക്വൻസ് എന്നുള്ള ടോപ്പിക്കിൽ, സീക്വൻസ് പറയുമ്പോൾ അത് ശ്രേണി എന്നായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ശ്രേണി എന്ന് പഠിച്ചിട്ടുള്ളവർ ഉടനെ അത് സീക്വൻസ് എന്നുള്ള പദം വരുമെന്ന് മനസ്സിലാക്കാം. സങ്കീർണ സംഖ്യകൾ എന്നുള്ളതിന് കോംപ്ലക്സ് നമ്പറാണ് അതിൻ്റെ തർജ്ജിമ എന്ന് മനസ്സിലാക്കാം. ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനേർഷ്യ ജഡത്വം എന്നുള്ളത് ഇനേർഷ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ത്വരണം ആക്സിലറേഷൻ, അങ്ങനെ നമുക്ക് വരുന്ന സാങ്കേതിക പദങ്ങളുടെ ഒരു ഡിക്ഷണറി നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യുകയും വേണം. ഇപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സയൻസ് സബ്ജക്റ്റുകൾ, ഇപ്പോൾ ബയോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സോ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജാർഗൺസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറവാണ് മാത്തമെറ്റിക്സിൽ. നമ്മൾ മാത്തമെറ്റിക്സിൽ പലതും ഓൾറെഡി തന്നെ ഇംഗ്ലീഷിലങ്ങ് പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു
ട്രാൻസിഷൻ അത്ര

0: ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. മൂന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, നമ്മളെപ്പോഴും ഒരു ബോധവാന്മാരായിരിക്കുക. ഇങ്ങനെയൊരു മലയാളം മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത്, അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു ഇഴുകിച്ചേരലിൻ്റെ പ്രശ്നം സ്വാഭാവികമായും ഉണ്ടാവും. അത് സ്വാഭാവികമായി ഉണ്ടാവും എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. എന്നാൽ അത് ഭയങ്കര ഒരു സംഭവമാണോ അല്ലെങ്കിൽ അതൊരു ബാലികേറ മലയാണെന്ന് വിചാരിച്ച് അവിടെ പോയി കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ തകരും, അതുമാകരുത്. എന്നാൽ അതിൻ്റെ നിസ്സാരമായോ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാനും പാടില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി ഇതിന് വേണ്ടുന്ന ചെറിയ തോതിലുള്ള പരിശ്രമം അല്ലെങ്കിൽ ഒരു അധ്വാനം നടത്തിയാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇന്നത്തെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ കാഷ്വലാണ്. നിങ്ങൾക്ക് എളുപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, ടീച്ചർ ഞാനിങ്ങനെ മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ടേംസ് കേൾക്കുമ്പോഴൊരു ആശങ്കയും അങ്കലാപ്പും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് അത് മലയാളത്തിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഉറപ്പായും അറിയിക്കാൻ പറ്റും. അതിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരോട് ചോദിച്ച് പഠിക്കാൻ പറ്റും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. AI, ChatGPT, ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ അപാരമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് റിസോഴ്സസായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കൂടെയുള്ളവരുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്തരുത്. അവൻ മലയാളം മീഡിയം ആണല്ലോ, എന്നിട്ട് അവൻ എത്ര പെട്ടെന്നാണ് ഇത് ക്യാച്ചപ്പ് ചെയ്തത്, എനിക്കത് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് മറ്റൊരാൾക്ക് പറയാമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കമ്പാരിസൺസിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ഒരു താരതമ്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സ് വിഷമിക്കുകയും നമുക്കത് പെട്ടെന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് സാധ്യമാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും താരതമ്യ പഠനവും നമ്മൾ നടത്താൻ പോകണ്ട. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അടുത്തൊരു പോയിന്റ്, നമ്മൾ ധാരാളം ഇംഗ്ലീഷ് കേൾക്കുക. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷുമായിട്ട് നമ്മളെ സ്വയം എക്സ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം കുറച്ച് മടിയുണ്ടായിരിക്കും ഒന്ന് മിററിൽ നോക്കി സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ റൂമിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം, സ്വയം സംസാരിച്ച് നോക്കാം, സ്വയം മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കാം, സ്വയം കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ വളരെ ഉപകരിക്കും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൽ പഠിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ചും ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി ആശയങ്ങൾ ഗ്രഹിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കാം. അതായത് ജർമ്മനി, ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, ഇവരെല്ലാം ടെക്നോളജിയിൽ അതിഭീമന്മാരാണ്. ഇവരുടെ എല്ലാം സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? മാതൃഭാഷയിൽ തന്നെയാണ് അവർ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. അതേസമയം അവർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ഗണിതശാസ്ത്രം അവലോകനം ചെയ്തത് അധ്യാപിക യമുന കെ മൂർത്തി.

0: it becomes unbearable. Our digital devices are much the same. Used wisely, they are helpful. Held constantly, they become burdens. Sometimes, the healthiest thing we can do is simply put them down. The future of our nation depends not merely on how intelligent our young people become, but on how wise they become. Wisdom is more than information. Character is more than talent. Human relationships are more valuable than virtual connections. Let us raise a generation that can code computers but also comfort the lonely. A generation that can use technology without becoming enslaved by it. A generation that can look into another person's eyes instead of always looking down at a screen. As the philosopher Socrates reminded us, the unexamined life is not worth living. Perhaps today we need to ask ourselves, is my digital life helping me become the person I truly want to be? I conclude with the inspiring words of poet Rabindranath Tagore. Faith is the bird that feels the light and sings when the dawn is still dark. Our young people are that hope. Let us protect their minds. Let us nurture their hearts. Let us guide them with love, patience, and wisdom. Technology will continue to evolve, but the values that shape humanity, truth, compassion, discipline, friendship, faith, and love must remain timeless. May we use technology to build bridges rather than barriers, to spread hope rather than hatred, and to enrich lives rather than consume them. Thank you.
1: Digital overuse, safeguarding the younger generation. Yes, new technologies will continue to evolve in our lives. As Father Dr. Salvin Augustine reminds us, the future of our nation depends not merely on how intelligent our young people become, but on how wise they become. Wisdom is more than information. Character is more than talent. Human relationships are more valuable than virtual connections. You were listening to an informative talk by Father Dr. Salvin Augustine, SG, Principal, Loyalist School, Thiruvananthapuram. This broadcast came to you from Akashwani, Thiruvananthapuram.
2: ആകാശവാണി
3: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ കവിയുടെ മരണം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
4: പഴനെല്ലി ഗ്രാമം ഭാസ്കരന് നന്നായി പിടിച്ചു. കൊല്ലം മുഴുവൻ പ്രകൃതി പൂവിട്ട് നിൽക്കുന്ന നാട്, സൗന്ദര്യം തുളുമ്പിത്തെറിക്കുന്ന ഗ്രാമീണ പെൺകിടാങ്ങൾ, അറ്റവേനലിലും ശുദ്ധജലമൊഴുകി ഗ്രാമത്തെ വലം വെച്ചു പോകുന്ന കൊച്ചാറ്. ഭാസ്കരന്റെ കവിഹൃദയം ത്രസിച്ചു. ആ പുഴയുടെ മണൽത്തട്ടിലിരുന്നാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സൂര്യാസ്തമയം അയാൾ കണ്ടത്. ദൂരെ പുഴ കയം കെട്ടിക്കിടക്കുന്ന ജലപ്പരപ്പിൽ വർണ്ണോജ്വലങ്ങളായ കൊച്ചലകൾക്കിടയിൽ സൂര്യൻ പതുക്കെ പതുക്കെ താഴുന്നു. പെട്ടെന്ന് പശ്ചിമാകാശം മുഴുവൻ വർണ്ണങ്ങളുടെ വിപ്ലവം വേലിയേറുകയായി. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ സന്ധ്യ വിളർത്തു തുടങ്ങി. പിന്നെ ചുരുളഴിഞ്ഞ് ഇരുട്ട് പരക്കുകയായി. വട്ടം വീശിയ കണ്ണുകളോടെ ഭാസ്കരൻ ആ കാഴ്ച നോക്കിയിരുന്നു. ഇത്രയും ധാരാളിയായി പ്രകൃതിയെ അയാൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഈ ഗ്രാമത്തിലേക്ക് തന്നെ സ്ഥലം മാറ്റിയപ്പോൾ ഭാസ്കരൻ ലീവ് എടുക്കാൻ വിചാരിച്ചതാണ്. പെട്ടെന്നുള്ള സ്ഥലം മാറ്റം അയാളെ വിഷമിപ്പിച്ചു. വേരൂന്നിക്കഴിഞ്ഞിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും സുഹൃത് മണ്ഡലത്തിൽ നിന്നും പെട്ടെന്ന് പിഴുതെറിയപ്പെട്ടപ്പോൾ അയാൾക്ക് കഠിനമായ നിരാശ തോന്നി. അപ്പോഴാണ് ലീവ് എടുത്താൽ എന്താണെന്ന് തോന്നിയത്. പക്ഷേ ലീവ് എടുത്താലും നാട്ടിൽ പോയിരിക്കണം. അവിടെ ജീവിതം മുഷിപ്പനാണ്. ഒരു ഗ്രാമീണ വായനശാല പോലും അവിടെയില്ല. സുഹൃത്തുക്കളും ദുർലഭം. അതിലും ഭേദം, കൽപ്പനയനുസരിച്ച് പുതിയ ദിക്കിലേക്ക് പോവുകയാണ് അയാൾ.

പഴനെല്ലി പഞ്ചായത്ത് ആഫീസിൽ ജോലിക്ക് ചേർന്നു. താമസത്തിനൊന്നും പുതിയ സ്ഥലത്ത് യാതൊരു ബുദ്ധിമുട്ടും നേരിട്ടില്ല. മുതുകുളത്തി വിലാസം ടീ ആൻഡ് കാപ്പി ക്ലബ്ബിൽ അതിനെല്ലാം സൗകര്യമുണ്ടായിരുന്നു. ക്ലബിന്റെ മുകളിൽ ഒരു മുറിയുള്ളത് താമസത്തിന് കിട്ടി. കുളിക്കാൻ ആറ്റിൽ പോകാം. ഭക്തനും ജന്മിയുമായ പ്രസിഡന്റ്, നിരക്ഷരരും ജന്മിയുടെ കുടിയാന്മാരുമായ മെമ്പർമാർ. പുഴയിലിരുന്ന് കവിത നിറഞ്ഞ ആ സായാഹ്നം കൂടി കണ്ടപ്പോൾ പഴനെല്ലി ഗ്രാമത്തിന് എല്ലാ വിഷയത്തിലും 100-ൽ 100 മാർക്കും അയാൾ കൊടുത്തു. ഇങ്ങോട്ട് വരാതെ ലീവ് എടുത്തിരുന്നെങ്കിൽ തനിക്ക് എന്തെല്ലാം പോയിപ്പോകുമായിരുന്നു. അയാൾക്കത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. രാവിലെയാണ് ഭാസ്കരൻ കവിത എഴുതാറ്. 7 മണിക്ക് എഴുന്നേറ്റാൽ ഒരമണിക്കൂർ അയാൾ കിടക്കയെ പുണർന്ന് അലസമായി അങ്ങനെ കിടക്കും. പിന്നെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ഒരു ചായക്കുള്ള ഓർഡർ താഴോട്ട് വിളിച്ചു പറയും. ചായ കുടിച്ച് ഒരു ബീഡി കത്തിച്ച് വലിച്ചുകൊണ്ട് നോട്ട് പുസ്തകവും പേനയും എടുക്കും. പിന്നെ കവിത വരുത്താനുള്ള ശ്രമമായി. എന്തായാലും ഭാസ്കരൻ എഴുതി തുടങ്ങും. ഒരു 10 വരിയെങ്കിലും വൃത്തത്തിലൊപ്പിച്ച് അയാൾ വിരമിക്കും. ആഴ്ചയിൽ ഒരു കവിത വീതം അയാൾ പത്രത്തിന് അയക്കും. അങ്ങനെ 1 മാസം 4 എണ്ണം അയച്ചാൽ അതിൽ 1 അബദ്ധത്തിന് വെളിച്ചം കണ്ടെന്നു വരും. 2 എണ്ണം പത്രാധിപർ മടക്കി അയക്കും. പിന്നൊന്ന് കിട്ടിയതായി നടിക്കുകയേയില്ല. തന്റെ ഡെയിലി കോട്ട എഴുതിക്കഴിഞ്ഞാൽ ഭാസ്കരൻ പുഴയിൽ പോയി കുളിക്കും. മടങ്ങി വന്ന് പ്രാതൽ കഴിക്കും. രാവിലെ കവിത എഴുതിയാണ് ശീലം. മുഖത്ത് ഒരു തുള്ളി വെള്ളമൊഴിക്കാതെ, പല്ല് തേക്കാതെ, ഒരു ഗ്ലാസ് ചായ കുടിച്ച്, 6.25 നമ്പർ ബീഡി ഒന്ന് വലിച്ച് കിടക്കയിലിരുന്ന് കവിതയുണ്ടാക്കുന്നതിന്റെ സുഖം ആപ്പീസിൽ എന്തായാലും കിട്ടുകയില്ല. അവിടെ ഇരുന്ന് വായിക്കാനും ചിന്തിക്കാനുമേ ഒക്കൂ. ആപ്പീസ് വിട്ടാൽ മുറിയിൽ മടങ്ങിയെത്തി ഭാസ്കരൻ മുടിയൊന്ന് ചെയ്യും. എന്നിട്ട് താഴെ വന്ന് ചായ കുടിക്കും. മുതുകുളത്തി വിലാസത്തിൽ വൈകുന്നേരം ബിസിനസ് ഡള്ളാണ്. ഭാസ്കരൻ നടക്കാനിറങ്ങും. മനോഹരമായ ആ സൂര്യാസ്തമയം കണ്ടതു മുതൽ ആദ്യമൊക്കെ പുഴക്കരയിലേക്കാണ് അയാൾ സവാരി വിട്ടിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങളായി വണ്ടി പുഴക്കരയിൽ എത്താറില്ല. ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായി ഒരു കിണറും കിണറിന് ചുറ്റുമായി ഒരു പുൽത്തകിടിയുമുണ്ട്. തുറസ്സായ ഒരു സ്ഥലം. ആ വഴി വേണം പുഴയ്ക്ക് പോകാൻ. ഒരു ദിവസം പുഴയിലേക്ക് പോകുന്ന വഴി കിണറ്റിനരികിലെത്തിയപ്പോഴാണ് ഭാസ്കരൻ അയാളുടെ കവി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്വപ്നത്തെ കണ്ടത്. സ്വപ്നം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ്. ഏറിയാൽ 16-ോ 17-ോ പൊന്നോണം കണ്ടുമുണ്ടും ഇരിക്കാവുന്ന ഒരു സ്വപ്നം. ഈ സ്വപ്നം ഭാസ്കരനിലെ കവിയെ തല്ലി വല്ലാതെ ഉണർത്തിക്കളഞ്ഞു. ചൂരൽ പോലെ മെലിഞ്ഞു നീണ്ട ആ സ്വപ്നത്തെ നോക്കി ഭാസ്കരൻ നിന്നു. സ്വപ്നത്തിന്റെ കണ്ണുകളും സ്വപ്നം കാണുന്നവയായിരുന്നു. പുഴക്കരയിലേക്ക് പോകേണ്ടെന്ന് ഭാസ്കരൻ തീരുമാനിച്ചു. മാഞ്ഞു പോകുന്ന ആകാശ സ്വപ്നം കാണാൻ അവിടെ എന്തിനു പോകണം? ഇവിടെ ഇതാ മായാത്ത ഒരു സ്വപ്നം. 3-ോ 4-ോ പ്രാവശ്യം വെള്ളം കോരി കുടമൊക്കത്ത് വെച്ച് സ്വപ്നം അടുത്ത വീട്ടിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതും വീണ്ടും പോകുന്നതും ഭാസ്കരൻ നിന്ന് നോക്കി കണ്ടു. സ്വപ്നത്തിന്റെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതുവരെ ഭാസ്കരൻ ആ പരിസരങ്ങളിൽ ഒരു CID ഉദ്യോഗസ്ഥനെ പോലെ ചുറ്റിപ്പറ്റി നടന്നു. ഇരുട്ടായപ്പോൾ മടങ്ങി. പിറ്റേന്നും അങ്ങനെ തുടർച്ചയായി കുറേ ദിവസം ആ സ്വപ്ന നാടകം നിശബ്ദമായി അഭിനയിക്കപ്പെട്ടു. അയാൾ പാടി: നീണ്ടു വെളുത്തു മെലിഞ്ഞ ശരീരം, പേടക്കുയിലിൻ ശാരീരം. ശാരീരത്തിന്റെ കാര്യത്തിൽ തനി പടായി കാച്ചിയതാണ് ഭാസ്കരൻ. സ്വപ്നത്തിന്റെ ശബ്ദം അയാൾ ഇനിയും കേട്ടുകഴിഞ്ഞിരുന്നില്ല. വരിയും പ്രാസവും ഒപ്പിക്കാൻ കുയിലിനെ പിടിച്ചുകൊണ്ടുവന്ന് ശാരീരവുമായി ഘടിപ്പിച്ചതാണ്. അടുത്ത വരി: സ്വപ്നം കാണും കണ്ണുകൾ കാറണി നിറമാർന്നിടും വേണി, ഒട്ടുമുക്കാലും ശരി. പിന്നെ: ചേലിൽ വീശി നടക്കും കൈയുകൾ നിറയെ ഗ്ലാസിൻ വളകൾ. റിയലിസം ഇല്ല. കുടവും എടുത്ത് എങ്ങനെയാണ് കൈകൾ ചേലിൽ വീശി നടക്കുക? ഒരു കൈ വീശാം. കൈകൾ വീശാനൊക്കുമോ? ഗ്രാമത്തിൽ കഥകൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. അവ ഭാസ്കരന്റെ ചെവിയിലെത്താൻ കുറച്ചു സമയം പിടിച്ചു. എന്നാലും എത്തി. ഭാസ്കരൻ അത്താഴം കഴിക്കാനിരുന്നപ്പോൾ അയാൾ ചോദിച്ചു: എന്താ മെന്നെ, നടക്കാൻ പോയി എന്തായി? എന്താവാന? തെളിലിഭ്യതയും ഏറെ പരിഭ്രമവും കലർന്ന സ്വരത്തിൽ ഭാസ്കരൻ ചോദിച്ചു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഹോട്ടൽക്കാരൻ ഒരു വെടി പൊട്ടിച്ചു. നല്ല ജില്ലെന്നുള്ള കുട്ടിയാണ് അമ്മു. ഏതമ്മു? ഭാസ്കരൻ മുഖമുയർത്തി. അല്ല, ഇതിലിപ്പോ എന്താ ഉള്ളത് ഒളിച്ചു വെക്കാൻ? മനുഷ്യൻ എന്നായാലും ഒരു ദിവസം സംബന്ധവും പ്രാരാബ്ധവും ഒക്കെ വേണ്ടേ? സംബന്ധമോ? ഭാസ്കരൻ ഞെട്ടിപ്പോയി. എന്തേ മേന്നെ, മിണ്ടില്ല? ഉപ്പേരി വിളമ്പുന്നതിനിടയിൽ ഹോട്ടൽക്കാരൻ ചോദിച്ചു. ഇനി ഒളിച്ചു സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഭാസ്കരന് മനസ്സിലായി. ഏയ്, അതൊന്നും വിചാരിച്ചിട്ടല്ല. എങ്ങും തൊടാത്ത മാട്ടിൽ അയാൾ പറഞ്ഞു: പിന്നെന്ത് വിചാരിച്ചിട്ടേ?
നാടൊക്കെ പാട്ടാണ് അമ്മുമായിട്ടുള്ള ഏർപ്പാട്.

കല്യാണവും നടക്കാൻ പോണൂത്രേ. എന്നിട്ടിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് നിങ്ങൾ ആ കുട്ടിയെ കഷ്ടത്തിലാക്കാണ്. നല്ല കോളായി, മുതുകുളത്തി വിലാസകാരൻ വീറോടെ പറഞ്ഞു. ഭാസ്കരൻ ഒന്നും പറഞ്ഞില്ല. താൻ കെണിവെച്ച് പിടിക്കപ്പെടുകയാണെന്ന് അയാൾക്ക് ക്ഷണത്തിൽ മനസ്സിലായി. തന്നെ കൊണ്ട് സ്വപ്നത്തെ സംബന്ധ ചെയ്യിച്ചേ അടങ്ങൂ എന്ന ലക്ഷ്യവുമായി ഒരു ഗൂഢാലോചനാ സംഘം പ്രവർത്തിക്കുകയാണെങ്കിൽ താൻ എന്തു ചെയ്യാനാണ്? പക്ഷേ ഇങ്ങനെ വലവെച്ച് പിടിക്കപ്പെടുന്നതിൽ തനിക്ക് പ്രതിഷേധമുണ്ട്. ശരിയായ മാർഗമല്ല അത്. കൂടാതെ ഇത്ര പെട്ടെന്ന് വിവാഹിതനാകണമെന്ന് തനിക്കില്ല. അടുത്ത രണ്ടു ദിവസത്തേക്ക് ഭാസ്കരൻ സ്വപ്നദർശനത്തിന് പോയില്ല. എങ്ങനെ പോകും? എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞുവെന്ന് താൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും എങ്ങനെ ആ നാടകം പരസ്യമായി അഭിനയിക്കും? അമ്മുവിന്റെ മാതാപിതാക്കൾക്ക് ആ സംബന്ധം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. തറവാടികളാണവർ, ഒരു മകളേ ഉള്ളൂ. താങ്ങാൻ പറ്റിയ ഒരാളുടെ തലയ്ക്ക് വെച്ചുകെട്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭാസ്കരന്റെ കാര്യത്തിൽ അമ്മുവിനും സമ്മതമാണ്. അമ്മു എന്ന സ്വപ്നത്തെ തന്റെ സ്വകാര്യ സ്വത്തായി മാറ്റുന്ന കാര്യത്തിൽ ഭാസ്കരന് എന്തുണ്ട് അതൃപ്തി? എന്നാലും ഇത്രയും വേഗത്തിൽ വേണ്ടിയിരുന്നില്ല. റൊമാൻസും അസുലഭ ദർശനവുമായി കുറെ നാൾ കൂടി കഴിഞ്ഞിട്ടാവാമായിരുന്നു വിവാഹം നടന്നു. എന്റെ സ്വപ്നമേ, ഭാസ്കരൻ അവളെ ആദ്യമായി സംബോധന ചെയ്തത് ഇങ്ങനെയാണ്. സ്വപ്നം തല താഴ്ത്തി സലജ്ജം ചോദിച്ചു, ഞാൻ സ്വപ്നം പോലെയാണ്? തീർച്ചയായും, കവി പാടി. അമ്മു തലപൊക്കി ഭർത്താവിനെ നോക്കി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുതട്ടാ. സ്വപ്നം ചീത്തയാണേ. നല്ല വകശുള്ള വല്ലതും പറയും. കവി പൊട്ടിച്ചിരിച്ചു. വേറൊരു ദിവസം അവൾ ചോദിച്ചു, നിങ്ങൾ പാട്ടും കളിയും ഒക്കെ എഴുതുമെന്ന് അച്ഛൻ പറയണ കേട്ടൂലോ, ശരിയാണോ? പാട്ടും കളിയുമോ? കവി വേദനയോടെ ചോദിച്ചു. ആ അതെന്നെ, അച്ഛൻ പറയണ കേട്ടു. പാട്ടും കളിയുമല്ല അമ്മു, കവിത, പദ്യം, രാമായണം മാതിരി പാട്ടായിട്ട് തന്നെയല്ലേ? അതെ. പക്ഷേ അയാൾ സവ്യസനം ചോദിച്ചു, നീ ഇതിപ്പോഴേ അറിയുന്നുള്ളൂ? പിന്നെ ഞാനെങ്ങനെ അറിയും? മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കവിത എഴുതുമെന്ന്. ഓർക്കുന്നില്ലേ? ഓ, ഞാൻ ആപ്പീസിലെ പണിയാണ് അതെന്നാ വിചാരിച്ചേ. എന്റെ കവിത വന്ന പത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് വായിക്കാൻ തന്നില്ലേ? സരസ്വതിയുടെ പോട്ടം ഉള്ള പുസ്തകമല്ലേ? അതെ. പോട്ടം നോക്കി മടക്കി വെച്ച് ഞാനത് തുറന്നു വായിക്കാമായിരുന്നില്ലേ? ഓ, എവിടെ നേരം വായിക്കാനും പൊന്നാരം പറയാനൊക്കെ. കവിയുടെ പത്നി ആദ്യമായി ചൊടിച്ചു. അമ്മു, അയാൾ ദയനീയമായി വിളിച്ചു. ഏ, ഒന്നുമില്ല. അയാളെ സാന്ത്വനപ്പെടുത്താനെന്ന പോലെ അവൾ ചോദിച്ചു, എന്തു പാട്ടാ നിങ്ങൾ എഴുതണേ? ഈശ്വരനെ പറ്റിയാ? അല്ല, ചെകുത്താനെ പറ്റി, ജീവിതത്തെ പറ്റി, മേഘത്തെ പറ്റി, നക്ഷത്രത്തെ പറ്റി. ആകെ ഇതൊക്കെയാ എഴുതണേ? അമ്മു വെറുപ്പോടെ ചോദിച്ചു. പിന്നെന്താ എഴുതേണ്ടത്? നമ്മുടെ മുതുകുളത്തി ഭഗവതിയെ പറ്റി ഒരു പാട്ട് എഴുതുന്ന. അവൾ കൊഞ്ചി. ഇത്തവണയും കവി ചിരിച്ചു. പക്ഷേ അത് യാന്ത്രികമായിരുന്നു. അതിൽ കവിത കണി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഭാസ്കരന് കടുത്ത നിരാശ തോന്നി. ഇതൊന്നുമല്ല അയാൾ സ്വപ്നത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാമായണം കൂടി വായിക്കാൻ തന്നെ അവൾ പ്രസവ വേദനയേക്കാളേറെ വേദന അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ടേ തന്റെ കവിത വായിക്കാൻ, ആസ്വദിക്കാൻ? ഭാര്യ എന്ന നിലയ്ക്ക് അമ്മു നല്ലവളായിരുന്നു, പാവമായിരുന്നു. പക്ഷെ കവിക്കത് പോരല്ലോ. അയാളുടെ സ്വപ്നം തകരുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. അന്നൊരു രാവിലെ ഭാസ്കരൻ ഒരു കവിത എഴുതുകയായിരുന്നു. രണ്ടുപേരി കഷ്ടിച്ചൊപ്പിച്ചു. കവിത കിനിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉറവ പൊട്ടി പ്രവഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നില്ല. കുളിക്കാൻ വെള്ളം വെക്കട്ടെ? അമ്മു മുറിയിൽ കടന്നു വന്ന് ചോദിച്ചു. വേണ്ട, കുളിക്കാൻ കുറച്ച് വൈകും, ഞാൻ പുഴയിൽ പോയിക്കൊള്ളാം, ഉദാസീനനായി കവി പറഞ്ഞു. എന്തേ ഇത് എഴുതി മുഴുമിപ്പിക്കാൻ കുറച്ചു നേരം പിടിക്കും? എന്താ എഴുതണ്? ഒരു കവിത. എന്ത് പാട്ടാ? വിരഹപ്പാട്ട്. വിരഹോ? എന്താത്? പാടിൻ. കവി പാടി. ഓമനെ, നിന്നെ പിരിഞ്ഞ് എത്ര നാളായി ഞാൻ ഈ പ്രേമത്തിൻ മരുഭൂവാം ഗ്രാമത്തിൽ വാഴുന്നെന്നു. അർത്ഥം പറയിൻ. താൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഒരാൾ എഴുതുകയാണ്. ഓമനെ, അതായത് എന്റെ പെണ്ണെ, നിന്നെ വിട്ട് എത്ര ദിവസമായി പ്രേമം, അതായത് ഇഷ്ടം, ഒരു നുള്ളുകൂടിയില്ലാത്ത ഈ തറയിൽ കഴിച്ചുകൂട്ടുന്നുണ്ടെന്നോ? ആരാ എഴുതണേ? ഞാൻ. കവി ചിരിച്ചു. പെട്ടെന്ന് അമ്മു മുഖം പൊത്തി. ഭാസ്കരൻ കണ്ണു ചുമ്മി തുറക്കുന്നതിനു മുൻപ് അവൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അയാൾ അമ്പരന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? അവൾ ചോദിച്ചു. എന്നാ ആര് പറഞ്ഞു? പിന്നെ ഏതാ അവള്? എവള്? ഇപ്പൊ എഴുതണ അവള്? അയ്യേ, ഇത് കവിതയിലുള്ള അവളല്ലേ? അമ്മു വിശ്വസിച്ചില്ല. കരൾ പൊട്ടുമാറ് നിന്ന് തേങ്ങി. അമ്മുവിന്റെ അച്ഛൻ മുറിയിലേക്ക് ഓടി വന്നു. എന്തേ അമ്മു? പിതാവ് ഉത്കണ്ഠയോടെ ചോദിച്ചു.

0: അയാൾ മകളെയും മരുമകനെയും മാറി മാറി നോക്കി. ഭാസ്കരൻ സ്തബ്ധനായി നിന്നു. എന്നെ ചതിച്ചു, അത് വാങ്ങി നോക്ക്, വേറൊരുത്തിക്ക് എഴുതാണത്രേ. അവൾ ഭാസ്കരന്റെ കയ്യിലെ കടലാസ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. പിതാവ് കവിയുടെ കയ്യിൽ നിന്നും കടലാസ് വാങ്ങി അതിലെഴുതിയിരുന്ന ഈരടി തപ്പി തപ്പി വായിച്ചു. ഛേ, വാത്സല്യനിധിയായ പിതാവ് അലറി. എന്തേ പറ്റിയേ? അമ്മുവിന്റെ അമ്മ ഒരു കൊടുങ്കാറ്റുപോലെ മുറിക്കകത്തെത്തി തുള്ളി. കോറം തികഞ്ഞു. യോഗം തുടങ്ങി. തന്റെ മകളുടെ സംബന്ധക്കാരനെ തീ തുപ്പുന്ന ഒരു നോട്ടം നോക്കി കാരണവർ വിക്കി വിക്കി പറഞ്ഞു. നിങ്ങൾ തറവാടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്റെ കുട്ടിയെ എന്താ കാട്ടിയേ ഈ പണ്ടാരക്കാലൻ? അമ്മ എന്ന ഭദ്രകാളിയുടെ വക. ഇവളുടെ മുമ്പിൽ വെച്ച് മാനാവമാന ഇല്ലാത്ത ഇയാൾ വേറൊരുത്തിക്ക് പാട്ടിൽ എഴുത്തെഴുതി അയക്കണു. കാരണവർ. ഇവരെങ്ങനെ ചങ്കുണ്ടായി ഈ കൊല ചെയ്യാൻ? അമ്മ. നിങ്ങൾക്കൊന്നും തലയ്ക്ക് വെളിവില്ലേ? ഭാസ്കരൻ നിസ്സഹായനായി ചോദിച്ചു. ഇല്ലാഞ്ഞിട്ടില്ലേ? എന്റെ കുട്ടിയെ പിടിച്ചു തന്നത് ഇങ്ങനെ ചതിക്കുന്നു വിചാരിച്ചോ എന്റെ മുഖതകൊളത്തിയേ? അമ്മ. കഥയാണ് ഞാൻ എഴുതിയത്. കഥയിലെയാണ് പെണ്ണ്, എന്റെയല്ല. കഴിയുന്നതും സരളമായി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ഭാസ്കരൻ ശ്രമിച്ചു. കഥയും കാര്യവും അറിയാത്ത ആളാ നിങ്ങളെന്ന് അറിഞ്ഞില്ലല്ലോ ഞങ്ങള്. കടുങ്കയ്യല്ലേ കാട്ടിയത്? അച്ഛൻ. മഹാഭാവി. അമ്മ. എനിക്ക് വയറ്റിലും. അമ്മു. ഭാസ്കരൻ ചെവി പൊത്തി. ഇനി ഒരു നിമിഷം അവിടെ നിന്നാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഭാസ്കരൻ തീർച്ചയാക്കി. വയ്യ, അവിടെ നിൽക്ക വയ്യ, ജീവിക്കാൻ വയ്യ, ഞാൻ പോണു. അയാൾ അലറിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. എവിടേക്ക്? അമ്മു മുൻപിൽ വന്ന് തടഞ്ഞു. അങ്ങനെ വരാനും പോവാനും ഉള്ള സ്ഥലമല്ല ഇത്. അമ്മ താക്കീത് നൽകി. പോയാലും ഏതുവരെ പോകുന്ന് നിക്കൊന്ന് കാണണം. അച്ഛൻ വെല്ലുവിളിച്ചു. ഞാൻ എന്തു വേണം? ഭാസ്കരൻ കരയാറായിരുന്നു. അയാളുടെ സപ്തനാടികളും തളർന്നു കഴിഞ്ഞിരുന്നു. അമ്മു കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. മുതുകുളത്തിയെ പിടിച്ച് സത്യം ചെയ്യിൻ. ഇനി അവൾക്ക് എഴുത്തെഴുതില്ലാന്നും പാട്ടും കളിയും ഒന്നും എഴുതില്ലാന്നും. ഇനി ഞാൻ കവിത എഴുതുകയോ? ഭാസ്കരൻ പൈശാചികമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ വിചാരിക്കുന്നവരാണ് വിഡ്ഢികൾ. കവിത കണ്ടുപിടിച്ചവനെ ഈ നിമിഷം കാണുകയാണെങ്കിൽ ഞാൻ ഇടം വലം നോക്കാതെ കാച്ചിക്കളയും. അവൾ എന്നല്ല, എവളുമായും എവനുമായും എനിക്കിനി യാതൊരു ഇടപാടുമില്ല. എല്ലാവരും എന്റെ ശത്രുക്കളാണ്. ഇതൊക്കെ സത്യം ചെയ്യാനുണ്ടോ? കണ്ടുവോ കള്ളത്തരം? നിങ്ങളെ മനസ്സ് ശുദ്ധാച്ചാൽ നിങ്ങൾക്ക് എന്താന്ന് സത്യം ചെയ്യണേന്? അമ്മ വിട്ടില്ല. ഇതിനകം ഭാസ്കരന് ഒരു യോഗിയുടെ ശാന്തതയും നിശ്ചയദാർഢ്യവും വിശാല മനസ്കതയും കൈവന്നു കഴിഞ്ഞിരുന്നു. സത്യം ചെയ്യാമല്ലോ, അയാൾ തനി വേദാന്ത സ്വരത്തിൽ പറഞ്ഞു. അമ്മു വരച്ച വരയിൽ നിന്ന് ഭാസ്കരൻ സത്യം ചെയ്തു. അയാൾ അതിൽ പിന്നെ കവിത എഴുതിയിട്ടില്ല.
1: വി കെ എൻ എഴുതിയ കഥ കവിയുടെ മരണം അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: സമയം 10 മണി.
3: യ ആകാശവാണി ഹെ പ്രാദേശിക് ലോക് ഏവം സുഗം സംഗീത് കാര്യക്രം മേ ആജ് രാത് ഹം പ്രസ്തുത് കർ രഹേ ഹെ പ്രസിദ്ധ് ചാക്യാർകൂത്ത് കലാകാർ ശ്രീ മാർഗി മധു ഓർ ഉൻകേ സാത് സംഗത് കി പ്രസ്തുതി.
4: ദിസ് ഇസ് ആകാശവാണി. ഇൻ ടുനൈറ്റ്സ് നാഷണൽ പ്രോഗ്രാം ഓഫ് റീജണൽ ഫോക്ക് ആൻഡ് ലൈറ്റ് മ്യൂസിക് വി ബ്രിങ് യു എ ചാക്യാർകൂത്ത് ബൈ ശ്രീ മാർഗി മധു ആൻഡ് പാർട്ടി.
3: ശ്രീ മാർഗി മധു കൂടിയാട്ടം കെ അഗ്രണി കലാകാരോ മേ സേ ഏക് ഹെ. കൂടിയാട്ടം കേരള കി പ്രാചീൻ സംസ്കൃത് രംഗമഞ്ച് പരമ്പരാ ഹെ ജിസെ യുനെസ്കോനെ മാനവതാ കി മൗഖിക് ഏവം അമൂർത്ത് സാംസ്കൃതിക് ധരോഹർ കി ഉത്കൃഷ്ട് കൃതി കെ രൂപ് മേ മാന്യത പ്രദാൻ കി ഹെ. 19 മെയ് 1966 കൊ ജന്മേ മാർഗി മധു പത്മശ്രീ മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാർ കെ പുത്ര തഥാ പത്മഭൂഷൺ അമ്മനൂർ മാധവ് ചാക്യാർ കെ ഭാഞ്ചേ ഹെ. ഉൻഹോനെ അമ്മനൂർ മാധവ് ചാക്യാർ മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാർ പി കെ നാരായണൻ നമ്പ്യാർ ഓർ എം മാധവനുണ്ണി ജൈസേ മഹാൻ ആചാര്യോം കെ മാർഗദർശൻ മേം പാരമ്പരിക് ഗുരുകുൽ സേ പ്രശിക്ഷൻ പ്രാപ്ത് കിയാ ഹെ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത വിശ്വവിദ്യാലയ മേ ഉന്നോനെ ലഗ്ഭഗ് 3 ദശകോം തക് അധ്യാപൻ കിയാ തഥാ രാഷ്ട്രീയ നാട്യ വിദ്യാലയ് ഓർ ഭാരതീയ ഫിലിം ഏവം ടെലിവിഷൻ സംസ്ഥാന

പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്തനുഗ്രഹിപ്പാനായിക്കൊണ്ട് കിരാതവേഷത്തെ ധരിച്ച് കൈരാതവേഷധാരിണിയായിരിക്കുന്ന ദേവിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി പുറപ്പെട്ട് അർജുന സമീപത്തെ പ്രാപിച്ച് യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിൽ സുയോധന നിയോഗത്താൽ കപടകടിവേഷധാരിയായി

മൂകാസുരനെ ഇരുവരും ഒരേ സമയം ആയുധം പ്രയോഗിച്ചു നിഗ്രഹിച്ചതിൻ്റെ ശേഷം ഭഗവാൻ ഓരോരോ വാക്കുകളെക്കൊണ്ട് അർജുനനെ കുപിതനാക്കി തീർത്തതിൻ്റെ ശേഷം അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്?

രോഷാതിരേകകലുഷേണ ച പാണ്ഡുസൂനു അല്പം മഹന്തമപി വിക്രമമദധാന വാതേന തുശ്ചിരതരം സമരം സമാനം കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. കിരാതൻ ആ കാട്ടാളവേഷധാരിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും ആ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനും തമ്മിൽ സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെട്ടു. എന്തടോ പറഞ്ഞത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെടേ. അന്നത്തെ കാലത്ത് ഞാരെങ്കിലും ഒരാള് സമരം ചെയ്യാതെ കണ്ട് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ബാക്കി ഒരു വിധം എല്ലാവരും സമരത്തിന് പുറപ്പെട്ടേക്കണ കാല അല്ലേ? ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം സമരങ്ങൾ. ദാ സമരം ചെയ്യാതെ കണ്ട് ആർക്കും ഒരു കാര്യവും നടക്കില്ല എന്നായിട്ടുണ്ട്. ഓ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും തൻ്റെ കാര്യം നടത്തണമെങ്കിൽ താനും സമരത്തിന് പുറപ്പെടുക തന്നെയാണ് നല്ലതെന്ന്. ദാ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവനവൻ്റെ കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യുക തന്നെ വേണം. ദാ അല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല അവനവൻ്റെ കയ്യിലുള്ളത് തന്നെ ആളുടെ എടുത്തുകൊണ്ട് പോവുക. സ്വർണ്ണമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആളുടെ എടുത്തുകൊണ്ട് പോവുക. ഇത് ആരും ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണ് എപ്പോഴേ. അപ്പോൾ അതുപോലെ സമരം ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അതല്ല കേട്ടോ, അങ്ങനെയുള്ള സമരമല്ല. പിന്നെയോ പാണ്ഡുസൂനു കിരാത സമരം ആതേന തൂ. ആ പാണ്ഡുസൂനുവുമായിട്ട് ആ കിരാതമൂർത്തി സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു എന്ന്. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടേണ്ടായത്. ഏ അതെന്തിനാത്? യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ ഭഗവാൻ? തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളല്ലേ അർജുനൻ? അപ്പം ആ അർജുനനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ അർജുനൻ ഭഗവാനെ തപസ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ആ ധർമ്മപുത്രര് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിങ്കൽ നിന്ന് ആ പാശുപതം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് കൈലാസപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്തിങ്കൽ ചെന്ന് അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്യേണ്ടായത് അർജുനെ. അങ്ങനെ തപസ് അങ്ങോട്ട് തുടങ്ങിയ സമയത്തിങ്കൽ ആ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന മഹർഷിമാരുണ്ട്, ഈശ്വരനെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന മഹർഷിമാർ, അവർക്ക് അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായി ചൂടിൻ്റെ ശക്തി കൊണ്ടേ. അങ്ങനെ വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ദേവിയുടെ അടുത്ത് അവിടെ ചെന്ന് സങ്കടം അറിയിക്കേണ്ടായതേ. അല്ലേ ദേവി ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എത്രയും വേഗം അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടത് ചെയ്യണം എന്നാവശ്യപ്പെടേണ്ടായത്. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യം അനുസരിച്ച് ദേവി ഭഗവാന്റെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടു. അല്ലേ പ്രിയതമൻ, ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടത്തെ സേവിച്ചുകൊണ്ട് കഴിയണു, എത്രയും വേഗം പോയി ഞാൻ അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും ഓ പാർവതി നാ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ആലോചിച്ചു എന്താ വേണ്ടേ. ദാ ആ അർജുനൻ വെറുതെ

ആ തപസ് ചെയ്യണതേ പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യണത്. അപ്പോൾ അർജുനന് സ്വതേ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ട് മനസ്സിൽ. എന്താ തൻ്റെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല, താൻ ആരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടാലും തന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കും, തനിക്ക് പരാജയം എന്നുള്ളത് ഇല്ല എന്നുള്ളൊരു വിചാരമുണ്ട്. എന്താ അതുകൊണ്ടാണല്ലോ വിജയൻ വിജയൻ എന്ന് കേമായിട്ട് പ്രശംസിക്കുന്നത്. എന്തുകൊണ്ടാ? പരാജയം എന്നുള്ളത് അറിയാത്ത ആളാ. വിജയന് പരാജയം ഉണ്ടാവാറില്ല. ഒരുവിധം എല്ലാവരും വിചാരിച്ചു എന്ത് ഇത്തവണ വിജയം പരാജയപ്പെടും, വിജയം തോക്കും എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ മറ്റുള്ള ആളിലൊക്കെ തോറ്റപ്പോഴും വിജയം ജയിക്കേണ്ടായി. ഏ അതെന്താ ആ പരാക്രമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹങ്കാരവും ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഈ അഹങ്കാരികൾക്ക് ആയുധം കയ്യിൽ കിട്ടിയാൽ അത് ലോകനാശത്തിന് കാരണമായിട്ട് തീരും. അങ്ങനെ വരുമല്ലോ. ഈ അഹങ്കാരികളായിട്ടുള്ള ആളൊക്കെ ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടായാൽ പിന്നെ ലോകോപദ്രവത്തിന് പുറപ്പെടുക ചെയ്യുക. അപ്പോൾ ഇത്രയും അനുഭവമുള്ളൊരു കാലം വേറില്ലല്ലോ. എന്താ അഹങ്കാരികളുടെ കയ്യിൽ ശക്തമായിട്ടുള്ള ആയുധം അങ്ങോട്ട് വന്നാൽ പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക ചെയ്യുക. യുദ്ധം അങ്ങോട്ട് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാ വൈഷമ്യം എന്ന് കണക്കില്ല. അല്ലെ, യുദ്ധം ചെയ്യണ ആളൊക്കെ മറ്റുള്ള ആളിലും അതിൻ്റെ തെള്ളം അനുഭവിക്കണം. ഏ ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കണില്ലേ? ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടേ? അത് കിട്ടാണ്ടായി തുടങ്ങി. എന്താ യുദ്ധം കൊണ്ട്? ഇവിടെയല്ല യുദ്ധം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള ദണ്ഡ അനുഭവിക്കേണ്ടത് നമ്മളും അനുഭവിക്കണം. അപ്പോൾ യുദ്ധം എന്നുള്ളതും അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ അതിന് എന്ത് വേണം? ആ അർജുനൻ്റെ അഹങ്കാരം ഒന്ന് തീർക്കണം. ആ വിജയൻ്റെ അഹങ്കാരം തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ സതീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറപ്പെടുകയുണ്ടായതേ. ആ വിജയൻ്റെ അഹങ്കാരം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ സ്വതേയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എന്ത് വേണം ആലോചിച്ചു. വേഷം മാറിപ്പോവുക എന്ന് നിശ്ചയിച്ചു. വേഷം മാറണമെങ്കിൽ ഇപ്പം എന്ത് വേഷമാണ് വേണ്ടേ? കാട്ടിലേക്കല്ലേ പോണത്? അപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭാഗമായിട്ടുള്ള വേഷം വേണം. അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ സ്വതേ കാട്ടിലുള്ള ആളാരാ? കാട്ടാളന്മാരാ അല്ലേ? അപ്പോൾ അവരുടെ വേഷം സ്വീകരിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഒരു കാട്ടാളൻ്റെ വേഷം സ്വീകരിച്ച് പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോൾ ദേവി, ഏ പ്രിയതമൻ, അങ്ങിപ്പോൾ എന്താ ഈ കാട്ടാളുടെ വേഷം കെട്ട് പുറപ്പെട്ടേക്കണത്? പാർവതി, പാർവതി അല്ലേ പറഞ്ഞത് അർജുനനെ അനുഗ്രഹിക്കണം എന്നൊക്കെ, അതിനിട്ട് പുറപ്പെടുക ഞാൻ. അതിനിപ്പോൾ ഈ പന്തിയല്ലാത്ത വേഷം വേണോ? ഈ കാട്ടാളുടെ വേഷത്തിൽ വേണോ? അങ്ങയുടെ സ്വതയുള്ള രൂപം കാണാനല്ലേ അവൻ മോഹിക്കണത്? ആ പാർവതി, അതുകൊണ്ടായില്ല. സ്വതയുള്ള രൂപത്തിൽ ചെന്നാൽ അവൻ എന്നോട് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെടില്ല. അവൻ അഹങ്കാരം കാര്യമായിട്ടുണ്ട് മനസ്സിൽ. ആ അഹങ്കാരം കളഞ്ഞിട്ട് വേണം പാശുപതം കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടി പുറപ്പെടേണ്ടത്. അതെയോ, എന്നാ ഒരു കാര്യം, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. എന്തിനാ പാർവതി, എന്തിനാത്? അല്ല, എനിക്ക് ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് മോഹം തോന്നുന്നുണ്ട്. അത് വേണ്ട പാർവതി, ഞാൻ പോയി വേഗം അനുഗ്രഹിച്ചു വരാം. അത് വേണ്ട, എനിക്കും അവിടുത്തെ ഒരുമിച്ചൊന്ന് വരണമെന്ന് മോഹം തോന്നുന്നുണ്ട്. ഞാനും ആ ഉണ്ണി അർജുനെ ഒന്ന് കാണണമെന്ന് മോഹിക്കണ്ട. ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. ഓ പാർവതിക്ക് യാത്ര ചെയ്യണത് അത്ര മോഹമാണോ? അല്ല, എനിക്ക് മോഹമുണ്ട്. ആ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യാം, ഇപ്പോൾ ചിലവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്ത്രീകളായാൽ മതി, എവിടെയും പോവാന്നാ അപ്പോൾ പറയണത്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാലും. ഓ പാർവതി വരുന്നുണ്ടെങ്കിൽ ഓ എന്നാ വന്നോളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ വേഷത്തിൽ വരാൻ പറ്റില്ല. വേഷമൊന്ന് മാറിയിട്ട് വേണം വരാനായിട്ട്. ആ അത് സംശയമില്ല, അതിപ്പോൾ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് എവിടെ ദിക്കിലേക്ക് പോകുമ്പോൾ ആ ഗൃഹത്തിലിരിക്കുന്ന വേഷത്തിലല്ല പോവുക, വേഷം മാറിയിട്ടാണ് പോവുക. ഞാൻ വേഗം പോയി നല്ല വേഷമൊക്കെ കെട്ടി വേഗം വരാം. പാർവതി, അതല്ല, നല്ല വേഷം കെട്ടാനല്ല, പിന്നെ എൻ്റെ വേഷത്തിന് പാകത്തിനായിട്ടുള്ള വേഷം വേണമെന്ന്. അവിടുത്തെ വേഷത്തിന് പാകമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാട്ടാളനായിട്ടല്ലേ. ആ പാർവതി ഒരു കാട്ടാളത്തിയാവുക. ഏ ഞാൻ കാട്ടാളത്തിയാവേ? ആ അതില്ല, ഞാനിപ്പോൾ ഉള്ള വേഷം കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ എന്താ മാർഗം എന്നാണ് നോക്കണത്. എന്താ സ്ത്രീകളല്ലേ ദേവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവാത്ത ആളാ. സ്വതേ
സ്ത്രീകളെ

കുറ്റം പറയരുതെന്നൊക്കെയാണ് ഇപ്പൊ പറയ പതിവ്. ഇതിപ്പോ കുറ്റമല്ല ഉള്ളതാണല്ലോ, അപ്പൊ പിന്നെ പറയണതിന് വിരോധമില്ലല്ലോ. അപ്പോ ഏതായാലും കാട്ടാളത്തിയാവുകയല്ലേ ഞാൻ. പാർവതി, ഞാൻ കാട്ടാളനായില്ലേ, ഞാൻ ഈ വേഷം കെട്ടിയാ പിന്നെ പാർവതിക്ക് എന്താ? അങ്ങക്ക് എന്ത് വേഷവും കേട്ടാ, മടിയില്ലാത്ത ആളാ. അങ്ങ് ഇപ്പോ വസ്ത്രം ഇല്ലാണ്ട് നടക്കാറുണ്ടല്ലേ, വെച്ചോട്ടെ. ഞാനിപ്പോ വസ്ത്രം ഇല്ലാണ്ട് അങ്ങനെ നടക്കാൻ പുറപ്പെട്ടാലോ? അതല്ല പാർവതി, അതുകൊണ്ട് വൈഷമ്യം ഉണ്ട്, അതുകൊണ്ടാ. എന്താ വൈഷമ്യം? എന്താ? ആ വേറൊന്നുമല്ല, ഞാൻ കാട്ടാളൻ്റെ വേഷം, പാർവതി സ്വതയുള്ള വേഷം. നമ്മൾ രണ്ടാളും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ആള് കാണൂലോ. ആള് കണ്ടാൽ ഏ ആരടോ, ആരാ പോണത്? ദാ എൻ്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്ക. ദാ ആ പോണത് ആരാ നോക്ക? അതൊരു കാട്ടാളൻ. ആ അതല്ല ഞാൻ ചോദിച്ചേ, ആ കാട്ടാളൻ്റെ പിന്നാലെ പോണത് ആരാന്നാ ചോദിച്ചേ. പിന്നാലെ പോണത് ആരടോ? ദേവി ശ്രീപാർവതി. എടോ ദേവി ഒരു കാട്ടാളൻ്റെ പിന്നാലെ അങ്ങോട്ട് പോവേ? പോവേ വെച്ചാൽ ദേവിക്കായി കൂടെ. അപ്പം അങ്ങനെയൊന്നുമില്ലോ, ആരുടെ കൂടെ പോകാൻ തോന്നുന്നു, ആളുടെ കൂടെ അങ്ങോട്ട് പോകാമെന്നുള്ള കാലമല്ലേ. അപ്പം ദേവിക്ക് തോന്നിയിട്ടുണ്ടാവും ഭഗവാനേക്കാൾ നല്ലത് ഈ കാട്ടാളനാ തോന്നിയിട്ടുണ്ടാവും, അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആളുടെ അബോധം പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് പാർവതി, വേഷം മാറാതെ കണ്ടു പോകാൻ പറ്റില്ല. അയ്യോ ആ എന്നാനിപ്പോൾ അങ്ങനെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ആ ദേവി ഭഗവാന്റെ ആ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കാട്ടാളത്തിയായിട്ട് ദേവി, അങ്ങനെ ഭഗവാൻ കാട്ടാളനായിട്ടും ദേവി കാട്ടാളത്തിയായിട്ടും വേഷം മാറി പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോൾ ഈ ഭൂതഗണങ്ങൾ അവര് കണ്ടു ഭഗവാനും ദേവിയും കൂടെ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടേ. ഇടോ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം ചെയ്യണം. എന്താ? ഭഗവാൻ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടല്ലേ വേഷം മാറിയിരുന്നത്. ഭഗവാൻ നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, നമ്മളൊന്നും ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പം അതല്ല, നമുക്ക് ചിലതൊക്കെ വശം എന്ന് ഭഗവാനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഭഗവാൻ ഇപ്പോൾ ഏതായാലും കാട്ടാളനും കാട്ടാളത്തിയല്ലേ ആയിരിക്കണത്, നമുക്ക് അതിന് പാകത്തിലുള്ള വേഷമാവുക എന്ന് പറഞ്ഞാൽ കാട്ടാളനും കാട്ടാളത്തിയായ പിന്നെ പ്രവൃത്തി എന്താ? നായാട്ടല്ലേ. അപ്പം നായാട്ടിന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വല, അതുപോലെ തന്നെ കുറ്റി, അതുപോലെ തന്നെ കുട്ടിക്കാട്ടാളന്മാർ, ചില വേട്ടനായ്ക്കൾ. ഓ എന്നാ അങ്ങനെയാവുക എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആ നായാട്ടിൻ്റെ ഭാഗത്തുള്ള ഉപകരണങ്ങളായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാൻ ഇപ്പോൾ കാട്ടാളൻ്റെ വേഷം വേണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, നായാട്ടൊന്നും വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവർ അതിന് ഭാഗത്തിനായപ്പോൾ ഓ നാനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നായാടി സഞ്ചരിക്കുകയാണെന്നുള്ള വ്യാജേന ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനപ്രദേശത്തിൻ്റെ സമീപത്തെങ്കിൽ അവിടെ എത്തി. അവിടെ എത്തുക കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നീ യുദ്ധം ചെയ്യുക വേണ്ടത് അല്ലേ. യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടേ? ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആ മൂകൻ എന്നു പേരോടുകൂടിയിരിക്കുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ വേഷം സ്വീകരിച്ച് അവിടെ വരാനായിട്ട് ഇടയായില്ലോ. എന്താ ദുര്യോധനം പറഞ്ഞയച്ചേക്കണത്? അർജുൻ്റെ കഥ കഴിച്ചു വന്നാൽ പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹിച്ച് പുറപ്പെട്ടതാ. പുറപ്പെട്ടപ്പോൾ അവൻ ആലോചിച്ചു എന്താ വേണ്ടേ? അർജുൻ്റെ കഥ കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. നീ സാധിച്ചില്ലെങ്കിൽ അർജുനൻ തപസ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനായിട്ടൊരു വരവുണ്ടാവും. നീ അപ്പോൾ താനാണെന്ന് അറിയാണ്ടിരിക്കുക നല്ലത്, എന്നാൽ പിന്നെ വിഷമില്ലോ. അവൻ വേഷം മാറി പോവുക നിശ്ചയിച്ച് മായ കൊണ്ട് ഒരു വലുതായിട്ടുള്ള പന്നിയുടെ രൂപം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നൂലോ കാട്ടിലേക്ക് അർജുൻ്റെ നേരെ. ഇവൻ്റെ വരവ് അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആ കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെട്ട് ആ മൃഗങ്ങൾ മുഴുവൻ പേടിച്ച് നാലു പുറം ഓടുക, പക്ഷികൾ ശബ്ദിച്ചുകൊണ്ട് നാലു പുറവും പറക്കുക, ആ മാൻകുട്ടികൾ ഇവൻ്റെ വരവ് കണ്ട് പേടിച്ച് അർജുൻ്റെ വസ്ത്രത്തിൻ്റെ ആ വൽക്കലത്തിൻ്റെ ഉള്ളിൽ അവിടെ പോയി അങ്ങനെ ഒളിക്കുക. അങ്ങനെ കാടാകെ എളികെ അങ്ങോട്ട് വശായി. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുനൻ തപസ്സിൽ നിന്ന് അങ്ങോട്ട് ഉണർന്നത്. ഉണർന്ന് നോക്കിയപ്പോൾ ഒരു പന്നി തൻ്റെ നേരെ ഊട്ടി ഇങ്ങനെ വരതാ കണ്ടത്. സൂക്ഷിച്ചങ്ങനെ നോക്കി അർജുനൻ, നോക്കിയപ്പോൾ കണ്ണിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല, ഇതൊരസുരനാണ് എന്ന് മനസ്സിലായി അർജുനൻ. അതെന്താ വെച്ചാൽ ഈ മായ കൊണ്ട് വേഷം മാറിയാൽ കണ്ണിന് മാറ്റം ഉണ്ടാവില്ല, കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അസുരനാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അവൻ തൻ്റെ നേരെയാണ് വരണതേ. ആ തൻ്റെ ആയുധം ഗാന്ധിയും ധനുസ് വേഗം കൂടെ എടുത്തു, എടുത്ത് ആ ശരം അവൻ്റെ നേരെ പ്രയോഗിക്കാനുള്ള ഉത്സാഹമായില്ലോ. അത് കണ്ടപ്പോൾ ഭഗവാനും അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് തോന്നി. വേഗം ഭഗവാനും തൻ്റെ പിനാകം ധനുസ് എടുത്ത്
ശരം തൊടുത്തുകൊണ്ട് ആ പന്നിയുടെ പിന്നാലെ ആ വിളിച്ചു പറഞ്ഞോട്ടാണോ ചെല്ലണത്? അല്ലേ താപസൻ അരുത്.

അരുത്, അതിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്. എൻ്റെ വേട്ട മൃഗമാണ്, ഞാൻ നായാടി കൊണ്ടുവരുന്ന മൃഗമാണ്, അതിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കരുത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അർജുനൻ നോക്കിയപ്പോൾ ഒരു കാട്ടാളനാ വിളിച്ചു പറഞ്ഞതേ, അവൻ പറഞ്ഞതൊന്നും കണക്കാക്കിയില്ല. അവനിപ്പോൾ ഇതിൻ്റെ ഗുണദോഷമൊന്നും ഇഷ്യമില്ലല്ലോ, ഇതൊരു പന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ വിളിച്ചു പറയണതേ. ഞാൻ അവൻ പറയണ കേട്ടിട്ട് ഞാൻ ആയുധം പ്രയോഗിക്കാണ്ടിരുന്നാൽ ആ അസുരൻ തൻ്റെ സമീപത്തിങ്കൽ വന്ന് തൻ്റെ കഥ കഴിക്കുകയുണ്ടാവുക. അതുകൊണ്ട് അവൻ പറഞ്ഞതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിശ്ചയിച്ച് ആ ശരം വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു അവൻ്റെ നേരെ, മൂവാസുരൻ്റെ നേരെ. ആ അർജുനൻ ശരം പ്രയോഗിക്കണ കണ്ടപ്പോൾ അപ്പം തന്നെ ഭഗവാനും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു. ഇങ്ങനെ രണ്ടാളുടെയും ശരം ഒരേ സമയത്താണ് അങ്ങോട്ട് വരികയുണ്ടായത്. ആ അർജുൻ്റെ ശരം അവൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കിടന്നു. ആ ഭഗവാൻ പിന്നീന്നല്ലേ പ്രയോഗിക്കുന്നത്, ഭഗവാന്റെ ശരം അവൻ്റെ പൃഷ്ഠത്തിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്നു. എന്നിട്ട് രണ്ട് ശരങ്ങളും കൂടെ അവൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളുക. ഭഗവാന്റെ ശരം അർജുൻ്റെ ശരത്തിനെ ഇങ്ങോട്ട് തള്ളും, അർജുൻ്റെ ശരം ഭഗവാന്റെ ശരത്തിനെ അങ്ങോട്ട് തള്ളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ശരങ്ങളും രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് തെറ്റി അവൻ രണ്ടായിട്ട് പിളർന്ന് അങ്ങോട്ട് സിദ്ധിയൂടുകയും കഴിഞ്ഞു. ആഹാ, പന്നി അങ്ങോട്ട് മരിച്ചു വീഴുക കഴിഞ്ഞപ്പോൾ അർജുനൻ കോപിച്ചുകൊണ്ട്, എടാ കാട്ടാള കുഴിയ, എന്താ നീ കാണിച്ചത്? ഞാൻ മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഈ അർജുനൻ, ആ അർജുനൻ അങ്ങനെയുള്ള ഞാൻ പ്രയോഗിച്ചിട്ടുള്ള ആ മൃഗത്തിൻ്റെ നേരെ നീ ആയുധം പ്രയോഗിക്കണോ? കൊള്ളരുതാത്തവനെ. അത് കേട്ടപ്പോൾ ഭഗവാനും, അർജുനാ നീയാണതല്ലേ, ഞാൻ നിൻ്റെ വേഷം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഓ അർജുന നിൻ്റെ കേമത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സോമവംശത്തിനെ കുറിച്ച് ഭംഗിയായിട്ട് അങ്ങനെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആ പൂർവികന്മാരായിട്ടുള്ള ആള്, ആ ചന്ദ്രൻ മുതലേ ചന്ദ്രൻ, അതുപോലെ ബുധൻ, അതുപോലെ യയാദി, ശന്തനു, ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവസാനം പാണ്ഡവന്മാരെ കുറിച്ചും നിന്ദിച്ചു പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അർജുനൻ കോപിച്ചിട്ട് തൻ്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടണം, എന്നാലേ തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയാലേ തനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ നിർത്തിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അർജുൻ്റെ മനസ്സിൽ കോപം ഉണ്ടാക്കി തീർക്കാൻ പാകത്തിന് പിന്നെയും പിന്നെയും പിന്നെയും ആ സോമവംശത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞിട്ടും അർജുനന് മാറ്റം കാണില്ല, ദേഷ്യം വരായല്ല. പക്ഷേ കഥയില്ലാത്തവൻ, അവൻ എന്താച്ചാ പറഞ്ഞോട്ടെ, അവനോടൊന്നും പറയാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് സഹിച്ചിരിക്കുക അർജുനെ. അങ്ങനെ വന്നപ്പോൾ അർജുനന് മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. അതങ്ങോട്ട് കേട്ടപ്പോൾ ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല അർജുന. എടാ കാട്ടാള കുഴിയ, നീ ആരെ കുറിച്ചാണ് ഈ പറയണത്? എൻ്റെ സേവാമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, അദ്ദേഹത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറയണോ? നീ ഇനി മേലാൽ പറയാനായിട്ട് നിൻ്റെ നാവ് പൊങ്ങില്ല, നോക്കിക്കോ ഇപ്പ കഴിക്കും നിൻ്റെ കഥ പറഞ്ഞ് കോപിച്ച് ആ ശരം അങ്ങോട്ട് പ്രയോഗിക്കാനുള്ള ഒരു സഹായമല്ലോ. അത് കണ്ടപ്പോൾ ഭഗവാനും അങ്ങനെ ഇതന്നെയാണ് തൻ്റെ ആവശ്യം, എങ്ങോട്ട് യുദ്ധം തുടങ്ങുന്നത് ആവശ്യം, ഭഗവാനും ശരം പ്രയോഗിക്കാനുള്ള ഒരു സഹായി. ഇങ്ങനെ കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ, കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. ആ അർജുനനും ആ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ. എന്നാൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ആ യുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം എന്നാണെങ്കിൽ, സമാനം സമരം, സമാനമായിട്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള സമരമാണ്. ഒരുപോലെ ആവോ? ഭഗവാനും അർജുനും തമ്മിൽ ശരം പ്രയോഗിച്ചാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എന്നുള്ളതാവണേ. എന്നാൽ എങ്ങനെയാണ് ആ ശരം പ്രയോഗിക്കുന്ന സമയത്തെങ്കിലേ ഭഗവാന്റെ ഒരു അവസ്ഥ എങ്ങനെയാ എന്നാണെങ്കിൽ, കാരുണ്യപൂരമൃദുലേന ഹൃദാത, കാരുണ്യപൂരമായിരിക്കുന്ന ഹൃത്തോടുകൂടിയിട്ടാണ് കിരാതൻ ആയുധം പ്രയോഗിക്കുന്നത്. കാരുണ്യപൂരം, ആ കാരുണ്യ അതിരേഖം കൊണ്ട് മൃദുലമായി മാർദ്ദവത്തോടുകൂടിയിട്ടാണ് ഭഗവാന്റെ മനസ്സെന്ന്. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് നല്ല വിചാരമുണ്ടേ, തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ് അർജുനൻ, അപ്പോൾ അവന് കാര്യമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവരുത് എന്നൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശരം പ്രയോഗിച്ചാൽ മതി, അപ്പം കഴിയും അർജുൻ്റെ കഥേ. ത്രിപുരന്മാരെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാ ഭഗവാനെ, അപ്പം അദ്ദേഹത്തിന് വൈഷമ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിചാരമുണ്ട്, തൻ്റെ ഭക്തനാണ്, അവന് ദണ്ണിക്കാൻ ഇടവരരുത് എന്ന് നിശ്ചയിച്ച് തൻ്റെ ആ ശക്തിയുടെ ഒരംശം, വളരെ ചെറിയൊരംശേ പ്രയോഗിക്കുള്ളൂ, ഒട്ടും ദണ്ണിക്കരുതെന്ന് നിശ്ചയിച്ച് വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ അർജുന

എൻ്റെ നേരെ ശരം പ്രയോഗിക്കണതേ. എന്നാൽ അർജുനോ അത് ചോദിക്കാനില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരുപോലെയുള്ള യുദ്ധമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുവല്ലോ. അപ്പം അർജുനനും അതുപോലെ തന്നെയാവും, വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാവും അല്ലേ. എന്നാണെങ്കിൽ അതല്ല, പിന്നെയോ രോഷാതിരേഖകലുഷേണ പാണ്ഡു സൂനൂ, രോഷാതിരേഖ കലുഷമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. രോഷാതിരേഖ കലുഷം, രോഷാതിരേഖം കൊണ്ട് കലുഷമായി തീർന്നിട്ടുണ്ടെന്ന്, ആ കോപാധിക്യം കൊണ്ട് കലങ്ങിവശായിട്ടുണ്ടെന്ന്, ദേഷ്യം കൊണ്ട് സഹിക്കണില്ല അർജുനെ. ദാ തൻ്റെ മുരുകന്മാരായിട്ടുള്ള ആള്, തൻ്റെ അച്ഛൻ, അതുപോലെ തൻ്റെ സഹോദരന്മാർ ഇവരെയൊക്കെ നിന്ദിച്ചു. അതുമാത്രമല്ല, തൻ്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നിന്ദിച്ചേക്കണവനാണ് ഈ കാട്ടാളനെ. ഇതോടുകൂടി ഇവൻ്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് എത്രണ്ട് ശക്തി ഉപയോഗിച്ചാൽ അത്രമാത്രം ശക്തി ഉപയോഗിച്ചിട്ടാണ്, ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ കണ്ടായിട്ടാണ് അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. ഭഗവാനാണെങ്കിലോ വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടുമാണ് ശരം പ്രയോഗിക്കുന്നത്. ഹേ, അപ്പം അത് ഒരുപോലെ ആവുമോ? എങ്ങനെയത്? ഒരാൾ ദേഷ്യത്തിൽ ശരം പ്രയോഗിക്കുക, മറ്റേ ആൾ വളരെ കാരുണ്യത്തോടു കൂടി ശരം പ്രയോഗിക്കുക, അങ്ങനെ വന്നാൽ അതൊരുപോലെ ആവുമോ? എന്നാണെങ്കിൽ ഒരുപോലെ ആയി അവിടെ, അതാ വിശേഷേ. അതെന്താ അത്? എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. കിരാതൻ മഹത്തായിരിക്കുന്ന വിക്രമത്തെ അല്പമായിട്ട് ആദധാനായി. ആ കാട്ടാളമൂർത്തി ഭഗവാൻ ആ അർജുനൻ്റെ മഹത്തായിരിക്കുന്ന വിക്രമം, വലുതായിരിക്കുന്ന പരാക്രമം, അർജുനൻ തൻ്റെ സർവശക്തി എടുത്തിട്ടാണ് പ്രയോഗിക്കണതേ, അതിശക്തമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കാട്ടാളൻ്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് തൻ്റെ സർവശക്തി എടുത്ത് ഭഗവാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുക. പക്ഷേ ആ ശരം വന്നു കൊള്ളുമ്പോൾ ഭഗവാന് അല്പം ആദധാന, എന്തോ ഒന്ന് ശരീരത്തിൽ വന്നത്, ഇതെന്താ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് തട്ടണു, അത്രേ തോന്നുള്ളൂ, അല്പമായിട്ടേ തോന്നുള്ളൂ. എന്നാൽ അർജുനൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, പാണ്ഡു സൂനു അല്പം വിക്രമം മഹാന്തം ആദധാന. പാണ്ഡു സൂനു അല്പമായിരിക്കുന്ന വിക്രമത്തെ മഹത്തായിട്ട് ആദധാനായി. ആ ഭഗവാൻ തൻ്റെ ശക്തിയുടെ ചെറിയൊരംശം, അല്പം വിക്രമം, തൻ്റെ പരാക്രമത്തിൻ്റെ ഒരു അംശേ അർജുൻ്റെ നേരെ പ്രയോഗിക്കുള്ളൂ. പക്ഷെ എങ്കിലും വെടില്ല, അതങ്ങോട്ട് വന്നു കൊള്ളുമ്പോൾ അർജുന അയ്യോ കഴിഞ്ഞു തൻ്റെ കഥ എന്ന് തോന്നുന്ന, സഹിക്കാൻ വയ്യാതെ കണ്ടുള്ളത് എന്താണ് അർജുനന് തോന്നുന്നത്. ഭഗവാൻ അല്പമായിട്ട് പ്രയോഗിക്കുന്നത് അർജുനന് സഹിക്കാൻ വയ്യാതെയുള്ളത് എന്തായിട്ട് തോന്നുന്നു. അർജുനൻ തൻ്റെ സർവശക്തി എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ഭഗവാന് അല്പമായിട്ട് തോന്നുന്നു. ആ ആ ഒരുപോലെയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്, അല്ലാണ്ട് അനുഭവത്തിൽ ഒരുപോലെയായി എന്നല്ല, ആ രണ്ട് മഹത്വമെന്നും അല്പം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്. മഹാന്തം വിക്രമം പാണ്ഡു സൂനു കിരാത അല്പം ആദധാന, കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. ഇതാണ് വ്യത്യാസം. കിരാതൻ്റെ അല്പമായിരിക്കുന്ന വിക്രമത്തെ പാണ്ഡു സൂനു മഹത്തായിട്ട് ആധാനാവുന്നു, അതുപോലെ പാണ്ഡു സൂനുവിൻ്റെ മഹത്തായിരിക്കുന്ന വിക്രമത്തെ കിരാതൻ അല്പമായിട്ട് ആധാനാവുന്നു. ഓ അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടു ദിക്കിലുണ്ട്, രണ്ടു പേർക്കും ഒരുപോലെയായിരുന്നു എന്ന്. അതാണ് സമാനം സമരം, ഒരുപോലെയുള്ള സമരമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ കുറേ നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം. അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അതേ ഇപ്പം എല്ലാം സമയം കുറച്ച് കുറച്ച് വരിക. ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കഴിയും, അത്രേ ഉള്ളൂ, സമയം കുറയ്ക്കലാണ് എല്ലായിടത്തും. അപ്പോൾ ഇതും അത് തന്നെയാവും, അവിടെയും കുറച്ച് നേരമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലേ. ആണെങ്കിൽ അതല്ല, പിന്നോ ചിരതരം സമരം ആതേനതൂ, ചിരതരമായിരിക്കുന്ന സമരത്തെ ചെയ്തു. വളരെ കാലം, അനവധി സമയം രണ്ടുപേരും തെരു തെര തുരു തുരെ
ശരങ്ങൾ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനന് തോന്നി, ഏയ് ഇവൻ്റെ നേരെ സാധാരണ ശരങ്ങളൊന്നും പ്രയോഗിച്ചുകൊണ്ടായില്ല, ദിവ്യശരങ്ങൾ പ്രയോഗിക്കുക എന്ന് നിശ്ചയിച്ച് അർജുനൻ ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുല്ലോ, ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കണം എന്ന് നിശ്ചയിച്ച്. ആഗ്നേയാസ്ത്രം അങ്ങോട്ട് വരണ കണ്ടപ്പോൾ ഭഗവാൻ പതുക്കെ അങ്ങോട്ട് തല താഴ്ത്തി.

സ്ഥലത്ത് എത്തിയപ്പോ ആ ഭഗവാന്റെ ജടാഭാരത്തെങ്കിലാണല്ലോ ഗംഗയുള്ളത്. ആ അഗ്നേയാസ്ത്രം അങ്ങോട്ട് ചെന്ന് ഗംഗയിലെ ജലത്തിൽ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞു ഒരു ശബ്ദം. അതിങ്ങനെ കേട്ടാൽ ആ ഗംഗാഭഗവതി അർജുനോട് പറയുണ്ടോ എന്ന് തോന്നും. സ്വത എങ്ങനെയാണല്ലോ ഈ കുട്ടികള് വീർതി കാണിക്കുമ്പോ അച്ഛനമ്മമാര് പോകണ്ട് എന്ന് പറയുക പതിവുണ്ട് അല്ലേ. അതുപോലെ ഗംഗാഭഗവതി അവിടെ തടത്തേക്ക് കാണുമെന്ന് തോന്നും. ആഗ്നേയാസ്ത്രം നിഷ്ഫലാണോ കണ്ടപ്പോ കുറേയും കൂടിയായി ഈ ദേഷ്യം. വായവ്യാസ്ത്രം പ്രയോഗിക്കാന്ന് നിശ്ചയിച്ചു. വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഭഗവാന്റെ ശരീരത്തിങ്കൽ ആഭരണങ്ങളായിരിക്കുന്ന ആ സർപ്പങ്ങള് അതിനെ അങ്ങോട്ട് ഭക്ഷിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും യുദ്ധം ആ കരാതനെ ജയിക്കുക എന്നുള്ളത് സാധിക്കില്ല. അർജുനൻ പിന്നെയും പിന്നെയും ശരം അങ്ങനെ പ്രയോഗിക്കുക. ഭഗവാനാണെങ്കിലും ആ എത്ര നേരം യുദ്ധം ചെയ്യുന്നൊന്ന് അറിയണല്ലോ എന്ന് നിശ്ചയിച്ച് ആ പിന്നെയും ആ അർജുന പാകത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ഭഗവാനും. ഇങ്ങനെ ആ ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ അഹങ്കാരം തീർത്ത് പാശുപതം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തൻ്റെ ഭക്തനോടുകൂടി പിന്നെയും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ വർത്തിക്കുകയും ചെയ്തതാ. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനൻ്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്തനുഗ്രഹിപ്പാനായിക്കൊണ്ട് അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്തുകൊണ്ടായി അവിടെ വർത്തിച്ചത്. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ.

0: आज क्षेत्रीय लोक एवं सुगम संगीत की अखिल भारतीय कार्यक्रम में आप श्री अमल एंटनी द्वारा प्रस्तुत मलयालम सुगम गीत सुन रहे थे। इन गीतों के बोल श्री रफीक अहमद ने लिखे थे तथा संगीत श्री टीएस राधाकृष्णन ने दिए थे। उनके साथ संगत कर रहे थे श्री विल्सन केएक्स कीबोर्ड, श्री बाबू वर्गीस रिथम पैड, श्री सीएनके मूर्ति बांसुरी तथा श्री सी श्री कुमार तबला। उसके साथ ही आज का क्षेत्रीय लोक एवं सुगम संगीत के अखिल भारतीय कार्यक्रम का समापन होता है। यह कार्यक्रम आकाशवाणी त्रिशूर केंद्र में रिकॉर्ड किया गया था। यह प्रसारण आपको आकाशवाणी के दिल्ली केंद्र से प्रस्तुत किया गया।
1: इन द नेशनल प्रोग्राम ऑफ रीजनल फोक एंड लाइट म्यूजिक यू वेर लिसनिंग टू अ प्रेजेंटेशन ऑफ मलयालम लाइट सॉन्ग्स बाय श्री अमल एंटनी। The songs have been written by Shri Rafiq Ahmed and composed by Shri T. S. Radhakrishnan. He was accompanied by Shri Wilson K. X. on keyboard, Shri Babu Varghese on rhythm pad, Shri C. N. K. Murthy on flute, and Shri C. Shri Kumar on tabla. With this, we come to the end of today's national program of regional folk and light music. This program was recorded in the studios of Akashwani, Thrissur. This broadcast came to you from the Delhi station of Akashwani.
2: Samayam 11 mani 12 second.
3: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി നീലകണ്ഠൻ.
4: പണ്ട് ഒരു ബ്രാഹ്മണൻ മഹാധനികനായി ജീവിച്ചിരുന്നു. കൃഷി, കച്ചവടം, പണം പലിശയ്ക്ക് നൽകൽ മുതലായ വഴികളിലൂടെ അയാൾ ധാരാളം പണം സമ്പാദിച്ചു. ഒപ്പം കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളും കൂടെ പിറപ്പായി ഉണ്ടായിരുന്നു. പിശുക്ക് എല്ലാറ്റിനും മുകളിൽ സ്ഥാനം പിടിച്ചിരുന്നതിനാൽ അയാൾ അതിഥികളെ സൽക്കരിക്കുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ പതിവില്ലായിരുന്നു. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും പോലും വേണ്ടതൊന്നും കൊടുക്കാതെ ധനം കൂട്ടിവെക്കുന്നതിൽ മാത്രം അയാൾ സന്തോഷം കണ്ടെത്തി. ധനസമ്പാദനം മാത്രമായിരുന്നു ജീവിത ലക്ഷ്യം. ഇത്തരമൊരു ജീവിതം മൂലം ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം അയാളെ വെറുത്തു. സത്കർമ്മങ്ങളൊന്നും ചെയ്യായകയാൽ ധാർമ്മിക സുഖവും അന്യമായി. മുജ്ജന്മ പുണ്യങ്ങളുടെ ഫലം മുഴുവൻ നശിച്ചു കഴിഞ്ഞിരുന്നു. ഈ ജന്മത്തിൽ പുണ്യപ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്തതുമില്ല. പഞ്ചയജ്ഞങ്ങളൊന്നും ചെയ്യാത്തതിനാൽ ദേവകളും പിതൃക്കളും ഋഷികളും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒന്നും അയാളുടെ രക്ഷയ്ക്കുണ്ടായില്ല. വാർദ്ധക്യം പിടികൂടിയതോടെ സമ്പാദിച്ചതെല്ലാം നശിക്കാൻ തുടങ്ങി. രാജാവും കള്ളന്മാരും ബന്ധുക്കളും അയൽക്കാരും എന്തിന്? പ്രകൃതി പോലും അയാളുടെ സമ്പത്ത് ക്ഷയിക്കുന്നതിന് കാരണക്കാരായി. ധനം നഷ്ടപ്പെട്ട അയാളെ കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കാതായി. സമൂഹം മുഴുവൻ വെറുപ്പോടെ കാണാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. സ്വന്തം സുഖം പോലും മറന്നാണ് താൻ ധനം സമ്പാദിക്കാൻ ജീവിതം മുഴുവനും അധ്വാനിച്ച് എന്നയാൾ മനസ്സിലാക്കി. അനർത്ഥമുണ്ടാക്കുന്ന അർത്ഥ സമ്പാദനത്തിനാണ് താൻ തൻ്റെ ജീവിതം ചെലവാക്കിയത്. ധർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചില്ല. മരണാനന്തരവും എനിക്ക് നരകമാണ് വിധി.

0: ധനം നാശത്തിന് കാരണമാകുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ധനം ദുഃഖഹേതുവാണ്. ധനമോഹത്തിൻ്റെ കൂടപ്പിറപ്പുകളാണ് മോഷണം, വഞ്ചന, ഹിംസ, സ്പർദ്ധ എന്നീ ദുശ്ശീലങ്ങൾ. സമ്പാദിക്കേണ്ടത് ധനത്തെയല്ല, ധർമ്മം കൊണ്ട് സ്വർഗത്തെയും ജ്ഞാനം കൊണ്ട് മോക്ഷത്തെയുമാണ് സമ്പാദിക്കേണ്ടത്. എന്നാൽ എല്ലാവരും ഈ ഞാനും പണത്തിന് പിറകെ പോകുന്നു. സംസാരം ദുഃഖസാഗരമാണ്. വൈരാഗ്യമാകുന്ന തോണി ഉപയോഗിച്ച് ഈ സാഗരം മറികടക്കണം. ഇങ്ങനെ ചിന്തിച്ചയാൾ ഒരു സർവസംഗ പരിത്യാഗിയായ സന്യാസിയായി തീർന്നു. തന്നെ ബന്ധിച്ചിരുന്ന അജ്ഞാനപാശത്തെ അയാൾ പൊട്ടിച്ചെറിഞ്ഞു. സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് അയാൾ നാട് ചുറ്റി സഞ്ചരിച്ചു. എല്ലാം തൻ്റെ കർമ്മഫലം എന്നയാൾ സമാധാനിച്ചു. അയാൾക്ക് ആരോടും വെറുപ്പ് തോന്നിയില്ല, ആരോടും ആവലാതി പറഞ്ഞില്ല, ദുഃഖിച്ചില്ല. തന്നെ ഉപദ്രവിച്ചവരെപ്പോലും അയാൾ സമഭാവനയോടെ കണ്ടു. തന്നെ തന്നെ സമാധാനിപ്പിക്കുവാനായി അയാൾ ഉപദേശിച്ച തത്വങ്ങൾ ഭിക്ഷുഗീത എന്നറിയപ്പെടുന്നു. ഭിക്ഷുഗീതയുടെ ചുരുക്കം ഇതാണ്: ഒരാളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം അയാളുടെ മനസ്സാണ്. സൂര്യചന്ദ്രന്മാരോ ആത്മാവോ കാലമോ കർമ്മങ്ങളോ ഒന്നുമല്ല. മനസ്സിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഉണ്ടാകുന്നത്. ദാനം, യമനിയമങ്ങൾ, സ്വധർമാനുഷ്ഠാനം, വൈദിക കർമാനുഷ്ഠാനം, ഈശ്വരാരാധന എന്നിവയെല്ലാം സ്വന്തം മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഉപാധികൾ മാത്രമാണ്. മനസ്സടങ്ങിയ ഒരുവന് ഇവയൊന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ മനസ്സടങ്ങാത്തവന് ഇവ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലതാനും. കാരണം മനസ്സിൻ്റെ ശാന്തവും നിശ്ചലവുമായ നിലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗം. മനസ്സടങ്ങിയാൽ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങും. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാതെ അജ്ഞാനാന്ധകാരത്തിൽ കുടുങ്ങി നട്ടം തിരിയുകയാണ് നാം എല്ലാം. പ്രകൃതിയിൽ നിന്ന് അതീതനും ആത്മസ്വരൂപനുമായ ഒരുവന് ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല. ശത്രു, മിത്രം എന്നീ ഭാവനകളെല്ലാം അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ്. ഈശ്വരനിൽ നിഷ്കളങ്ക ഭക്തി വളർത്തി ആത്മാവിനെ നിശ്ചലമാക്കി അടക്കി വയ്ക്കുകയാണ് സന്തോഷം ഉണ്ടാകാൻ വേണ്ടത് എന്നാണ് ഭിക്ഷുഗീത ഉപദേശിക്കുന്നത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ ഡി നീലകണ്ഠൻ.
2: ആകാശവാണി തൃശൂർ. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ